ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:21. ഇന്ന് ശകവർഷം 1948 ആഷാഢം 10. കൊല്ലവർഷം 1201 മിഥുനം 17. 2026 ജൂലൈ 1 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജുബില ഇ പി.
2: നമ്മുടെ വാക്കുകൾ അതിശക്തമായ ആയുധമാണ്. വാക്കുകൾക്ക് വെടിയുണ്ടയേക്കാൾ മനുഷ്യനെ മുറിവേൽപ്പിക്കാനും ഒരുവനെ ദുഃഖസാഗരത്തിൽ താഴ്ത്താനും പ്രകോപിപ്പിക്കാനും അരിശപ്പെടുത്താനും തകർക്കാനും കഴിയും. എന്നാൽ നാം ഒരാളെ ഇടിച്ചു താഴ്ത്തി ചിത്രീകരിക്കുന്നതിലൂടെ യാതൊരു നന്മയും ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ദുഷ്ടവാക്കുപയോഗിച്ച് അപരനെ കൊച്ചാക്കിയതുകൊണ്ട് എന്തെങ്കിലും ആനന്ദമുണ്ടായാലും അതൊരിക്കലും നിലനിൽക്കുകയില്ല. നമ്മൾ തൊടുത്ത അമ്പുകൾ പതിയെ വന്ന് നമ്മെ വേട്ടയാടുകയും ചെയ്യും. ഒരുവന്റെ ആത്മവീര്യത്തെ കെടുത്തിക്കളയുന്ന വാക്കും പ്രയോഗവും പരമാവധി ഒഴിവാക്കുക. അത് നമ്മുടെ തന്നെ നാശത്തിനാണ്. മറ്റുള്ളവരെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് ഒരുവനെ വളർത്താൻ എപ്പോഴും ശ്രമിക്കുകയാണ് വേണ്ടത്. അതായത്, വാക്കുകൾ കൊണ്ട് നന്മ ചെയ്യുക. നിങ്ങളെ

0: തന്നെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി മറ്റാരെയെങ്കിലും സന്തോഷിപ്പിക്കുകയാണ് എന്ന് മാർക്ക് ട്വെയിൻ പറയുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ അവരെ സഹായിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അത് നമ്മുടെ പ്രശ്നങ്ങളെ കൂടി ലഘൂകരിക്കാനിടയാകുന്നു. ഒരുവനെ സമാധാനിപ്പിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ചിന്തയെ കൂടി ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതായത് മനസ്സിൽ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞാൽ അത് അപരനിലേക്കും ഒഴുകുമെന്നർത്ഥം. മനസ്സിലെ വിചാരമെന്തോ അതാണല്ലോ വാക്കുകളിലൂടെ പ്രകാശിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ നിഷേധാത്മകതയും പകയും വെറുപ്പും കോപവും നിറഞ്ഞു നിന്നാൽ അത് അങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്കും ഒഴുകും. അതിനാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി ക്രിയാത്മക വിചാരങ്ങൾ മറ്റുള്ളവർക്ക് പകരുക. നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നേകുമ്പോൾ അത് നമ്മെ കുറെ കൂടി ശക്തിപ്പെടുത്തുകയും പോസിറ്റീവായി മാറാൻ സഹായിക്കുകയും ചെയ്യും. ഒരിക്കൽ ഗ്രാമകവാടത്തിന് മുൻപിലിരുന്ന ഒരു വൃദ്ധനോട് അപരിചിതനായ സഞ്ചാരി ചോദിച്ചു, താങ്കളുടെ ഗ്രാമത്തിലുള്ളവർ എത്രക്കാരാണ്? വൃദ്ധൻ ഇതേ ചോദ്യം തന്നെ സഞ്ചാരിയോടും തിരിച്ചു ചോദിച്ചു. അവർ ക്രൂരരും സംസ്കാരശൂന്യരുമാണ്, അയാൾ മറുപടി നൽകി. വൃദ്ധൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, അതേ തരക്കാരാണ് ഇവിടെയുമുള്ളത്. സഞ്ചാരി യാത്ര തുടർന്നു. കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരാൾ ആ വഴി വന്നു. അയാളും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. വൃദ്ധൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവരോ? അവർ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയുള്ളവരും അതേ തരക്കാരാണ്. നോക്കൂ, ഒരുവൻ എന്തായിരിക്കുന്നുവോ അതേ തരത്തിലുള്ളവരെ ആയിരിക്കും കണ്ടെത്തുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പരദൂഷണം നടത്തുകയും ചെയ്യുന്നവർ അങ്ങനെയുള്ളവരുടെ സൗഹൃദം തേടുന്നു. മറ്റുള്ളവരെ സ്നേഹിച്ച് സഹാനുഭൂതിയോടെ വീക്ഷിക്കുന്നവർ തങ്ങളുടെ കൂട്ടരെ കണ്ടെത്തുന്നു. നാം എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് വിതയ്ക്കുന്നതാണ് നാം കൊയ്യുന്നത്. അതിനാൽ വാക്കുകൾ നല്ല വിത്തുകളാകട്ടെ. നന്മയുള്ള വാക്കുകൾ കൊണ്ട് അപരന്റെ മനസ്സിനെ തേജോമയമാക്കുക.
1: ജുബില EP തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട് ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ വി ടി കുമാരൻ എഴുതിയ ചുവന്ന പൂവ് എന്ന കവിത. ആലാപനം വി ടി മുരളി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ, സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം. തുടർന്ന് സുവർണ മലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുയറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30

ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 അയ്യപ്പൻ പാട്ട്, പി വി കൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഓണത്തിനായി വിളയിക്കാം പച്ചക്കറിയും ചെണ്ടുമല്ലിയും. ഡോക്ടർ മനു വി തോട്ടയ്ക്കാട് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: വി ടി കുമാരൻ എഴുതിയ ചുവന്ന പൂവ് എന്ന കവിത ആലപിക്കുന്നത് വി ടി മുരളി.

0: നിങ്ങൾ കേട്ടത് വി ടി കുമാരൻ എഴുതിയ ചുവന്ന പൂവ് എന്ന കവിത. ആലപിച്ചത് വി ടി മുരളി.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം. ആദ്യം കേൾക്കാം കെ എസ് ചിത്ര പാടിയ ഒരു ഗാനം. പൊന്നും മണിത്തറമേൽ ഇന്ന് തുടങ്ങുന്നു.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇനി ശ്രദ്ധ.

0: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം ഇന്ന് അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന പാതകളും തിരക്കേറിയ മാർക്കറ്റുകളും ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങൾ എല്ലാം ഇന്ന് നായ്ക്കളുടെ പിടിയിലാണ്. ഭയമില്ലാതെ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പൊതുജനങ്ങൾ. നാടാകെ ഈ ഭീതി പടരുമ്പോഴും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഈ വിഷയമാണ് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ.
1: തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്താൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ABC സെന്ററുകൾ തുടങ്ങുകയാണ്. നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ABC സെന്ററാണ് പ്രവർത്തിക്കുന്നത്.

0: തലശ്ശേരിയിലാണ് കെ ബി സി സെന്റർ ഉള്ളത്. അവിടെ ആവശ്യത്തിന് ജീവനക്കാരും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ കൂടുതൽ ബ്ലോക്കുകളിൽ ഇന്ന് എ ബി സി സെന്ററുകൾ ആരംഭിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗത്തുനിന്നും ധാരാളം കോളുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ബ്ലോക്കുകളിലേക്ക് എ ബി സെന്ററുകൾ തുടങ്ങാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ 3 ബ്ലോക്ക് പ്രസിഡന്റുമാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കുന്നുമ്മൽ ബ്ലോക്ക്, പേരാമ്പ്ര ബ്ലോക്ക്, തോടന്നൂർ ബ്ലോക്ക്, ഇവർക്ക് സ്ഥലം ലഭ്യമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി അവിടെയൊക്കെ എ ബി സി സെന്ററുകൾ തുടങ്ങുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതായിരിക്കും. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് കൊടുത്തുകൊണ്ടാണ് അവിടെ എ ബി സി സെന്ററുകൾ ആരംഭിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളെ ആക്രമിക്കുന്നു, ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളെ നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു, ധാരാളം ആളുകൾക്ക് നായയുടെ കടിയേൽക്കുന്നുണ്ട്. അപ്പോൾ എ ബി സി സെന്ററിൽ നമ്മൾ ഡോഗിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് അതിന്റെ ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ട് എവിടെ നിന്നാണോ നായയെ പിടിച്ച് അവിടെ നമ്മൾ തിരിച്ചു കൊണ്ടുവിടണം. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലെ ഷെൽട്ടർ ഹോംസ്, നായ്ക്കളെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എ ബി സി സെന്ററിൽ ട്രീറ്റ്മെന്റ് മാത്രമാണ് നടക്കുന്നത്, ആനിമൽ ബർത്ത് കൺട്രോൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ശാശ്വതമായ പരിഹാരം ഷെൽട്ടർ ഹോംസ് തന്നെയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എത്രയും വേഗം എ ബി സി സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്.
1: തെരുവുനായ്ക്കളുടെ ഭീഷണിയേറിയ സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാതെ അവരെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന കടുത്ത തീരുമാനവുമായി കുന്നംകുളം ഉപജില്ലയിലെ ചൂണ്ടൽ ജി യു പി സ്കൂളിലെ രക്ഷിതാക്കൾ എത്തിയതോടെ സ്കൂളിന് 2 ദിവസം അവധി നൽകേണ്ടി വന്നു. പ്രധാനാധ്യാപിക ഷീജ സി പി ശ്രദ്ധയോട്.
2: തെരുവുനായ ശല്യത്തെ തുടർന്ന് 2 ദിവസം സ്കൂളിന് അവധി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായി. സംസ്ഥാനത്ത് ഒട്ടുമിക്ക വിദ്യാലയങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ഒരു അമ്മപ്പട്ടിയും 5 കുഞ്ഞുപട്ടികളും അവരുടെ കൂടെ വരുന്ന 2-3 നായ്ക്കളുമാണ് അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് വിദ്യാലയത്തിൽ വരുന്ന വിദ്യാർത്ഥികളോടും അധ്യാപകരോട് അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ഏതൊരാളോടും അവര് പെരുമാറിയിരുന്നത്. ഇത് തീർച്ചയായും ഭീതിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. സ്കൂളില് തെരുവുനായ പ്രസവിച്ചു കിടക്കുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ കാര്യം ഒന്നുമല്ല. പക്ഷെ ഇവിടെ വിഷയം ഉണ്ടായത് അതിന്റെ 2-3 ദിവസം മുമ്പ് നമ്മുടെ വിദ്യാലയത്തിലെ ഒരു കുട്ടീനെ തെരുവുനായ സ്കൂളിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് കടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആ നായ നിരീക്ഷണ കാലഘട്ടത്തിൽ അത് ചത്തു പോവുകയും അതിന് പേ വിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് തീർച്ചയായും വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടില് ഈ നായ്ക്കൾ വരികയോ അവരെ എന്തെങ്കിലും മാന്തലോ കടിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രവേശിക്കുന്ന ആരുടെയും സുരക്ഷയ്ക്ക് വളരെ ഭീഷണിയായിരിക്കും, ജീവനെ തന്നെ ഭീഷണിയായിരിക്കും എന്ന് തോന്നി. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ സുരക്ഷയെ പ്രതിയാണ് നമ്മൾ 2 ദിവസം വിദ്യാലയത്തിന് അവധി കൊടുത്തത്. നമുക്കറിയാം പഠനത്തേക്കാൾ വലുത് എന്തുകൊണ്ടും ജീവനാണ്. ആ ജീവൻ സംരക്ഷിച്ചെന്നാണ് നമ്മൾ കുട്ടികളുടെ എന്താണ് ഭൗതിക വികാസങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമുള്ളൂ. കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കുന്ന പോലെ തന്നെ വിദ്യാലയത്തിലും അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട എല്ലാ അധികൃതരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അധ്യാപകരുടെ, പി ടി എയുടെ, സ്കൂൾ ബോർഡുകളുടെ, പഞ്ചായത്ത്, LSTD അവരുടെയൊക്കെയും ഉത്തരവാദിത്തമാണ് ഈ കുട്ടികൾക്കും വിദ്യാലയത്തിനും സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തീരെ എന്താണ് പുറകോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു പി ടി എയുടെ സഹകരണത്തോടെ പി ടി എ എക്സിക്യൂട്ടീവ് കൂടി അവരെ നമ്മൾ വിദ്യാലയം പ്രവർത്തിദിനമാക്കിയാലും അവരെ അവരെ മക്കളെ പറഞ്ഞയക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതല്ല. തീർച്ചയായും അത് കോമ്പൗണ്ടിനകത്തെ നായ്ക്കളെയൊക്കെ നീക്കം ചെയ്ത് അരക്ഷിതാവസ്ഥ അവിടെ നിന്ന് നീങ്ങി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു വിധം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിനോടനുബന്ധിച്ച് നമുക്ക് കോമ്പൗണ്ടും ഗേറ്റൊക്കെ ഉള്ളതാണെങ്കിലും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടെങ്കിലും ആ വാള് ചാടിയിട്ടാണ് ഈ പട്ടികൾ വന്നിരുന്നത്. അപ്പൊ അതിന് ഫെൻസിങ്ങിനും അതായത് മെഷിട്ട് ഫെൻസിങ്ങിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാനുള്ള ഒരു അവസരവും കിട്ടി. അപ്പൊ ഈ നിലയിലെ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ വിദ്യാലയത്തിനും വേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ റെക്കോർഡിക്കലായിട്ട് സുരക്ഷയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും റെക്കോർഡിക്കലായിട്ട് ഇത്ര അധികം പ്രാധാന്യം ഉണ്ടല്ല. ഇപ്പോൾ സുരക്ഷാ സമിതിയുണ്ട്, സ്കൂൾ SPG സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് പഞ്ചായത്തുണ്ട്, മറ്റ് ബോഡികളൊക്കെ ഉണ്ട്. അപ്പോൾ സുരക്ഷാ സമിതി തന്നെയുണ്ട്. എല്ലാറ്റിനും ഏത് മീറ്റിംഗിലാണെങ്കിലും ഇപ്പോൾ AO മീറ്റിംഗിൽ, AO കോൺഫറൻസിലായാലും പ്രധാനാധ്യാപകരുടെ കോൺഫറൻസിലായാലും ഒക്കെ പറയുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് അത്രയും പ്രാധാന്യം ഉണ്ടെന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുക്കണം നമ്മൾ. ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സുരക്ഷിതരായിട്ട് വിദ്യാലയത്തിൽ കീപ്പ് ചെയ്യണം. അത് അധ്യാപകരുടെ കൂടി വലിയ ഉത്തരവാദിത്തമാണ്.

0: ഈ വിഷയത്തിൽ നിയന്ത്രണങ്ങൾ ഊർജിതമാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സി എം ഷറഫുദ്ദീൻ.
1: ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എരുനായ്ക്കളുടെ വിഷയം. പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ, കാൽനട യാത്രക്കാർ അങ്ങനെയുള്ള പലർക്കും എരുനായ്ക്കളുടെ കടിയേൽക്കുകയും അതിൽ ചിലതെങ്കിലും വിഷമുള്ള നായ്ക്കളാണെന്ന് ബോധ്യപ്പെടുകയും അപൂർവം മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് പലപ്പോഴും ചർച്ചയാവുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 14,000 എരുനായകളുണ്ടെന്നാണ് കണക്ക്. ഇതൊരു വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം കുറെ കൂടെ ശ്രദ്ധയോടെയും ശാസ്ത്രീയമായും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടികളും കാൽനട യാത്രക്കാരുമാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ എരുനായകൾ കൂട്ടമായിട്ട് ഉരക്കുകയോ പിന്നാലെ ഓടുകയോ ചെയ്യും. ഒന്നുകിൽ അവർ പേടിച്ചോടും, അങ്ങനെ ഓടുന്നതിന് പിന്നാലെ ഓടിച്ച് ചെയ്പ് ചെയ്ത് കടിക്കുന്നതും ആക്രമിക്കുന്നതൊക്കെ പെരുന്നാക്കളുടെ സാധാരണ സ്വഭാവമാണ്. ഇതല്ലെങ്കിൽ കുട്ടികൾ പ്രതിരോധിക്കുന്നത് അവർ അതിനെ ആക്രമിക്കാൻ ശ്രമിക്കും. അപ്പോഴും കടികൾ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികൾക്ക്. അതല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ നായകൾ വളർത്തുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു അനുഭവത്തിൽ പെരുന്നാക്കളെ തൊടാനോ കാലോലിക്കാനോ ചെല്ലുമ്പോഴും കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കടിയേൽക്കുകയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റോളം ടാപ്പ് വെള്ളത്തിൽ, ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ കണ്ട് ആവശ്യമായ ചികിത്സ തേടുക. പെരുന്നാളുടെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിഹാരം നമുക്ക് സാധ്യമല്ല. അതിന് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു മാർഗം എന്നുള്ളത് ADP അഥവാ അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തെരുനായകളെ പിടികൂടി വഞ്ചീകരണ ശാസ്ത്രീയക്ക് വിധേയമാക്കും. അതിന് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നൽകും. സുഖം പ്രാപിച്ച ശേഷം 4-5 ദിവസം നമ്മൾ ഈ അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിൽ വളർത്തി അതിന്റെ ഓപ്പറേഷന്റെ മുറിവൊക്കെ ഉറങ്ങിയതിനു ശേഷം തിരിച്ച് അതേ സ്ഥലത്ത് നമ്മൾ എവിടുന്നാണ് പിടിച്ചത് അവിടെ തന്നെ തിരികെ കൊണ്ടുവിടും. ഇതിങ്ങനെ തുടർച്ചയായി വർഷങ്ങളോളം ചെയ്താൽ മാത്രമാണ് തെരുനായ്ക്കൾക്ക് എണ്ണത്തിൽ കാര്യമായ ഒരു കുറവ് അനുഭവപ്പെടുക. നിലവിൽ കോഴിക്കോട് 2 ADP സെന്ററുകളാണ് ഉള്ളത്. ഒന്ന് വാടിശ്ശേരിയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ADP സെന്റർ, മറ്റൊന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ADP സെന്റർ. പുതിയ ഒരു ADP സെന്റർ പേരാമ്പ്രയിൽ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇത് പ്രവർത്തനാരംഭിച്ചതോടുകൂടി കുറച്ചുകൂടെ നല്ല രീതിയിൽ തെരുനായ്ക്കുള്ള നിയന്ത്രണം സാധ്യമാകും. ഈ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒരു ശുപാർശ എന്നാല് 2 ബ്ലോക്കുകൾക്ക് ഒരു ADC സെന്റർ എങ്കിലും വേണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിൽ വളരെ ഗണ്യമായ രീതിയിൽ തെരുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ആ ഗവൺമെന്റിന്റെയും അതല്ലെങ്കിൽ പഞ്ചായത്തുകളുടെയൊക്കെ ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും കാര്യമായ ഉത്തരവാദിത്തത്തിനകത്തുണ്ട്. ഒന്ന്, മാലിന്യങ്ങൾ തുറത്തായ സ്ഥലങ്ങൾ തള്ളാതിരിക്കുക, ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡരികിൽ നിക്ഷേപിക്കാതിരിക്കുക, വളർത്തുനായകളെ ഉപേക്ഷിക്കാതിരിക്കുക, കൃത്യമായി വാക്സിനേഷൻ നടത്തുക, ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മന്ദീകരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. നമുക്ക് തെരുനായ്ക്കളുടെ ഒരു കുറച്ചു കാലം നമ്മുടെ ഒരു വളരെ ഗൗരവമായ ഒരു വിഷയമായി നിലനിൽക്കും. ഇത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷെ അതിന് നമുക്കുള്ളൊരു പരിഹാരം എന്നുള്ളത് അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിഹാരമല്ല, മനുഷ്യരുടെയും അതോടൊപ്പം മൃഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സന്തുലിതമായിട്ടുള്ള സമീപനം കൊണ്ടേ നമുക്കിതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ.
0: തെരുവുനായ ശല്യം കേവലമൊരു മൃഗസംരക്ഷണ വിഷയം മാത്രമല്ല, അത് ജനങ്ങളുടെ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നം കൂടിയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ABC സെന്ററുകൾ യാഥാർത്ഥ്യമാവുകയും നായ്ക്കൾ പെറ്റുപെരുകുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഭീതിക്ക് പരിഹാരമാകൂ. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ചുറ്റുവട്ടം. IMA ഹാളിൽ വൈകിട്ട് 7:15 ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ദിനാചരണവും ബെസ്റ്റ് ഡോക്ടർ അവാർഡ് ദാനവും. ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ. പ്ലാനറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്ര

ഉം സംസ്കാരവും പ്രദർശനം. ഹോട്ടൽ ഡിമോറയിൽ വൈകിട്ട് 6 മണിക്ക് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയുടെ CA ദിനാചരണം. ഉദ്ഘാടനം NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ. ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഞാറ്റുവേള മേള 2026 രാവിലെ 10 മണിക്ക്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രാവിലെ 11:30 സുവർണ ജൂബിലി ആഘോഷം. ഉദ്ഘാടനം പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ്.

പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിൻ്റെയും ഏകോപനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി

0: പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിൻ്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിൻ്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിൻ്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിൻ്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെൻറ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേനാ ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിൻ്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെൻറ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി N ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശീലിക്കുകയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന് ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53rd മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസ് ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലിക്ക് പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവേജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86-ാം മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറി

0: നിലവറിയിൽ എറിൻ ഹാളണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
1: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:00 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3ാം മത്സരം ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4ാം മത്സരം 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ 1 ആഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3ാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. अथ वार्ताः. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ഇറാനസ്യ രാഷ്ട്രപതിന ഡോക്ടർ മർസൂദ് പെജഷ്കിയൻ ഇത്യനേന സഹ ദൂരഭാഷമാധ്യമേന സംഭാഷണം അകരോത്. സംഭാഷണാവധൌ രാഷ്ട്രപതിന പെജഷ്കിയൻ ഇത്യനേന പശ്ചിമേഷ്യായാഃ ഘടനാക്രമസ്യ വിഷയെ പ്രോദീരിതം. പ്രധാനമന്ത്രിണ ഉഭയോർദേശയോർമധ്യെ സഞ്ജാതം സഹമതിം സ്വാഗതീകൃതം. സഹൈവ തേന ഭാരതസ്യ നിരന്തരനീതിഃ പുനഃ പ്രതിപാദിത യത് സർവേഷാം സമാഹ്വാനാനാം സമാധാനം കേവലം സംവാദേന സുഷ്ഠുനീത്യാ ഇവ ഭവിതുമർഹതി. വികസിത ഭാരത് റോസ്ഗാർ ഏവം ആജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി ഇത്യാഖ്യഃ അധിനിയമഃ അദ്യാരഭ്യ അർത്ഥാത് ജുലൈ മാസസ്യ ഏക ദിനാങ്കാത് കൃത്സ്നേഹി ഗ്രാമീണ ഭാരതെ പ്രവൃത്തോ ഭവിഷ്യതി. ഗ്രാമീണവികാസമന്ത്രാലയേന പ്രതിപാദിതം യത് അയം അധിനിയമഃ പ്രത്യേകം വിത്തീയവർഷേ പഞ്ചവിംശത്യുത്തരൈകശതദിനാനാം സവേതനവൃത്തേഃ പ്രതിഭൂതിം പ്രദായ ഗ്രാമീണഭാരതസ്യ സശക്തീകരണം വിധാസ്യതി. ദേശെ അസ്യ നൂതന തന്ത്രസ്യ ക്രിയാന്വയനാർത്ഥം അസ്യ വിത്തീയവർഷസ്യ കൃതേ ദ്വയനവത്യുത്തര ഷട്ശതാധിക പഞ്ചനവതിഃ സഹസ്രകോടി രൂപ്യകാണാം പ്രാവധാനം വിഹിതം. ഉപക്രമസ്യ അസ്യ പ്രവർത്തനേ

0: സ്മൃതി സാക്ഷ്യം.
1: ഇന്ന് ഈ പരമ്പരയിൽ കൊള്ളസംഘങ്ങളുടെ വിഹാരഭൂമി എന്ന് കുപ്രസിദ്ധി നേടിയ ചമ്പൽക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർക്കിയോളജിസ്റ്റ് കെ മുഹമ്മദ് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുന്നു.
2: ഞാൻ ഈ ചമ്പലിനെ കുറിച്ച് വായിക്കുന്നത് മാതൃഭൂമിയുടെ കുറെ ലേഖനങ്ങളുണ്ടായിരുന്നു 1969-70 ആ ലേഖനത്തിൽ നിന്നായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ആർക്കിയോളജിയിൽ ഒരു ആർക്കിയോളജിസ്റ്റായിട്ട് എനിക്ക് ഡിഗ്രി കിട്ടി. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് മധ്യപ്രദേശിലായിരുന്നു. ഈ ചമ്പൽ കാടുകൾ എന്ന് പറയുന്ന പ്രദേശം

ഒന്ന് മധ്യപ്രദേശ്, രണ്ട് ഉത്തർപ്രദേശ്, മൂന്ന് രാജസ്ഥാൻ. ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 5000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് ഇത് പരന്നു കിടക്കുന്നത്. ചമ്പൽക്കാട് എന്ന് പറഞ്ഞാൽ കാടുകളല്ല, ഉയർന്ന കുന്നുകളാണ്. അതിൻ്റെ അടിയിൽ വലിയ ഗല്ലികളും ഉണ്ടാകും, നമ്മൾ കൊല്ലി എന്ന് പറയുന്ന ഗല്ലികളും ഉണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും അവിടെ ഞാൻ ചോദിക്കാറുള്ളത് അവിടെയുള്ള ഏറ്റവും വലിയ ചാലഞ്ചിങ് വർക്ക്സ് എന്താണ് എന്നാണ്. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചത് എന്താണ് മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക് എന്നാണ്. അപ്പോൾ അവർ പറയും 200-ൽ പരം ക്ഷേത്രങ്ങൾ ബട്ടേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നുണ്ട്. ഏതോ ഒരു വലിയ ഭൂമി കുലുക്കത്തിൽ ആരെയും ബാക്കി വെക്കാതെ എല്ലാറ്റിനെയും തൂത്തെറിഞ്ഞുകൊണ്ടുള്ളൊരു വലിയ ഭൂമി കുലുക്കമായിരുന്നു. അപ്പോൾ അതിൽ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമാണ് ഏറ്റവും ചാലഞ്ചിങ് വർക്ക്സ്. പക്ഷേ മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ കൊള്ളക്കാരുമായിട്ട് പെർമിഷൻ കിട്ടാതെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം ഒരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, കേരളക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് വിജയരാമൻ എന്നാണ്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും നൽകി ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രധാനപ്പെട്ട കൊള്ളക്കാരുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ മറ്റൊന്ന് ചെയ്തിരുന്നത് അവിടെയുള്ള ലോക്കൽ ചെറിയ കൊള്ളക്കാരുണ്ട്, ഈ ചെറിയ കൊള്ളക്കാരായിരിക്കും വലിയ കൊള്ളക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നത്. അപ്പോൾ അവരുമായി ഞാൻ നേരിട്ട് ബന്ധം സ്ഥാപിച്ചു. അവരോട് പറഞ്ഞു ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടിയാണ് വരുന്നത്, ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ എടുക്കും. ആദ്യം എടുക്കുന്നത് ടെമ്പററി ആയിട്ടായിരിക്കും, അതിനുശേഷം പെർമനൻ്റ് ആയിട്ട് എടുക്കും. പക്ഷേ പെർമനൻ്റ് ആക്കി എടുക്കാൻ വേണ്ടി കുറേ സമയം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ അവർ നാട്ടിലെ പല ആളുകളെയും ഞങ്ങൾ കൂടെ കൂടാൻ തുടങ്ങി. കാരണം ഈ ജോബ് ഓഫർ കിട്ടിയതോടുകൂടി അവർ പലരും അതേവരെയുള്ള അവരുടെ പരിപാടികളും കൊള്ളക്കാരുടെ സൗകര്യങ്ങൾ ചെയ്യുന്നു കൊടുത്തും അതൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങളോട് കൂടെ ചേരാൻ തുടങ്ങി. അപ്പോൾ കൊള്ളക്കാരെ ചോദിച്ചു ഈ കാട്ടിൽ കിടക്കുന്ന ക്ഷേത്രങ്ങൾ എന്തിനാണ് നന്നാക്കുന്നത് എന്ന്. എൻ്റെ ആളുകൾ അവരോട് പറഞ്ഞു ഈ കാട്ടിൽ കിടക്കുന്നതാണെങ്കിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്ത ക്ഷേത്രങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് നന്നാക്കാൻ വേണ്ടി അവർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്, മുസ്ലിമാണ്, അപ്പോൾ ഒരു മുസ്ലിം ക്ഷേത്രം നന്നാക്കുമോ എന്ന്. അതിനു മുമ്പേ ഞാൻ നടത്തിയ ക്ഷേത്ര സംരക്ഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇവർക്ക് കിട്ടിയിരുന്നു, അപ്പോൾ എന്നെക്കുറിച്ചുള്ള നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഒരു 4 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അത് നന്നാക്കി ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 4 ക്ഷേത്രങ്ങളും 4 മാസത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ട് 2-ാമത് പുനരുദ്ധരിച്ചു. അപ്പോൾ ഈ 4 മാസം കഴിഞ്ഞതിന് ശേഷം ഇവർ കൊള്ളക്കാർ വന്നു. പ്രധാനപ്പെട്ട കൊള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നായിരുന്നു. അദ്ദേഹം വന്നു നോക്കിയപ്പോൾ ഇത് അത്ഭുതമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ചിരിക്കാൻ കഴിഞ്ഞില്ല, കാരണം എത്രയോ ആളുകളെ കൊന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വെറ്റിലക്കറ പുരണ്ട ആ പല്ല് കൊണ്ട് അദ്ദേഹത്തിന് ഇളിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇത്ര ചമത്കാർക്കാമേ. അത് ഞങ്ങൾക്കൊരു അംഗീകാരമായിരുന്നു. പിന്നീട് അതിൽ കൂടുതലുള്ളതായിരുന്ന ശിവക്ഷേത്രങ്ങളായിരുന്നു. ശിവക്ഷേത്രങ്ങൾ ആകുന്ന അവസരത്തിൽ ശിവൻ്റെ പല തരത്തിലുള്ള രൂപങ്ങളുണ്ടായിരിക്കും. മറ്റൊരു ക്ഷേത്രമുണ്ടായിരുന്നു, അതിൽ പ്രതിഷ്ഠ എന്താണ് എന്ന് അറിയില്ല, കാരണം പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രതിഷ്ഠ ഇല്ലെങ്കിൽ അത് ഒറിജിനലി ശിവക്ഷേത്രമാണോ വിഷ്ണുക്ഷേത്രമാണോ അല്ല ബ്രഹ്മക്ഷേത്രമാണോ അല്ല ദേവീക്ഷേത്രമാണോ എന്ത് കണ്ടുപിടിക്കുന്നതിന് ഞങ്ങൾക്ക് ചില ധാരണകളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയിരുന്നത് അതിൻ്റെ ആ മുറ്റത്തിൻ്റെ മുമ്പിൽ ചെറിയ ദീർഘചതുരത്തിലുള്ളൊരു വിടവുണ്ടായിരുന്നു. അപ്പോൾ ആ വിടവ് കണ്ടാൽ ഒരു ആർക്കിയോളജിസ്റ്റിനറിയാം ഇത് ശിവക്ഷേത്രമാണോ വിഷ്ണുക്ഷേത്രമാണോ ദേവീക്ഷേത്രമാണോ എന്ന്. അത് ദീർഘചതുരത്തിലാണെങ്കിൽ അത് നന്ദി സ്ഥാനമായിരിക്കും. നന്ദി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വാഹനം എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ശിവക്ഷേത്രത്തിൻ്റെ അവിടെ പോയി നോക്കി പ്രദക്ഷിണം ചെയ്തു. ആ ശിവസദാക്ഷര സ്തോത്രമുണ്ട്, വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. ഈ മന്ത്രം ഉച്ചരിച്ചതിന് ശേഷം അവിടെ വലയം വെച്ചു പ്രദക്ഷിണം ചെയ്തു. പല ഭാഗത്തും നോക്കി ഈ നന്ദിയെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ശിവക്ഷേത്രത്തിൻ്റെ ഈ നന്ദിയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടുമെന്ന് ഒരു ആർക്കിയോളജിസ്റ്റിന് പറയാൻ കഴിയും. കാരണം അതിൻ്റെ ഭൂതലത്തിലെ ഭാഗങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കാറുള്ളത്. അപ്പോൾ ചെറിയൊരു ചരിഞ്ഞ സ്ലോപ്പി ഏരിയ ഉണ്ട്, അപ്പോൾ ആ സ്ലോപ്പി ഏരിയയിലുണ്ടാകും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ സ്ലോപ്പി ഏരിയയിൽ നോക്കിയപ്പോൾ കഴിഞ്ഞ 1200 വർഷം

0: സംബന്ധിച്ചിടത്തോളം എൻ്റെ വരവും പ്രതീക്ഷ എന്നെയും കാത്തു നിൽക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സുന്ദരനായ ഒരു നന്ദി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ കുളിപ്പിച്ചു. അതിനുശേഷം ഈ വിടവിൽ വെച്ച് നോക്കിയപ്പോൾ ഹി വാസ് പെർഫെക്റ്റ്ലി സിറ്റിംഗ് ദെയർ. അപ്പോൾ ഇത് കണ്ടതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം ഇതുവരെ ഇല്ലാത്ത നന്ദിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ നന്ദിക്ക് ജനങ്ങളുമായിട്ടൊരു പ്രത്യേക കണക്ഷനുണ്ട്. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ജനങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ജനങ്ങൾ സാധാരണ രൂപത്തിൽ ഹിന്ദു ജനങ്ങൾ പോയിട്ട് പറയാറുള്ളത്, അത് ഹൃദയത്തിൽ മറ്റാരോടും പങ്കുവെക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധാരണ ആളുകൾ സംസാരിക്കാറുള്ളത് ഈ നന്ദിയുടെ ചെവിയിലായിരിക്കും. അപ്പോൾ ധാരാളം ആളുകൾ പുറത്തുനിന്ന് വന്നു, ചന്ദനത്തിരിയുമായിട്ട് വന്നു, പൂജകൾ ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങി. ചെവിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് മുഴുവനും ഈ കൊള്ളക്കാരുടെ ഈ ആക്രമണങ്ങളും ഈ സ്വഭാവങ്ങളും എല്ലാം തന്നെ വേഗം അവസാനിക്കണേ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. അതോടുകൂടി അന്തരീക്ഷം കൂടുതൽ മാറി. കൂടുതൽ ആളുകൾ ജോലിക്കാർ, പഴയ കൊള്ളക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ജോലിയിൽ ഞങ്ങളോടൊപ്പം കൂടാൻ തുടങ്ങി. പിന്നീട് അടുത്തുള്ളത് അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എവിടെ നോക്കിയാലും വെള്ളം കിട്ടാനില്ല. പക്ഷേ ഇത്ര വലിയൊരു ക്ഷേത്ര സമുച്ചയമുണ്ടെങ്കിൽ വെള്ളം എവിടെയെങ്കിലും ഉണ്ടാവണം. ടോപ്പോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വെള്ളം എവിടെ കിട്ടുമെന്ന്. അങ്ങനെ അവിടെ ഞങ്ങൾ ഉദ്ഘനം ചെയ്തു, വെള്ളം കിട്ടാൻ പോവുകയാണ്. പക്ഷേ ആ വെള്ളം ഇവരെ കുടിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. കാരണം ചമ്പൽ നദിയിലെ വെള്ളം ആര് കുടിക്കുന്നുണ്ടോ അവനിൽ പ്രതിഷേധാഗ്നി വളരുമെന്നുള്ള ഒരു സങ്കല്പമുണ്ട് ജനങ്ങൾക്ക്. അവൻ പ്രതികാര ബുദ്ധി അവരിൽ വളരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു പൂജ, അതേപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ പൂജ ചെയ്തു. ഞാൻ ഉടനെ തന്നെ അലഹബാദിൽ നിന്ന് ത്രിവേണിയിലെ വെള്ളം കൊണ്ടുവന്നു, ചെറിയൊരു പൂജ ചെയ്തു. പൂജ ചെയ്തതിന് ശേഷം ഈ വെള്ളം കുടിക്കാൻ അനുവദിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 200 ക്ഷേത്രങ്ങൾ തകർന്ന് കിടക്കുന്നുണ്ട്. അതിൽ 90 ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും അത് രണ്ടാമത് ഇതേപോലെ പടുത്തുയർത്താനും കഴിഞ്ഞു. ഇത് വെറും റിപ്പയർ വർക്കല്ല, സാധാരണ പലപ്പോഴും നടക്കുന്ന റിപ്പയർ വർക്കാണ്. ഇത് ഫുള്ളി റെസ്റ്റോറേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ വർക്കാണ്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ, വളരെ കുറഞ്ഞ വിലക്ക് ഏറ്റവും വലിയ ഒരു ക്ഷേത്ര പുനരുദ്ധാരണ പ്രക്രിയയാണ് അവിടെ നടന്നത്. ഇത്തരത്തിലൊരു വലിയ വിജയഗാഥയുടെ കഥയാണ് ചമ്പൽ.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കുപ്രസിദ്ധരായ കൊള്ളക്കാരുടെ സ്വാധീന ശക്തിയുള്ള ചമ്പൽക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർക്കിയോളജിസ്റ്റ് കെ മുഹമ്മദ്.
2: സ്മൃതി സാക്ഷ്യം.

0: ആരോഗ്യം അമൂല്യം.
1: വർഷകാലവും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് കോട്ടക്കൽ ആര്യവൈദ്യശാല കലായി ബ്രാഞ്ചിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിത കുമാരി വി.
2: കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്തതിനാൽ അവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. അതിനാൽ വർഷകാലത്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ്. ജലദോഷം മുതൽ പകർച്ചവ്യാധികൾ വരെ മഴക്കാലത്ത് കണ്ടുവരുന്നു. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വ്യത്യസ്ത തരം അസുഖങ്ങൾ സാധാരണമാണ്. ഈ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ സമ്പൂർണമായ മഴക്കാലം പ്രദാനം ചെയ്യാൻ ആയുർവേദ ചികിത്സകളും ചര്യകളും വളരെ സഹായകരമാണ്. ആയുർവേദ ശാസ്ത്രമനുസരിച്ച് ഇക്കാലത്ത് അഗ്നിബലം അഥവാ ദഹനശക്തി കുറയുന്നതാണ്. അതുകൊണ്ട് ജഠരാഗ്നിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് വർഷകാല ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ദഹന തകരാറുകൾ കൊണ്ട് കുട്ടികൾക്ക് പ്രധാനമായും അജീർണം, വയറിളക്കം, ഛർദി, വയറുവേദന, വിശപ്പില്ലായ്മ

0: എന്നീ ലക്ഷണങ്ങൾ കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരം അഷ്ടചൂർണം, വില്വാദിലേഹം എന്നിവ കുറച്ചു കാലം തുടർച്ചയായി നൽകാവുന്നതാണ്. വർഷകാലത്ത് കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങളാണ് ജലദോഷം, ചുമ, പനി, തൊണ്ടവേദന, ശ്വാസമുട്ടൽ മുതലായവ. ഇവ പെട്ടെന്ന് പകർന്നു പിടിക്കാൻ സാധ്യതയുള്ളതാണ്. ആടലോടക നീര് തേൻ ചേർത്ത് നൽകുന്നതും പനിക്കൂർക്കില നീര് കൽക്കണ്ടം ചേർത്തും ചുവന്നുള്ളി, ഇഞ്ചി കൽക്കണ്ടം ചേർത്ത് നൽകുന്നത് ഉടനെയുള്ള ആശ്വാസത്തിന് നല്ലതാണ്. തുളസി, കുരുമുളക്, ചുക്ക്, പട്ട ഇവ ചേർത്ത് തിളപ്പിച്ച വെള്ളം ശർക്കര ചേർത്ത് ചെറു ചൂടോടെ പലവട്ടം കുടിക്കുന്നത് കുട്ടികൾക്ക് വർഷകാലത്തുണ്ടാവുന്ന ശ്വാസകോശ രോഗങ്ങൾ വരാതിരിക്കാനും അസുഖങ്ങളുള്ളപ്പോൾ കുടിക്കാനും നല്ലതാണ്. മഴക്കാലത്ത് കുട്ടികൾക്ക് ത്വക്ക് രോഗം സർവ്വസാധാരണമായി കാണാറുണ്ട്. കൃമിശല്യം കൂടുതലായി കാണപ്പെടുന്നതും മഴക്കാലത്താണ്. ഇവ ത്വക്ക് രോഗ കാരണമായും മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. ഇത്തരം സന്ദർഭത്തിൽ ത്വക്ക് രോഗശമനവും കൃമിനാശകവുമായ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം നൽകേണ്ടതുണ്ട്. അരിവേപ്പില, മഞ്ഞൾ തുടങ്ങിയവ ഇട്ട് കാച്ചുന്ന വെള്ളം കൊണ്ട് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും വൃത്തിഹീനമായ പരിസ്ഥിതിയും കൊതുക്, എലി മുതലായവയുടെ വർദ്ധനവിന് കാരണമാകുകയും തന്മൂലം ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ കുനിയ, എലിപ്പനി മുതലായവ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. മലിനമാകപ്പെട്ട ജലാശയങ്ങൾ, കുളങ്ങൾ, പുഴകൾ എന്നിവയിൽ നിന്നും ഇത്തരം രോഗങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് പകർന്നു പിടിക്കുന്നു. ഇതിൽ നിന്നെല്ലാം പരിഹാരമെന്നവണ്ണം ആയുർവേദം അനുശാസിക്കുന്ന ചില കാര്യങ്ങളാണ് ആഹാരക്രമം, വിശ്രമം, വ്യായാമം, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം എന്നിവ. ആഹാരക്രമത്തിൽ മഴക്കാലത്ത് കുട്ടികൾക്ക് പോഷക സമൃദ്ധവും ദഹനം വർദ്ധിപ്പിക്കുന്നതും ലഘുവും മതിയായ എരിവും പുളിയും ഉപ്പും ചേർന്ന ഭക്ഷണം നൽകണമെന്നാണ് ആയുർവേദം നിഷ്കർഷിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ചെറുപയർ, മുതിര സൂപ്പ്, ഉലുവക്കഞ്ഞി, പച്ചക്കറികൾ, മാംസരസം, പൊടിയരിച്ചോറ് എന്നിവയും പാനീയമായി മരുന്നുകളിട്ട് കാച്ചിയ വെള്ളവും കൊടുക്കണം. പഴകിയതും തണുത്തതും എണ്ണപ്പലഹാരങ്ങൾ, ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കണം. മതിയായ വിശ്രമം കുട്ടികൾക്ക് ലഭിക്കണം. ഉറക്കം രാത്രി സമയങ്ങളിൽ 7-8 മണിക്കൂറുകൾ ലഭിക്കണം. ലഘുവ്യായാമം ഉണ്ടായിരിക്കണം. മാനസികോല്ലാസം നൽകുന്ന കളികളിൽ ഏർപ്പെടണം. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ ഉപയോഗത്തിൽ നിയന്ത്രണം വേണം. വിശ്രമം പോലെ തന്നെ വർഷകാലത്തുള്ള വ്യക്തിശുചിത്വം കുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. നിത്യം കുളിക്കാനും പല്ലുതേക്കാനും മലമൂത്ര വിസർജനങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനും ശീലിപ്പിക്കുകയും വേണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ശൗചാലയത്തിൽ പോയി വന്നാലും വൃത്തിയായി കൈകൾ കഴുകുവാൻ ശീലിപ്പിക്കണം. വ്യക്തിശുചിത്വം പോലെ തന്നെ പരിസരം ശുചിയാക്കി വയ്ക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതെയും മഴവെള്ളം, മാലിന്യം എന്നിവ പരിസരത്ത് കെട്ടി നിർത്താതെയും നോക്കാൻ ശീലിപ്പിക്കണം. കുട്ടികളിലെ ആരോഗ്യ സംരക്ഷണത്തിലെ പ്രധാന പങ്ക് മാതാപിതാക്കളും അധ്യാപകരും തന്നെയാണ്. കുട്ടികളുടെ ഭക്ഷണക്രമം നിരീക്ഷിക്കുക. പനി, വയറിളക്കം, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. സമയബന്ധിതമായ ചികിത്സ നടത്തുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കുക. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം.
1: വർഷകാലവും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും വിശദീകരിച്ചത് ഡോക്ടർ ബബിതകുമാരി വി.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
3: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. പക്ഷേക്കല്ല, 3 സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
4: 3 സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
5: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്.

0: ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 84 ഒഴിവുണ്ട്, സ്ഥിര നിയമനമാണ്. മെഡിക്കൽ ഓഫീസറുടെ 2 ഒഴിവ് തിരുവനന്തപുരം സർക്കിളിലാണ്. അസിസ്റ്റന്റ് മാനേജർ ലോ ഒഴിവുകളുടെ എണ്ണം 20, ഡെപ്യൂട്ടി മാനേജർ ലോ ഒഴിവുകളുടെ എണ്ണം 29, മെഡിക്കൽ ഓഫീസർ ഒഴിവുകളുടെ എണ്ണം 35. ഓൺലൈൻ എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. മെഡിക്കൽ ഓഫീസറുടെ പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും. അപേക്ഷാ ഫീസ് 750 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 14. കൂടുതൽ വിവരങ്ങൾക്ക് SBI.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ വകുപ്പുകളിലായി 450 ഒഴിവുണ്ട്. ഡ്രഗ് ഇൻസ്പെക്ടർ, എയറോനോട്ടിക്കൽ ഓഫീസർ, ലീഗൽ ഓഫീസർ, കമ്പനി പ്രോസിക്യൂട്ടർ, സിവിലിയൻ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ, ഇൻഫർമേഷൻ ഓഫീസർ, സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ തുടങ്ങിയവയാണ് ഒഴിവുള്ള തസ്തികകളിൽ ചിലത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 17. കൂടുതൽ വിവരങ്ങൾക്ക് www.upscionline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 100 ഒഴിവുണ്ട്. ജനറൽ 61, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 18, സ്റ്റോർസ് ആൻഡ് പെർച്ചേസ് 21 എന്നിങ്ങനെയാണ് വകുപ്പ് തിരിച്ചുള്ള ഒഴിവ്. അപേക്ഷകർ ബിരുദയോഗ്യതയുള്ളവരും 2024 സിവിൽ സർവീസ് പരീക്ഷ എഴുതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമന ശുപാർശ ലഭിക്കാത്തവരുമായിരിക്കണം. പ്രായം 33 കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 13, വൈകിട്ട് 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.csir.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയേഴ്സും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക്, മിൽക്ക് ആൻഡ് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471244579. മറ്റൊരു ഫോൺ നമ്പർ 244579. ഇമെയിൽ വിലാസം DIR.diary@kerala.gov.in.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം ജൂലൈ 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും ജൂലൈ 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൌൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04832734308.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
1: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്.

0: വന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ $48.17 ബില്യൺ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5-ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SCID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം.

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198-ാമത് യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൗത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 മുതൽ പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയങ്കീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: English matters.
5: നേരത്തെ കാലത്തെ എഴുന്നേൽക്കുന്ന ആൾക്ക് എന്താ പറയാ? What do we call someone who wakes up early in the morning? Early bird. E-A-R-L-Y, early, meaning നേരത്തെ. B-I-R-D, bird, എന്നാൽ പക്ഷി. Early bird is an idiom for someone who wakes up or gets up early in the morning. I am an early bird. I get up before the sun. ഞാൻ ഒരു early bird ആണ്. സൂര്യനു മുൻപേയാണ് ഞാൻ എഴുന്നേൽക്കാറ്. I am an early bird. I get up before the

0: The sun. I am an early bird. I prefer morning hours for studying. ഞാനൊരു early bird ആണ്. എനിക്ക് പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. I am an early bird. I prefer morning hours for studying. Up with the lark is another idiom used to signify an early riser. Up with the lark. UP, up, WITH, with, THE, the, LARK, lark. Up with the lark. പുലർച്ചെ കൂകുന്ന അഥവാ പാടുന്ന ഒരു പക്ഷിയാണ് ലാക്ക് അഥവാ വാനമ്പാടി കിളി. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന വ്യക്തികളെ സൂചിപ്പിക്കാൻ ലാർക്ക് എന്നോ അപ്പ് വിത്ത് ദ ലാർക്ക് എന്ന ഭാഷാ പ്രയോഗമോ ഉപയോഗിക്കുന്നു. ഷി ഈസ് എ റിയൽ ലാർക്ക് ആൻഡ് ലവ്സ് ടു സ്റ്റാർട്ട് ഹർ ഡേ ഏർലി. അവൾ ഒരു ശരിയായ ലാർക്ക് ആണ്. നേരത്തെ ദിവസം തുടങ്ങുന്നതാണ് അവൾക്ക് പ്രിയം. ഷി ഈസ് എ റിയൽ ലാർക്ക് ആൻഡ് ലവ്സ് ടു സ്റ്റാർട്ട് ഹർ ഡേ ഏർലി. She is always up with the lark and starts her daily chores early.
1: അവള് എപ്പോഴും കിളി കൂകുമ്പോൾ ഉണരുന്നു, തന്റെ ദിനചര്യകൾ നേരത്തെ ആരംഭിക്കുന്നു.
0: She is always up with the lark and starts her daily chores early.
1: കാക്ക കരയുമ്പോൾ ഉണരുക എന്ന് പറയാറില്ലേ, അതിന് തുല്യമായ ഒരു പ്രയോഗമാണ് up with the lark. എല്ലാവർക്കും നേരത്തെ ഉണരുന്നത് അനുയോജ്യമല്ല. രാത്രി വൈകുവോളം ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ധാരാളമാണ്.
0: An informal idiom for such people is night owl. NIGHT, night അഥവാ രാത്രി. OWL, owl, മൂങ്ങ. Night owl. Night owl is someone who sleeps late at night.
1: രാത്രി വൈകി ഉറങ്ങുന്ന വ്യക്തി അഥവാ രാത്രി വൈകുവോളം ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് നൈറ്റ് ഔൾ.
0: നൈറ്റ് ഔൾസ് ആർ പീപ്പിൾ ഹു പ്രിഫർ ടു വർക്ക് സ്റ്റേയിങ് അവേക്ക് ലേറ്റ് ഇൻ ദ നൈറ്റ്. അനു ഈസ് എ നൈറ്റ് ഔൾ വൈൽ സിമി സ്ലീപ്സ് ബൈ 10 PM.
1: അനു ഒരു നൈറ്റ് ഔൾ ആണ്, എന്നാൽ സിമി 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങും.
0: I am a night owl and my mind is fresh when I work at night.
1: ഞാൻ ഒരു night owl ആണ്. രാത്രി ജോലി ചെയ്യുമ്പോൾ എന്റെ മനസ്സ് തെളിഞ്ഞിരിക്കും.
0: I am a night owl and my mind is fresh when I work at night.
2: English Matters presented by Smita Manikoth.
3: നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ.
4: ഇടയിട്ട് ചീരയ്ക്ക് ഒരുപാട് കരയാൻ പറ്റുന്നുണ്ട്. പിന്നെയും പിന്നെയും പഴയ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. വേലായി വാപ്പൻ കട്ടഞ്ചായ കുടിച്ചപടി കുന്തക്കാലിലിരുന്ന് മരിച്ചത്, വാപ്പം കുടിച്ച ചായയുടെ ലോട്ടയുമായി പോലീസ് സ്റ്റേഷനിൽ പോയതും പരാതി പറഞ്ഞതും, അതുകേട്ട് വാകീറിച്ചിരിച്ച പോലീസുകാരെ കല്ലെറിഞ്ഞ കുഞ്ഞിപ്പെണ്ണിനെ വട്ടം പൊക്കിയെടുത്ത് കുഞ്ഞുമാക്കോതെ കയറി വന്നതും, അയാളെ തെറിവിളിച്ച് ഓടിച്ചതും, അച്ഛൻ മരിച്ചതിന് പിന്നാലെ മരിച്ചതുപോലെ കുറച്ചുകാലം കൂടി ജീവിതം ചവിട്ടിക്കൂട്ടി പരാതി പറയാതെ പണിയെടുത്തും ഇരുട്ടത്തും കാണാമറയത്തും ഇരുന്ന് കരഞ്ഞും ചീരയുടെ കല്യാണവും നടത്തി മൂന്നാഴ്ച കടക്കും മുമ്പേ കാലന് നേർച്ച നേർന്നതുപോലെ മരിച്ചും പോയ നാട്ടുകാരുടെ കുഞ്ഞോരേത്തിയായ അമ്മയെക്കുറിച്ചോർത്തപ്പോൾ ചീരയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഈ ദിവസം വരെ അവൾ എത്തിച്ചത്. കാഞ്ഞിരപ്പള്ളി യാത്രയുടെ കാര്യം ഇരു ചെവി അറിയേണ്ടെന്നാണ് കരുതിയതെങ്കിലും കുഞ്ഞുമാക്കോതയ്ക്ക് അനിയത്തിപ്പെണ്ണിനോട് പറയാതെ പറ്റില്ലായിരുന്നു. നീട്ടി നീട്ടി ഒടുക്കം രാവിലെ ചെന്ന് കോതയോടും പറഞ്ഞു. കേട്ടപാടെ അവൾ നട്ടപ്രാക്ക് പ്രാകിയാണ് പൊന്നാങ്ങളയെ യാത്രയാക്കിയത്.

0: കാലം കടന്നുപോയിട്ട് മൂനം തട്ടാത്ത ശത്രുതയെക്കുറിച്ചാണ് ചീര ആലോചിച്ചത്. എന്നാൽ ചീരയ്ക്കിപ്പോൾ കോതയടക്കം ആരോടും പക തോന്നുന്നുണ്ടായിരുന്നില്ല. പാതിരാക്കോഴി കൂകിത്തുടങ്ങി. പാതിരാക്കോഴിയോ കാലം കോഴിയോ? കാലം കോഴി തന്നെ. പാതിരാവായിട്ടില്ല. കുഞ്ഞുമാക്കോത ഇനിയും എത്തിയിട്ടില്ല. സന്ധ്യയ്ക്ക് കുളിച്ചൊരുങ്ങി പോകുമ്പോൾ കുഞ്ഞുമാക്കോതയോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു. എല്ലാം നിനക്കറിയാവുന്നതല്ലേ ചീരേ എന്ന മട്ടിലൊരു നോട്ടം നോക്കി അയാള് ചവിട്ടിൽ നിന്നത് അവൾ ഒരിക്കൽ കൂടി കണ്ടു. വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഇതവസാനത്തതാണ് ചീരേ, എല്ലാം തീർന്നില്ലേ? ഇതും കഴിഞ്ഞ് ഞാൻ വരുമ്പോ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകാട്ടാ. നീ എല്ലാം കെട്ടിപ്പെറുക്കിയും പൊതിഞ്ഞു കെട്ടിയുമൊക്കെ ഇരുന്നോ, വണ്ടി വരും. അയാൾ നടന്നു. പിന്നെ എന്തോ ആലോചിച്ച് മടങ്ങി വന്നു. ചിലപ്പോ പാതിരാക്കും വരാൻ പറ്റിയില്ല എന്നും വരും. പേടിക്കണ്ട, കാഞ്ഞിരപ്പള്ളിക്കുള്ള വണ്ടി സമയത്തിന് തന്നെ വരും. അത് വന്നാല് നീ മക്കളെയുമായിട്ട് പൊയ്ക്കോ, ഞാൻ പൊലച്ചക്ക് വന്നോളാം.
1: അത് പറ്റൂല, നിങ്ങയും കൂടി വേണം പോവുമ്പ. ആദ്യമായിട്ട് പോണ സ്ഥലമല്ലേ. കുഞ്ഞുമാക്കോത് അത് കേട്ടൊന്ന് നിന്നു, പിന്നെ തിരിച്ചു വീടിനകത്തേക്ക് കയറി വന്നു. പതിവില്ലാതെ ചീരയുടെ രണ്ടു തോളത്തും പിടിച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു. അവളെ കണ്ണിലേക്കെടുക്കാനാണോ അതോ അവളുടെ ആത്മാവിലേക്ക് നോക്കാനാണോ? എന്തോ വല്ലാത്തൊരു നോട്ടമാണതെന്ന് ചീരയ്ക്ക് തോന്നിയിരുന്നു.
0: ഇത്രയും കാലമായിട്ടും നിനക്കെന്നെ അറിയാൻ പാടില്ലേ ചീരേ? വരാന്ന് പറഞ്ഞ കുഞ്ഞുമാക്കോത ചത്താപ്പോലും വന്നിരിക്കും. അതിപ്പാ ആത്മാവായിട്ടെങ്കിലും നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാകും.
1: ആ വാചകം അയാൾ പറയേണ്ടിയിരുന്നില്ലെന്ന് ചീരയ്ക്ക് തോന്നി. പറയാതെങ്ങനെയാണ് ചീര വഴങ്ങുന്നത്? അത് പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ ചീര തോറ്റുകൊടുത്തത്?
0: അല്ല, അയാളുടെ പതിവില്ലാത്ത ആ നോട്ടം, അതാണ് അവളുടെ മനസ്സ് മാറ്റിയത്. കാലം കോഴികൾ അടങ്ങി. പതുക്കെ പതുക്കെ ചെവീടുകൾ രാത്രിയെ പിടിച്ചെടുത്തു. പെറ്റുവളർന്ന മണ്ണിലെ ഒടുക്കത്തെ രാത്രിയിലേക്ക് നോക്കിയും വിചാരപ്പെട്ടും അവൾ അങ്ങനെയിരുന്നു മയങ്ങിപ്പോയി.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

പഴയകാല മലയാള സിനിമാ ഗാനങ്ങളുടെ ഭാവവും മാധുര്യവും പുനഃസൃഷ്ടിച്ച ഒരു റെട്രോ മെലഡിയാണ് ഇന്നത്തെ ഗാനം. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയ ഈ ഗാനം അവർക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 2012 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം എം ജയചന്ദ്രൻ. ജൂലൈ 1 സിതാര കൃഷ്ണകുമാറിന്റെ ജന്മദിനം.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: സിംഹേന്ദ്ര മധ്യമം 57-ാമത് മേളകർത്ത രാഗമാണ്. ഷഡ്ജം, ചതുർചതുരിഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധ ധൈവതം, കാകളി നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ.

56-ാമത്തെ മേളകർത്തരാഗമായ ഷൺമുഖപ്രിയയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഇതിനുള്ളൂ. ഷൺമുഖപ്രിയയിലെ കൈശിക നിഷാദം മാറി കാകളി നിഷാദമായാൽ സിംഹേന്ദ്ര മധ്യമമായി. ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന്. കാലചക്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ കാലമുരജ്ഞാത കാമുകൻ എന്ന ഗാനമാണത്.

സിംഹേന്ദ്ര മധ്യമ രാഗത്തിലാണ് ഇത് തുടങ്ങുന്നത്. എന്നാൽ ചരണമാകുമ്പോഴേക്കും ഇത് മോഹനരാഗത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ അവസാന ഭാഗത്ത് സാധാരണ ഗാന്ധാരം ചേർത്ത് ശിവരഞ്ജനയുടെ ഒരു ചെറിയ ഭാവം നൽകി വീണ്ടും സിംഹേന്ദ്ര മധ്യമത്തിലേക്ക് എത്തുന്നു.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
3: സംഗീത സംവിധാനത്തിൽ ഇളയരാജ കൊണ്ടുവന്ന സാധ്യതകൾക്കും സ്വാതന്ത്ര്യത്തിനും അതിർത്തികളില്ല. പാട്ടിന്റെ വ്യത്യസ്ത ഭാവതലങ്ങൾ ഒന്ന് വേറെ തന്നെയാണെന്ന് നമുക്ക് കേട്ട് ആസ്വദിക്കാനാകും. ഒരു മെലഡി രൂപപ്പെടുത്തുന്നതിലെ അനന്ത സാധ്യതകൾ ഓർക്കസ്ട്രേഷനിലും പ്രകടമായി കാണാം. ഒപ്പം സിംഫണിയുടെ അകമ്പടിയും. ബിച്ചു തിരുമലയുടെ വരികൾ, ആലാപനം SJ, SP ശൈലജയും. ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയലോകം.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: Match will be played at the Riverside Ground in Chesley Street starting at 10 p.m. Indian time. And now, for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Sunil. In their first conversation after Iran-US MOU, Iran's President Pezeshkian briefs Prime Minister Modi on developments in West Asia and the way forward, reports the Indian Express. The Hindu quotes a Union Finance Ministry report that reveals that Gulf remittances rose in April despite West Asia crisis. The lead story in Hindustan Times is what the newspaper calls a grim forecast by India Meteorological Department, predicting that July is likely to be drier and hotter than normal across India. The special intensive revision of electoral rolls kicks off in Delhi, Jharkhand, Meghalaya, Maharashtra and Karnataka, reports the Asian Age. Niti Aayog has proposed a sweeping overhaul of India's tourism regulations as part of its latest report, Unlocking Growth in Tourism and Hospitality Sector, reports the Pioneer. In its editorial piece titled Safer Chats, the Tribune argues that WhatsApp's introduction of usernames is a long overdue privacy reform because it lets users communicate without exposing their phone numbers. And finally, work has begun on war footing on India's wrist petroglyph conservation park at Sindhu Ghat in Leh with the relocation of centuries-old rock carvings, writes the Statesman. And with that, it's back to you, Sunil.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Vikasit Bharat G. Ramji scheme comes into force across the country today, replacing existing MG Narega. Prime Minister Narendra Modi speaks to Iranian President. Stressed need for continued efforts to secure lasting peace in West Asia and safeguarding freedom of navigation and commerce. Japanese Prime Minister Sanae Takaichi to arrive in New Delhi this evening on a three-day visit to India. France beats Sweden 3-0 to enter round of 16 at FIFA World Cup football. And India's men's cricket team to begin their five-match 2020 international series against hosts England today. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: Agashavani Kozhikode.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോ ആണ് റിഥം. സ്റ്റുഡിയോയുടെ സ്ഥാപകനായ അബ്ദുൽ മജീദ് കലാകാരന്മാർക്ക് ആശയങ്ങൾ പങ്കുവെക്കാനും പരീക്ഷണങ്ങൾ നടത്താനും സൃഷ്ടിപരമായ ഇടപെടലുകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സ്റ്റുഡിയോ ആരംഭിച്ചത്. ഈ സംരംഭത്തിന്റെ പിന്നിലെ ആശയം, മലബാറിലെ കലാ സാംസ്കാരിക രംഗത്തിന് ഇതിലൂടെ ലഭിക്കുന്ന സാധ്യതകൾ, ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ആർട്ട് കഫേയിൽ ഇന്ന് സംസാരിക്കുന്നു റിഥം സ്റ്റുഡിയോയുടെ സ്ഥാപകൻ അബ്ദുൽ മജീദ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ റിഥം ഹൗസിന് പിന്നിൽ പ്രവർത്തിച്ച റിഥം ഹൗസിന്റെ സ്ഥാപകൻ അബ്ദുൽ മജീദാണ്. നമ്മുടെ നാടക കലാപ്രേമികൾക്ക് അല്ലെങ്കിൽ നാടകരംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കൊരു വലിയ സാധ്യതയാണ് ഇപ്പോൾ മലബാറിൽ താങ്കൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്, അല്ലെ?
7: അതെ അതെ അതെ അതെ. നാടകങ്ങളൊക്കെ കുറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഒരു പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം.
6: പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ പോലെയുള്ള ഒരു കലകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരിടം, ആ ഒരിടത്ത് ഇത്തരത്തിലുള്ള ഒരു നാടക വേദി ഉയർന്നു വരുമ്പോ, അതും പെർമനന്റ് തിയേറ്റർ, അങ്ങനെയാണല്ലോ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്.
7: അതെ അതെ അതെ, ഒപ്പറ തിയേറ്റർ.
6: യെസ്, അതിന്റെ ഒരു ഉടമയോട് ഇതിനെ കുറിച്ച് ചോദിക്കുകയാണ്, ഈ ഒരു നാടകശാല ആരംഭിക്കണം എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഇത് നന്നായിരിക്കും, മലബാർ മേഖലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം, കലാരംഗത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു തോന്നൽ, അത് എപ്പോ തുടങ്ങിയതായിരുന്നു?
7: ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ട് ഏതാണ്ട് 55 വർഷമായി. ആ 55 വർഷത്തില് എന്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് അഖില കേരള ബാലനസഖ്യത്തിലൂടെ ഞാൻ

ഭാരജനസഖ്യ അംഗമായിട്ടാണ് 4 വയസ്സിൽ തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ ആദ്യം കല എന്ന നാടകത്തിലും ചിത്രരചന, പെയിന്റിങ് പിന്നെ മോണോആക്ട്, മാപ്പിളപ്പാട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ സൗണ്ട് തിരഞ്ഞെടുത്തത് എനിക്ക് കലയും എൻ്റെ ജോലിയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിരുന്നു, എല്ലാ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്. സൗണ്ട് ഇങ്ങനെ റെന്റലായിട്ട് പോയതാണ്. പക്ഷെ ആ സമയത്തൊക്കെ പല തിയേറ്ററുകളും ഞാൻ കാണാനിടയായി. പക്ഷെ അന്നൊന്നും നമ്മളെ നാട്ടിൽ അത്ര വലിയ തിയേറ്റർ സെറ്റപ്പ് ഒന്നും ഇല്ലാതാനും. പിന്നീട് ഞാൻ 1988 ഞാൻ ഗൾഫിലേക്ക് പോയി. അതും സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്, ഒരു സ്കൂളിലേക്ക്. ആ സ്കൂളിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയറായി തുടങ്ങി. അവിടെ നിന്നിട്ടാണ് ഞാൻ പിന്നെ തിയേറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയുന്നതും കാണുന്നതൊക്കെ. ഇവിടെ നമ്മൾ ഒരുപാട് തിയേറ്റർ കണ്ടെങ്കിലും ശരിക്കും ഒപ്പറ തിയേറ്റർ എന്ന് പറയുന്നത് വിത്ത് ലൈറ്റ്, സൗണ്ട്, കേർട്ടൻ എല്ലാം ഫിക്സഡ് ആയിരിക്കും ആ തിയേറ്റർ. അപ്പോൾ ഖത്തറിൽ അങ്ങനത്തെ തിയേറ്ററുകളുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആ തിയേറ്ററുകളിൽ ഇപ്പോൾ പോയ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പിന്നെ ഒരു സ്പാർക്കായി. ഖത്തർ ഞാൻ കുറേ വർഷം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ 55 കൺട്രികളിൽ പോയി. ആ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പല സ്ഥലത്തും ഓരോ കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ടൂറിസ്റ്റിലെ ഡെസ്കിൽ പോയിട്ട് എവിടെയാണ് ഇവിടെ തിയേറ്റർ ഉള്ളത്, ഇപ്പൊ തിയേറ്റർ ഉള്ളത്, അങ്ങനെ ലണ്ടന്, അമേരിക്ക, അവിടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ തിയേറ്ററുകൾ പോയി കാണലാണ് എൻ്റെ പണി. ഈ തിയേറ്റർ കാണാൻ വേണ്ടി പോകും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര സ്പാർക്കാണ്. കാരണം ഇങ്ങനെ ഒന്ന് പ്രാവർത്തികമാക്കാൻ നമുക്ക് കേരളത്തിൽ പറ്റുമോ ഇല്ല എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നല്ല സ്ഥലമാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങി, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി. അന്ന് ഈ ഒരു കൺസെപ്റ്റ് അന്നേ മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ ഒരു 10-25 മുന്നേ തന്നെ. അങ്ങനെ പിന്നെ കോഴിക്കോട് ഞാൻ ഒരു 20 മുന്നേ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ സെയില് തുടങ്ങി. അത് അത്ര സക്സസ് ആയില്ല. അപ്പൊ ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ കിടന്നു. പിന്നെ ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിയത് ഒരു ചെറിയ ഒരു വർക്ക്ഷോപ്പുമാതിരി സ്റ്റോറൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പിന്നെ കൊറോണ വന്നതോടുകൂടി ബിസിനസ് പറ്റെ ഡൗൺ ആയി. അപ്പൊ എല്ലാം പൂട്ടി. പിന്നെ എൻ്റെ മനസ്സ് വീണ്ടും ഇതിലേക്ക് വന്നു. അപ്പൊ എക്യുപ്മെന്റ്സ് അവിടെയുണ്ട് കുറെ. പിന്നെ ഉള്ള ഷിപ്മെന്റിലൊക്കെ ചൈനയിൽ ഞാൻ വർഷത്തിൽ 5 പോണതാണ്. അപ്പൊ അവിടുന്നൊക്കെ എക്യുപ്മെന്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് കുറെ സ്റ്റോക്ക് ചെയ്തു. സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ 3 ഞാൻ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ പുഴേൻ്റെ കരയിലായതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും പാടില്ല. അപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒപ്പര കൺസെപ്റ്റിലെത്തിയത്. ഇപ്പോൾ ഏതാണ്ട് പണി മുഴുവനായി. ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടന്നു. ഇനി ഇതിൻ്റെ പ്രോഗ്രാം ഷോൻ്റെ ഒരു ലോഞ്ചിങ് വരും. അത് മിക്കവാറും ആഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോ എന്താന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോടിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം 5 മുതൽ ഇൻഡിപെൻഡൻ്റ് ആയതിന് ശേഷം നമ്മൾ കോഴിക്കോടുള്ള കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സിനിമാ താരങ്ങളെയും മ്യൂസിക് ഡയറക്ടറെയും ഒക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് ഇത് പിന്നെ കോഴിക്കോടിൻ്റെ അടുത്ത 30 ഒരു ഡെവലപ്മെന്റ് വരുന്ന കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഫ്യൂഷൻ കൺസെപ്റ്റും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോ അവസാനിപ്പിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ 1:00 ഇവിടെ എൻ്റർ ചെയ്താൽ നമ്മൾ 2 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മളൊരു ടീ കൊടുത്ത് അതിനുശേഷം 6 ഒരു ഡിന്നർ കൊടുത്ത് പിന്നെ 7 തിയേറ്ററിൽ ഷോ സ്റ്റാർട്ട് ചെയ്താൽ 1.5 ഷോ. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ ന്യൂ ടെക്നോളജിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിനെ പരിമിതികളുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ വലുപ്പത്തിൻ്റെയും. നമുക്ക് 300-350 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയമാണ്. അപ്പൊ പിന്നെ സ്റ്റേജ് ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് കേരളത്തിനെ അപേക്ഷിച്ചിട്ട് കൊള്ളാവുന്ന സ്റ്റേജാണ്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലെ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റേജാണ് ഏറ്റവും വലുത്. അവിടെ നമ്മുടെ ഓഡിറ്റോറിയത്തിനേക്കാളും ഒരു 10 വലുപ്പം സ്റ്റേജിനുണ്ടാവും. കാരണം സ്റ്റേജിന് വലിയ വലിയ എക്യുപ്മെന്റ്സ്, വലിയ വലിയ സെറ്റ് വർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാണും. ഇവിടെ നമ്മളതെല്ലാം കൂടെ കോമ്പാക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമ്മളെ ഈ സ്റ്റേജിൽ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്, റോപ്പ് ഡാൻസ് ചെയ്യാൻ 5 മുകളിലേക്ക് നമുക്ക് റോപ്പ് ഡാൻസ് ചെയ്യിക്കാം, കട്ടൗട്ടുകളൊക്കെ റോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്ക്രീൻ ആൻഡ് പ്രൊജക്ടർ, LED സ്ക്രീന്, അങ്ങനെ ഇനിയും കുറച്ച് എക്യുപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി മുഴുവനായി സെറ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുലൈമാൻ കക്കോടി എന്ന് പറഞ്ഞ ആളാണ് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KR മോഹൻദാസ് ആണ് ഇത്. ഞാനും പുള്ളിയും കൂടിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യണത്. ഈ നാടകക്കാരുടെ ഒരുവിധ ആളുകളുടെ സഹായം പുരുഷോത്തമം.

0: പിന്നെ ഗോപി മാഷ്, അങ്ങനെ കുറേ ആൾക്കാരുടെ സഹായം ഇതിൻ്റെ അകത്തുണ്ട്. റെഗുലർ ഷോ എന്ന് പറയുന്നത് ഡെയിലി ആൾക്കാർ വൈകുന്നേരം വന്ന് തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം നമ്മൾ കണ്ടിന്യൂ ഷോ ചെയ്യും. ശനി ഞായർ നമ്മൾ ഫ്രീ ആക്കിയിടും. അത് പിന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർക്ക് ഈ ഡ്രാമ പോലത്തെ പെർഫോമൻസ് ഇവിടെ ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
1: അതായത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടും സംവിധാനങ്ങളോട് കൂടിയിട്ടും ഒരുപാട് പ്രതിഭകളുടെ പ്രയത്ന ഫലമായിട്ടാണ് 2026 മലബാറിന് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റുഡിയോനെ കാണാം അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല ഇവിടെ ഷോ ചെയ്യാൻ ഇവിടെയുള്ള കമ്മ്യൂണിറ്റികൾക്കും ഇവിടെയുള്ള നാടകക്കാർക്കും മറ്റ് ഡാൻസ് മൊയ്റ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഷോ ചെയ്യാനും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് ലൈറ്റും സൗണ്ടും സ്ക്രീനും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാം ഫിക്സഡ് ആണ്. ഇത് നമുക്ക് ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ആയിട്ട് കാണുന്ന, ഇത് നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ പഠിച്ച പണി നമ്മളിവിടെ ജനങ്ങളിൽ എത്തിക്കുക. പിന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് കോഴിക്കോടുള്ള ഓർക്കസ്ട്രക്കാരായ പപ്പൻ, ഹരിദാസ് ഇങ്ങനെ ആളുകളൊക്കെ സഹായം നമുക്കുണ്ട്. പിന്നെ ഈ നാടകക്കാരുടെ സഹായങ്ങളുണ്ട്. ഇവിടെ കുറേ സ്ക്രിപ്റ്റ് റൈറ്റർമാർ, സാഹിത്യകാരന്മാർ, സിനിമാ താരങ്ങൾ, അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഗ്രീൻ ഫ്ലോർ ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ് ആക്ടിവിറ്റീസ് മാതിരിയാണ്. നമ്മൾ മ്യൂസിക്, തബല, കീബോർഡൊക്കെ പഠിപ്പിക്കാനുള്ള 6 റൂമുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഡാൻസ് റൂമുണ്ട്, പിന്നെ കോൺഫറൻസ് റൂമുണ്ട്, KTV റൂം എന്ന് പറയും. എന്ന് വെച്ചാൽ കരോക്കി പാടാവുന്ന ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് കരോക്കി പാടാവുന്ന സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു 500 പേരുടെ പരിപാടികൾ നടത്താവുന്ന സംവിധാനം മാത്രമേ നമ്മളിവിടെ
1: അനുവദിക്കുന്നുള്ളൂ അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ ഈ ഒരു തിയേറ്റർ ബുക്ക് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ്? ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് ഒന്ന് പറയോ.
0: തിയേറ്റർ ഇപ്പൊ സോഫ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിട്ടല്ല ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷകളുണ്ടല്ലോ, അത് പ്രാവർത്തികമാക്കുക. നമ്മളെ നാട്ടിൽ നാടകക്കാരെന്നൊക്കെ പറയുന്നത് മാക്സിമം ചെറിയ പൈസക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ആണ്. അതിൻ്റെ വാല്യൂ ഇന്നത്തെ അവസരത്തിൽ നാടകത്തിൻ്റെ അവതരണം എവിടെ എത്തി നിൽക്കണമെന്ന് നമ്മുടെ നാട്ടിലുള്ളവർ ചിന്തിക്കുന്നു കൂടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്.
1: സോഫ്റ്റ് ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും നാടകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ?
0: 30 മിനിറ്റ് ഒരു ഡ്രാമ ചെയ്തു. അത് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ, ആദ്യം മതസൗഹാർദ്ദം കാണിച്ച് സാമൂതിരിയുടെ കാലഘട്ടം മുതൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്നവരെ 30 മിനിറ്റ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു ചെറുതായിട്ട്. അത് നമ്മൾ ഇനി 1.5 മണിക്കൂറിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത്, പിന്നെ സെറ്റ് വർക്ക്, അതേമാതിരി അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി കൂടും.
1: ചുരുക്കി പറയുകയാണെങ്കിൽ കലയും സംസ്കാരവും വളർത്തുന്നതിൽ സ്ഥിര നാടകശാലകൾക്ക് ശരിക്കും വലിയ പങ്ക് തന്നെയുണ്ട്. ബുക്കിംഗ്, ചെലവ്, സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ്, നമ്മുടെ റിതം സ്റ്റുഡിയോയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് അബ്ദുൽ മജീദ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഭാവിയിലും നിരവധി കലാപരിപാടികൾക്ക് ഈ വേദി ആതിഥേയത്വം വഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കലാപ്രേമികൾക്കും പരിപാടി സംഘടിപ്പിക്കുന്നവർക്കും ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ റിതം ഹൗസിന്റെ സ്ഥാപകൻ അബ്ദുൽ മജീദാണ് ആർട്ട് കഫേയിൽ ഇതുവരെ സംസാരിച്ചത്. മലബാറിലെ ആദ്യ പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോ സ്ഥാപിച്ചതിലൂടെ പുതിയ ആശയങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കലാപ്രവർത്തകർക്കും വളരാനുള്ള ഒരു വേദി കൂടിയാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: 71 വർഷങ്ങൾ
4: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. വസുന്ധര എന്നു തുടങ്ങുന്ന ഗാനം P. രമ പാടിയത്. രചന ശ്രീധരനുണ്ണി, സംഗീതം K. കുഞ്ഞിരാമൻ.

ഇനി കേൾക്കാം സി അജിത് കുമാർ പാടിയ ഒരു ഗാനം, എങ്ങു പോയി എന്ന് തുടങ്ങുന്നു. രചന ജനാർദ്ദനൻ പള്ളിക്കുന്ന്, സംഗീതം ഇ പ്രേംകുമാർ.

ഇനി കേൾക്കാം കാക്കപ്പൂവേ എന്നു തുടങ്ങുന്ന ഗാനം പി രാജീവൻ പാടിയത്. രചന ശ്രീധരനുണ്ണി, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.

0: 0024444040.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകിവരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 1 മുതൽ August 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായം അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഫോൺ 0483-273-8452.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ,
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ആശങ്ക സൃഷ്ടിക്കുന്നു. കൂടുതൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. 200-ൽ പേർക്കാണ് സംസ്ഥാനത്ത് ജൂണിൽ മാത്രം ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും അധികം കേസുകൾ കോഴിക്കോട് ജില്ലയിലാണ്. വയനാട്ടിലും കൂടുതൽ കേസുകളുണ്ട്. കുട്ടികളിൽ കൂടുതൽ ഗുരുതരമാകുന്ന രോഗമായതിനാൽ വിദ്യാലയങ്ങളിൽ പ്രത്യേകം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരവും ഡെങ്കിപ്പനി കേസുകളും വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായി. ജൂൺ ആദ്യവാരം കാലവർഷം ശക്തി പ്രാപിച്ചിരുന്നെങ്കിലും പിന്നീട് മഴ കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കമായി. ഇന്നു മുതൽ ഈ മാസം 30 വരെയാണ് വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ കണക്കെടുപ്പ് നടത്തുന്നത്. ആദ്യഘട്ട സെൻസസിൽ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2027 ഫെബ്രുവരിയിലെ രണ്ടാം ഘട്ടത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന് മുന്നോടിയായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇന്നലെ അവസാനിച്ചു. നിരവധി പേർ ഈ സൌകര്യം ഉപയോഗിച്ച് ഓൺലൈനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ പമ്പുകളിൽ പെട്രോൾ ഡീസൽ വിൽപ്പനയ്ക്കും വിതരണത്തിനും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ എന്ന നിലയിൽ വിതരണം നിജപ്പെടുത്തിയ നിയന്ത്രണമാണ് പിൻവലിച്ചത്. നടപടി ഇന്ന് പ്രാബല്യത്തിലായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന്റെയും ഇന്ധന വിതരണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന്റെയും സൂചനയാണിത്. രാജ്യത്തെ ഇന്ധന വിതരണം പൂർണ്ണമായും സാധാരണ നിലയിലായതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഭൂകമ്പം കടുത്ത നാശം വിതച്ച വെനിസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ അമിസ്താദ് പുരോഗമിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഫീൽഡ് ആശുപത്രി വെനിസ്വേല തലസ്ഥാനമായ കാരക്കാസിൽ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെനിസ്വേലയിൽ റിക്ടർ സ്കെയിലിൽ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളുണ്ടായത്. ദുരന്തത്തിൽ 1500 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ദുരിതാശ്വാസ സാമഗ്രികൾ ഉൾപ്പെടെ ആകെ 66 ടൺ സഹായമാണ് ഇന്ത്യ വെനിസ്വേലയിൽ എത്തിച്ചത്. കുട്ടികളുടെ സമൂഹ മാധ്യമ വിലക്ക് ലംഘിക്കുന്ന കമ്പനികളുടെ പിഴത്തുക ഇരട്ടിയാക്കാനൊരുങ്ങി ഓസ്ട്രേലിയ. 16 വയസ്സിന് താഴെ കുട്ടികൾക്കാണ് ഓസ്ട്രേലിയയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുന്നത്.

എത്തിയത്. 2025 ഡിസംബറിലാണ് വിലക്ക് പ്രാബല്യത്തിലായത്. ഇതിനുശേഷവും 16 വയസ്സിന് താഴെ 85% കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നതായി ന്യൂകാസിൽ സർവകലാശാലയുടെ പഠനത്തിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി.

വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചാണ്. പൊതുവിൽ കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങൾക്കപ്പുറം ഷിഗല്ലയും അമീബിക് മസ്തിഷ്കജ്വരവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ രോഗബാധയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും വിശദമായി അറിയാം. വാർത്താജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക വി ആർ.

0: മഴക്കാലം എത്തിയതോടെ പകർച്ചവ്യാധികളും പതിവ് പോലെ ഒപ്പമെത്തി. ഡെങ്കിപ്പനിയും മലമ്പനിയും ചിക്കുൻഗുനിയയുമൊക്കെ കാലങ്ങളായി മഴക്കാല രോഗങ്ങളെന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളുമെല്ലാം ചേർന്ന് മഴക്കാലം രോഗങ്ങളുടെ കാലം കൂടിയാക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അത് കേവലം കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമല്ല, മറിച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനങ്ങളുടെ ശുചിത്വശീലങ്ങളുമൊക്കെ മഴക്കാലത്തെ സാംക്രമിക രോഗങ്ങളുടെ കാലമാക്കി മാറ്റുന്നു. ഇത്തവണ ഷിഗല്ലയും അമീബിക് മസ്തിഷ്കജ്വരവും റിപ്പോർട്ട് ചെയ്തതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്.
1: നല്ല വേനൽക്കാലം കഴിഞ്ഞ് മഴ വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ പകർച്ചവ്യാധികളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇതിന് കാരണം മഴക്കാലത്ത് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, മലമ്പനി, ചിക്കൻഗുനിയ എന്നിവ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതുകൂടാതെ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയും ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വായുവിലൂടെ പകരുന്ന ജലദോഷം, H1N1, മറ്റ് വൈറൽ പനികളും ഈ സമയത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് കാലാവസ്ഥയിലെ വ്യത്യാസം കൊണ്ട് മാത്രമല്ല, മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഇതിനാൽ തന്നെ കൊതുക് മുട്ടയിട്ട് വളർന്ന് അസുഖങ്ങൾ പരത്താനുള്ള സാധ്യതകളും കൂടുതലാണ്. മലിനമായ കുടിവെള്ളം, തുറന്നു വെച്ചതോ പഴകിയതോ ആയ മലിനമായ ഭക്ഷണം എന്നിവയും ജലജന്യ രോഗങ്ങൾ പരക്കാൻ കാരണമാവുന്നു.
0: ഷിഗല്ല, അമീബിക് മസ്തിഷ്കജ്വരം എന്നീ അസുഖങ്ങളാണ് ഇത്തവണ ഏറ്റവുമധികം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിപ വീണ്ടും റിപ്പോർട്ട് ചെയ്തെങ്കിലും അധിക രോഗവ്യാപനമില്ലാത്തതിനാൽ ആശങ്ക നീങ്ങി. എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഷിഗല്ല കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു. 200+ പേർക്കാണ് ജൂണിൽ മാത്രം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും. ഷിഗല്ല ബാധിച്ച ഏതാനും പേർ മരണത്തിന് കീഴടങ്ങിയത് അസുഖത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഷിഗല്ലയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ്.
1: ഇത്തവണ ഷിഗല്ല, അമീബിക് മസ്തിഷ്കജ്വരം തുടങ്ങി പുതിയതരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗല്ല രോഗബാധ അഥവാ ഷിഗല്ലോസിസ്, ഇതിന്റെ രോഗലക്ഷണങ്ങൾ കടുത്ത വയറുവേദന, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ്. രോഗം ബാധിച്ച ഒരാളുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം 1-2 ദിവസം മുതൽ 1 വരെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും 5 താഴെയുള്ള കുട്ടികളിലാണ് ഈ അസുഖം ഗുരുതരമാവുന്നത്. മുതിർന്നവരിൽ സാധാരണ ലക്ഷണങ്ങളോടുകൂടി രോഗം ഭേദമാവാറുമുണ്ട്.
0: ഷിഗല്ലയുടെ അത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അമീബിക് മസ്തിഷ്കജ്വരവും സംസ്ഥാനത്ത് ഈയിടെ കൂടുതലാണ്. രോഗം ഗുരുതരമാകുന്നതോടെ തലച്ചോറിനെ ബാധിക്കുകയും ചികിത്സ സങ്കീർണമാവുകയും ചെയ്യുന്നു. വെള്ളത്തിലൂടെ പകരുന്നതിനാൽ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നു. ഇത് മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യത്തോടെ കണക്കിലെടുക്കണം.
1: അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈയിടെയായി. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനി, തലവേദന, ഛർദി, ഓക്കാനം, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ്. രോഗം ഗുരുതരമാവുമ്പോൾ ബോധക്ഷയം, അപസ്മാരം തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. ഇതിന് കാരണമാവുന്നത് നെഗ്ലീറിയ, ഫോളറി, അക്കന്തമീബ നിഗ്രിക്കൻസ് എന്നീ രോഗാണുക്കളാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ കുളങ്ങൾ, തടാകങ്ങൾ, കെട്ടിനിൽക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കുക, വെള്ളത്തിലിറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക, വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം

0: ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. കിണറുകളിലെ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ക്ലോറിനേറ്റ് ചെയ്യുക എന്നിവയാണ്.
1: രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശുചിത്വത്തിലും ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം കേരളം ഏറെ മുന്നിലാണ്. എങ്കിലും മഴക്കാല രോഗങ്ങളെ പൂർണ്ണതോതിൽ പ്രതിരോധിക്കുന്നതിൽ നാം പ്രതിസന്ധികൾ നേരിടുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉയർന്ന ആരോഗ്യ സാക്ഷരതയും ആരോഗ്യ സൗകര്യങ്ങളുമെല്ലാം രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയുന്നതിൽ നിർണായകമാണ്. നിപ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ നമുക്കായതും ഇക്കാരണത്താലാണ്. ഈ മികവ് പകർച്ചവ്യാധി നിയന്ത്രണത്തിലും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന് നിരവധി കർമ്മ പരിപാടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു.
0: പകർച്ചവ്യാധികൾ പടരുന്നതിനുള്ള അനുകൂല ഘടകങ്ങൾ കേരളത്തിൽ നിരവധിയാണ്. ഉയർന്ന മഴ, ഈർപ്പമുള്ള കാലാവസ്ഥ, കൊതുകുകളുടെ വ്യാപനം, ജനസാന്ദ്രത, വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ആളുകളുടെ സഞ്ചാരം എന്നിവ പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നതിനിടയാക്കുന്ന സാഹചര്യങ്ങളാണ്. പുതിയ രോഗങ്ങളുടെ വരവ്, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ നമുക്ക് എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നു. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വഴിയുള്ള 33 പകർച്ചവ്യാധി സാധ്യതയുള്ള രോഗങ്ങളുടെ ശരിയായ നിരീക്ഷണം, ശരിയായ റിപ്പോർട്ടിംഗ്, വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു. മികച്ച രോഗ നിരീക്ഷണം, ശരിയായ റിപ്പോർട്ടിംഗ്, രോഗനിർണയം, ചികിത്സ, സർക്കാർ സ്വകാര്യ സംവിധാനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ, താഴെത്തലം വരെ എത്തുന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ ഇടപെടൽ എന്നിവയിലൂടെ കേരളത്തിലെ ആരോഗ്യരംഗം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഉയർന്ന ആരോഗ്യ അവബോധവും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടാനും പരിശോധന നടത്താനുമുള്ള താല്പര്യവും രോഗങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. രോഗനിർണയമടക്കം രോഗബാധിതരുടെ ജീവൻ രക്ഷിക്കുന്നതിനും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ മാതൃകാപരമാണ്.
1: മഴക്കാല പൂർവ്വ ശുചീകരണവും നിലവിൽ ആരോഗ്യവകുപ്പ് ആഹ്വാനം ചെയ്ത ഡ്രൈഡേ ആചരണവുമെല്ലാം പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിൽ ഏറെ പ്രധാനമാണ്. മഴക്കാലം എത്തുന്നതിന് മുൻപേ ഗവൺമെന്റ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും വ്യക്തിശുചിത്വത്തിനപ്പുറം പരിസര ശുചിത്വം ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ നാം ഇനിയുമേറെ പഠിക്കേണ്ടതുണ്ട്. രോഗപ്രതിരോധം ഗവൺമെന്റ് സംവിധാനങ്ങളുടെ മാത്രം കടമയല്ലെന്ന തിരിച്ചറിവാണ് ഇവിടെ അനിവാര്യം. വീടുകളിലും കുട്ടികൾ ഏറെ സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിലും തദ്ദേശ സ്ഥാപന തലങ്ങളിലുമൊക്കെ കൃത്യമായ ആസൂത്രണത്തോടെ പകർച്ചവ്യാധി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം.
0: പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ ജാഗ്രത. ഇത് മാസം തോറും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനും ഈ കലണ്ടർ ഉപയോഗിക്കുന്നു. കുടിവെള്ള സ്രോതസ്സുകളുടെ ശുചീകരണം, മഴക്കാല പൂർവ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. കൊതുകജന്യ രോഗങ്ങൾ തടയുന്നതിനായി ഡ്രൈഡേ ആചരണം സംസ്ഥാനമൊട്ടാകെ ആരോഗ്യവകുപ്പ് നടത്താറുണ്ട്. കൂടാതെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ, പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ എന്നിവയിലെല്ലാം സന്ദർശനം നടത്തുകയും വേണ്ട പ്രവർത്തനങ്ങൾ നടത്താറുമുണ്ട്. കുടിവെള്ള ശുചീകരണത്തിന്റെ ഭാഗമായി നിശ്ചിത കാലയളവിൽ സ്വകാര്യ കിണറുകൾ, പബ്ലിക് കിണറുകൾ എന്നിവ ക്ലോറിനേഷനും നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രം രോഗങ്ങൾ തടയാൻ മതിയാവുകയില്ല. ഇത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് സമൂഹം ഏറ്റെടുത്താൽ മാത്രമേ പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനും അതുമൂലമുള്ള മരണങ്ങൾ നമുക്ക് തടയാനും കഴിയുകയുള്ളൂ.
1: പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് മഴക്കാലത്തിന് തൊട്ടുമുൻപോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തോ ആണെന്നത് ദൗർഭാഗ്യകരമാണ്. രോഗങ്ങളില്ലാത്ത മഴക്കാലത്തിന് ഈ പ്രതിരോധ ശുചിത്വശീലങ്ങൾ നാം ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന മലിനവസ്തുക്കൾ പോലും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയാനും ഉത്തരവാദിത്തത്തോടെ പെരുമാറാനും നാം ശീലിക്കണം. ശാസ്ത്രീയമായും ദീർഘകാലാടിസ്ഥാനത്തിലും പൊതുജനാരോഗ്യ നയങ്ങളിൽ പരിവർത്തനമുണ്ടാകണം. പുതിയ രോഗബാധകളെ നേരിടാൻ അടിസ്ഥാന സൗകര്യ തലത്തിലും നയപരമായും സാമൂഹ്യ തലത്തിലും നിരവധി മാറ്റങ്ങൾ വേണം.
0: അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ, കൊതുക്, എലി മുതലായവ പെരുകുന്നതിനും പകർച്ചവ്യാധികൾ പിടിപെടുന്നതിനും കാരണമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്യക്തിശുചിത്വം പാലിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ ശുചിത്വത്തെക്കുറിച്ചും ചിന്തിക്കണം. വീടുകളിൽ വെച്ച് തന്നെ അജൈവ ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക

0: എന്നിവ ചെയ്യാവുന്നതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്.
1: മഴക്കാല രോഗങ്ങൾ എന്ന പേരിൽ കാണുന്ന സാംക്രമിക രോഗങ്ങളൊന്നും മഴക്കാലത്ത് മുടങ്ങാതെ എത്തുന്ന രോഗാണുക്കളിലൂടെ പകരുന്നതല്ല, മറിച്ച് അവയ്ക്ക് യഥേഷ്ടം പടരാൻ സാഹചര്യമൊരുക്കുമ്പോഴാണ് പുതിയ രോഗങ്ങളുടെ രൂപത്തിൽ അവ ആശങ്ക സൃഷ്ടിക്കുന്നത്. അടിസ്ഥാന ശുചിത്വബോധം മുതൽ സമഗ്ര ആരോഗ്യ ജാഗ്രത വരെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ രോഗങ്ങളില്ലാത്ത ഒരു മഴക്കാലം നമുക്ക് യാഥാർത്ഥ്യമാക്കാം.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക വി ആർ. ആശയം അവതരണം വൈ പി ഹബീബ് റഹ്മാൻ, ശബ്ദസാന്നിധ്യം അൻഷ കരീം, എഡിറ്റർ വി കെ സുരേഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഒരു ഗാനം. സംഗീതം രവീന്ദ്രൻ, ഗാനരചന പൂവച്ചൽ ഖാദർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: കോന്നിയൂർ ഭാസ് എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസും ജാനകിയും പാടിയ ഗാനം. ചിത്രം കാര്യം നിസാരം.

0: സുവർണ മലരുകൾ.
1: എഴുപത്തിയൊന്ന് വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ലളിത ഗാനങ്ങൾ. കുളിരുമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആദ്യം ബാബുകുമാറും ലക്ഷ്മിയും പാടിയത്. രചന PP ശ്രീധരനുണ്ണി, സംഗീതം K കുഞ്ഞിരാമൻ.

ഗീതാദേവി വാസുദേവൻ പാടിയ ഗാനമാണ് ഇനി അക്ഷരമാലകൾ എന്ന് തുടങ്ങുന്നു. രചന PS നമ്പീശൻ, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

ജി എസ് ശ്രീകൃഷ്ണൻ സംഗീതം നൽകി പി പി ശ്രീധരനുണ്ണി രചിച്ച് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇനി. മുരളീധര ഗോവിന്ദ ഇന്ന് തുടങ്ങുന്നു.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഇനി കേൾക്കാം സ്വർണരുദ്രാക്ഷമാലയുമായി എന്ന് തുടങ്ങുന്ന ഗാനം എൻ പവിത്രൻ പാടിയത്. രചന നടുവട്ടം രവീന്ദ്രൻ, സംഗീതം കെ കുഞ്ഞിരാമൻ.

കേൾക്കാം താമരപ്പൂവോ എന്ന് തുടങ്ങുന്ന ഗാനം ജോളി എബ്രഹാം പാടിയത്. രചന കാപ്പിൽ വി. സുകുമാരൻ. സംഗീതം ജി. എസ്. ശ്രീകൃഷ്ണൻ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: കേൾക്കാം മീര പ്രേമാനന്ദ് പാടിയ ഒരു ഗാനം, തങ്കനൂപുരം എന്ന് തുടങ്ങുന്നു. രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം K. കുഞ്ഞിരാമൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട്.
4: ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ.
5: ഒരു ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമായ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും

0: മുന്നിൽ ആരോഗ്യ വകുപ്പിന്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 T4. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 T4 അളവ് വളരെ കൂടുതലും പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്, അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനുമൊക്കെ ഉള്ള സാധ്യത. മുടിയും അതുപോലെ തന്നെ, മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 T4 അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും

നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവേഷൻ ആയിരിക്കും. തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങളുണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി. നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ, ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്നൊരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ, നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവർ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിലൊരു പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റു അസുഖങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ IQ ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി, തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിനം പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി
മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡുകൾ

0: മാത്രമായിട്ടും ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ആകെ കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പം അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദങ്ങൾ സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവന മാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ ദർശനത്തെ പ്രായോഗിക ഫലങ്ങളാക്കി മാറ്റുന്നതിന് തുടർച്ചയായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. ഭരണവും സേവന വിതരണവും മെച്ചപ്പെടുത്തുന്നതിന് ഭാവി തന്ത്രങ്ങളുടെ രൂപരേഖ യോഗത്തിൽ തയ്യാറാക്കി. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാടറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ശംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. രാജ്യം ഇന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ CA ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ഇന്ത്യയുടെ സാമ്പത്തിക യാത്രയിൽ അവർ വിശ്വസനീയ പങ്കാളികളാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം.

ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അവരുടെ അക്ഷീണ പരിശ്രമം എണ്ണമറ്റ ആളുകളുടെ വിശ്വാസവും നന്ദിയും നേടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ നരേന്ദ്രമോദിയോടൊപ്പം 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറാൻ ഉച്ചകോടി ഇരുപക്ഷത്തിനും അവസരം നൽകും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല, ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി എ മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLAയുമായ പി എ മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തിക്ക് റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും അത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. ഇതുൾപ്പെടെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണൂരിൽ തന്നെ തീരുമാനിക്കുന്ന കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്റർ ലേ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2-ാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3-ാം മത്സരം ഈ മാസം നോട്ടിംഗ്ഹാമിലും 4-ാം മത്സരം 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സദാംപ്ടണിലാണ് അവസാന മത്സരം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. ദേശീയ സെൻസസിന്റെ ഭാഗമായി ഇന്ന് മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. രാജസ്ഥാനിലെ ദൌസ ജില്ലയിൽ ബസ്സിന് തീപിടിച്ച് 7 പേർ മരിച്ചു. 12-ലധികം പേർക്ക് പരിക്കേറ്റു.

ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ട്രക്കും ഋഷികേശിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുകയായിരുന്ന ബസ്സും കൂട്ടിയിടിച്ചാണ് ബസ്സിന് തീപിടിച്ചത്. തനവാദ് ഗ്രാമത്തിന് സമീപം പുലർച്ചെയാണ് അപകടം. പരിക്കേറ്റവരെ ദൌസ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943 ആയി. പരിക്കേറ്റവർ 10,571 ആണ്. 5,380 പേരെ രക്ഷപ്പെടുത്തിയതായി വെനസ്വേലൻ ഗവൺമെന്റ് അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗീഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലൻഡിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ത്യ തായ്ലൻഡ് ദീർഘകാല സമുദ്ര പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:40. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാർ ഖജനാവിൽ 6,000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല. ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരും. മേഖലയിൽ നിക്ഷേപം നടത്താൻ നിരവധി സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ ശബരിമലയിലെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തായകായ്ച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്.

0: ഇത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യ ജപ്പാൻ 16th വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി JP നദ്ദ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. രാജ്യം ഇന്ന് 78th ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 500,000 കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 goals മെക്സിക്കോയുടെ ജയം. ഇന്ന് രാത്രി 9:00 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 2nd semi-final ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്റർലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. പാസ്പോർട്ട് ഭേദഗതി ചട്ടം 2026 പ്രകാരം പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് 36 pages വരുന്ന പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഇനി മുതൽ 2500 rupees ചെലവ്. 60 pages സാധാരണ പാസ്പോർട്ടിനും അതിന്റെ പുതുക്കലിനും നിരക്ക് 3500 rupees നിശ്ചയിച്ചു. തത്കാൽ സ്കീമിന് കീഴിൽ ഇതിന് 6000 rupees. UPI ഇടപാടുകൾ ജൂൺ മാസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനയോടെ 2200 crore ഉയർന്നു. ഇടപാടുകളുടെ ആകെ മൂല്യം 20% ഉയർന്ന് 2,800,000 crore എത്തിയതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ജൂൺ മാസത്തിൽ പ്രതിദിനം ശരാശരി 757.5 lakh UPI ഇടപാടുകളാണ് നടന്നത്. കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ആർ ഗോപികൃഷ്ണൻ മാധ്യമ പുരസ്കാരത്തിന് PV ജിജോ അർഹനായി. ദേശാഭിമാനി കോഴിക്കോട് ന്യൂസ് ബ്യൂറോ ചീഫാണ് PV ജിജോ. കോഴിക്കോട് കോർപ്പറേഷനിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും സഹകരണവും ആവശ്യപ്പെട്ട് മേയറുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി VD സതീശനെയും വിവിധ മന്ത്രിമാരെയും തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 to 4 തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLA യുമായ PV മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം.

0: ജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിലാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent, and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. വിബിജി റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം വിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകി ണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2020

0: ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നു ായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
2: फ्यूचर रेडी आर्मी का निर्माण करना है जो हर तरीके से सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30. ആകാശവാണി.

FM പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഭരണനിർവഹണത്തിന് പുതിയ മുഖം നൽകി. പൌരന്മാരെ ശാക്തീകരിക്കുകയും സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ 11-ാം വാർഷികത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ അമസ്റ്റാഡ് ദുരിതാശ്വാസ ദൌത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെയും മെഡിക്കൽ വിദഗ്ധരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മെഡിക്കൽ വിദഗ്ധരുടെ സേവനങ്ങൾ സമൂഹത്തിനെന്നും മാതൃകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ 2-ാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിനുശേഷമാണ് യോഗം. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943, പരിക്കേറ്റവർ 10,571, 5,380 പേരെ രക്ഷപ്പെടുത്താനായെന്നും വെനസ്വേലയൻ ഗവൺമെന്റ് അറിയിച്ചു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും നഖശിഖാന്തം എതിർത്ത നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തിൽ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഇരുട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പിടികൂടി. ആലുവ കൈപ്ര സ്വദേശി മുഹമ്മദ് യാസിനാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഹൃദ്യമായ സ്വാഗതം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയാണ്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. അറിയാലോ വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440, 9400224440. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ആദ്യം നമുക്ക് നെല്ലെന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം കേൾക്കാം. വയലാറിൻ്റെ രചന, സംഗീതം സലിൽ ചൗധരി.

0: ഹലോ, നമസ്കാരം പ്രസീത. ആ, ഇത് എവിടെയാ? സ്ഥലം എവിടെയാ?
1: ചാലിക്കര.
0: ചാലിൽപ്പുറ. ആ,
1: ചാലിൽക്കര. ചാലിക്കര.
0: ആ, ചാലിക്കര. ആ
1: ഹാ ഹാ
0: ഹാ എന്തൊക്കെയാ?
1: സുഖം തന്നെ.
0: ഉഷാറായിരിക്കുന്നോ?
1: ഓ,
0: കുറച്ചായോ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നോ? അല്ല,
1: ഒരുപാട് നാളായി ആയി ഇടുന്നു. ഞാനും മോളും കൂടെ സ്കൂളിൽ പോയി.
0: മോളൊന്ന് പോയോ? സ്കൂളിൽ പോയോ?
1: ആ, പോയി പോയി.
0: എത്രല്ല?
1: മാറില്ല.
0: അടുത്ത് തന്നെയാ?
1: ആ, അതെ, അടുത്താ.
0: ഒരാളേ ഉള്ളോ?
1: അനിയന്റെ മോളാണേ.
0: ആ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കാൻ രണ്ടുപേരും ആഗ്രഹിച്ചു. കുട്ടിക്ക് ഇന്ന് അവധി ദിവസങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു അല്ലേ?
1: ആ, ഞങ്ങൾ ശ്രമിക്കാറുണ്ട്, ആയി ഇടലുണ്ട്.
0: ആ, മോള് വരുമ്പോൾ പറയൂ കേട്ടോ. ആ, അതെ അതെ, ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടാവാം അല്ലേ? ഓക്കെ, മോളുടെ പേരെന്താ?
1: അദ്വിക.
0: അദ്വിക. ആ ആ, അദ്വിക ശ്രേയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലകൊഴിയും ശിശിരത്തിലല്ലേ കേൾക്കണ്ടേ? വർഷങ്ങൾ പോയതറിയാതെ. വർഷങ്ങൾ പോയത് അറിഞ്ഞോ? അതോ അറിഞ്ഞില്ലേ?
1: അറിഞ്ഞില്ല.
0: അപ്പോൾ കുറേ വർഷങ്ങൾ പോയി കിട്ടി. അല്ലെങ്കിലും വർഷങ്ങൾ പലപ്പോഴും പോകുന്ന നമ്മൾ അറിയുന്നില്ല അല്ലേ? അറിയും അറിയുന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിലും കഴിഞ്ഞ് നോക്കുമ്പോൾ അയ്യോ ഇത്രയും കൊല്ലായോ എന്ന്
1: വിചാരിക്കും.
0: അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം
1: അല്ലേ?
0: ഓ, ഞങ്ങൾക്ക് അതുപോലെ സന്തോഷമുണ്ട്. അതെ, അപ്പോ നിരന്തര സൗഹൃദമാണ് റേഡിയോ ആയിട്ട്. ഇന്നത്തെ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ആയോ? മോളുടെ ഒക്കെ ഭക്ഷണം മോള് പോകുമ്പോ കൊണ്ടോയോ?
1: ഇല്ല,
0: സ്കൂളിൽ നിന്ന് കൊടുക്കും. ആ, അപ്പൊ അത് വേണ്ട. ആ ഹാ, ഇനി കഴിക്കണം. പാട്ടൊക്കെ കേട്ടിട്ട് വേണം ഒന്ന് സ്വസ്ഥമായിരുന്നു കഴിക്കാൻ.
1: എന്നാൽ
0: നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പോ അധികം വരുമ്പോ പറയൂ
1: കേട്ടോ.
0: ഓക്കെ, ഞാൻ മോളിലപ്പോ പിന്നൊരിക്കൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹൈ ടാൽ മതി. നമ്പർ 9400024440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാ? സ്നേഹ ശോഭ,
1: ഡോക്ടർ സ്നേഹ ശോഭ.
0: ആഹാ, എവിടെയാ സ്ഥലം?
1: സ്ഥലം വടകര പഴങ്കാവ്.
0: ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നാണോ അതോ വീട്ടിലാണോ പ്രാക്ടീസ്?
1: വീട്ടിലുണ്ട്, പുറത്തുണ്ട്.
0: ആണോ? അപ്പൊ ഇന്ന് ക്ലിനിക്കിൽ പോയില്ലേ?
1: ഇന്ന് വീട്ടിലാണ്.
0: ആണോ? ആ ആ ആ. അപ്പൊ എന്താ സ്പെഷ്യാലിറ്റി?
1: കൂടുതലും ഞാൻ ഇൻഫെർട്ടിലിറ്റി ആണ് കൂടുതലും നോക്കാറ്.
0: ആണോ?
1: എല്ലാം നോക്കും.
0: അപ്പോ തീർച്ചയായും ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോട് കൂടി വരുന്ന ഒരാളാണ് ഡോക്ടർ.
1: അതെ,
0: അപ്പൊ അതൊരു വലിയ ഒരു ഈ പറഞ്ഞ പോലെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് അത് വലിയൊരു കുടുംബത്തിന്റെ എന്താ പറയാ ഒരു കാരണോർ സ്ഥാനത്താണ് ഇപ്പൊ ഡോക്ടറെ പലരും കാണുണ്ടാവുക.
1: കഴിഞ്ഞ ഞായറാഴ്ച ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നു. കുട്ടീന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. കോഴിക്കോട് കാപ്പാടി ബീച്ചിലായി വെച്ചായിരുന്നു അവര്. വാസ്കോളഗാമ
0: മനസ്സിലായി. അവിടെ വലിയ മറ്റേ റിസോർട്ട്സും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ.
1: ആ, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ പോയിരുന്നു.
0: അതെ അല്ലേ? അപ്പൊ എന്തായാലും അതൊരു വലിയ സാറ്റിസ്ഫൈങ് മൊമെന്റുകളാണല്ലോ ഇങ്ങനെയൊക്കെ. ഡോക്ടർ ഞങ്ങളെ സ്ഥിരം ലിസണർ ആണല്ലേ, ഇടയ്ക്ക് കുറച്ചായി.
1: ഞങ്ങളിങ്ങനെ ക്ലിനിക്കിൽ വരുമ്പോ കാറിൽ ഇങ്ങനെ പാട്ട് വെക്കുമ്പോ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എല്ലാം കൂടെ ഒരു നമ്പറൊക്കെ റെഡിയാക്കി.

0: ഇങ്ങനെ ഹൈ ടോക്കി നോക്കിയതാ.
1: അതെ, രണ്ടു മൂന്ന് പ്രാവശ്യം ഹായ് കാണുന്നു, അപ്പൊ വിളിക്കാൻ പറ്റിയില്ല, എപ്പോഴാ വിളിക്കാൻ പറ്റിയേ. എന്തായാലും ഡോക്ടർ പരിചയപ്പെട്ടാൽ കഴിഞ്ഞാൽ സന്തോഷം. അതെ അതെ അതെ, തീർച്ചയായും ഞാനത് അങ്ങോട്ട് വിഷ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഇന്ന് ഇവിടെയൊക്കെ കുറേ നമ്മൾ ഐ എം എയുടെ ബെസ്റ്റ് ഡോക്ടർ അവാർഡൊക്കെ ഇന്ന് വൈകിട്ട് ഇവിടെ കോഴിക്കോട് ഐ എം എയിൽ അവാർഡ് സമ്മാനിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഡോക്ടറുടെ വടകര യൂണിറ്റിലാണോ ഐ എം എയുടെ?
0: ഞാൻ വടകര, പിന്നെ ഞാൻ ഇത് ആയുർവേദ ഡോക്ടറല്ലേ.
1: ഓക്കെ, അതിലുണ്ടാവും അല്ലേ. ഓക്കെ,
0: അതിലുണ്ടാവും. വടകര ഏരിയ കൊറേ കാലം വയനാട്ടിലായിരുന്നു, ഒരു 30 വർഷത്തോളം വയനാട്ടിലാണ് വർക്ക് ചെയ്തത്.
1: ഞാന്
0: വടകര വന്നത്.
1: അപ്പൊ റീലൊക്കേറ്റ് ചെയ്ത്
0: വടകരയാണ്.
1: ആ സ്വദേശം. വയനാട്ടിൽ ഏത് ഭാഗത്തായിരുന്നു?
0: വയനാട്ടിൽ കൽപ്പറ്റ.
1: അപ്പൊ എന്തായാലും ഒരു ലോങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്.
0: ലോങ് എക്സ്പീരിയൻസ് ഉണ്ട്. മോള് ഗൈനക്കോളജിസ്റ്റ് ആണ്.
1: അതെയോ, ഇവിടെ നാട്ടിലുണ്ടോ?
0: അവള് അബുദാബിയിലാണ്.
1: പുറത്താ? എന്തായാലും ആ ഒരു സേവന പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അതെ, ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്, പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു ഹായ് ഡോക്ടർ ഇങ്ങോട്ട് ഇട്ടത് പ്രത്യേക സന്തോഷം, കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് സംസാരിക്കാൻ പറ്റിയേ. നമ്മുടെ ആറാം നമ്പറാനിലെ പാടി തൊടിയിലേതോന്നുള്ള പാട്ടല്ലേ വേണ്ടേ? പാട്ട് കേൾപ്പിക്കാട്ടോ. അപ്പൊ വീട്ടുകാരോടും ഒക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ, ക്ലിനിക്കിലുള്ളവരോടൊക്കെ.
0: ഓക്കെ
1: ഓക്കെ ഡോക്ടർ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം പ്രസാദ്.
1: നമസ്കാരം സാർ,
0: എവിടെയാണ്? മംഗലശ്ശേരി.
1: ഞാന് മംഗലശ്ശേരി എന്ന് വീട്ടു വരാമെന്ന്, ഞാനിപ്പോ താമസിക്കുന്ന കോടഞ്ചേരി.
0: അതെല്ലേ, മംഗലശ്ശേരി എന്ന് പറയുമ്പോ ആൾക്കാരെ പെട്ടെന്ന് മലയാളികളുടെ മനസ്സിൽ വേറൊരു പേര് അതിനോടൊപ്പം ചേർന്ന് കയറി വരും. അപ്പൊ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു വിസിബിലിറ്റി കൂട്ടിയോ പ്രസാദിന്റെ വീട്ടുപേരിനെ?
1: എങ്ങനെ?
0: അല്ല, കൂടുതൽ പേരെ പെട്ടെന്ന് തറവാട്ട് പേരൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ആ കാര്യം ആൾക്കാർ സൂചിപ്പിക്കും ചിലപ്പോഴൊക്കെ, അല്ലേ? ഇപ്പൊ ശരിക്കും എവിടെയാ അതേ സ്ഥലം? തുഷാരഗിരി ഭാഗം. നമ്മളെ ഇപ്പൊ സീസൺ ഏതാണ്ട് അവസാനിച്ചു തോന്നുല്ലേ?
1: ഇല്ല, മഴക്കാലല്ലേ, ഇപ്പൊ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ അപകടങ്ങൾ വരുന്ന സ്ഥലമാണ് കൂടുതലും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. പോലെ പരിചയമില്ലാത്തവരൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
0: അത് എല്ലായിടത്തും ഇപ്പോൾ നമ്മൾക്ക് അറിയാം. പരിചയമുള്ളവർ പോലും പോയി കഴിഞ്ഞ ദിവസം വലിയൊരു പാവം ഒരു നമ്മൾ ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോയ ഒരു പയ്യന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടില്ലേ?
1: ഇവിടെ വെയിലാണെങ്കിലും മലയ്ക്കും മഴ പെയ്ത് അറിയില്ല, മലവെള്ളം ഒന്നായിട്ട് വരുന്നതായിട്ട്.
0: ആ, അപ്പൊ പെട്ടെന്ന് മലവെള്ളം വന്നു തുടങ്ങിയാൽ പെട്ടെന്ന് അത് അലച്ചെത്തും അല്ലേ?
1: പിന്നെ നമ്മൾ അറിയില്ല, മലയ്ക്ക് മഴ പെയ്താൽ കാട്ടിൽ മഴ പെയ്ത് പെട്ടെന്ന് വെള്ളം വരും.
0: ആ ഹാ ഹാ, അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് അത് മനസ്സിലാക്കി മുന്നിൽ അതിൽ നിന്ന് പുഴയിൽ നിന്ന് കയറിയില്ലെങ്കിൽ അത് വലിയ റിസ്ക്കാ അല്ലേ?
1: പറഞ്ഞ കേൾക്കൂല.
0: അതാണ് നമ്മളിങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് തന്നെ ഒരു ആവേശം കൊണ്ടാണ് മനുഷ്യർ പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ വെള്ളം കാണുമ്പോ കുറെ കൂടെ ആവേശം കൂടും.
1: ഈ പൈപ്പ് വെള്ളത്തിൽ കുളിക്കുന്നവരൊക്കെ,
0: അതെ അതെ, ഇപ്പൊ ഞങ്ങളിപ്പോ നഗരത്തിൽ താമസിക്കുന്നവരുടെ ഒക്കെ പ്രശ്നമാണത്. നല്ല വെള്ളം കാണുമ്പോ അതിനോടൊരു വല്ലാത്ത കൊതിയും ആർത്തിയും ഒക്കെ വന്ന് നമ്മൾ ഈ പരിസരം മറന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ട് അല്ലേ? നല്ല സൂക്ഷി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് പോകാന്ന് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ.
1: പുറമേ വരുന്നവർക്ക് നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നമില്ല.
0: അതെ, അവർക്കറിയാലോ,
1: നാട്ടുമാർക്കെല്ലാം അറിയാലോ, പോയി ഇറങ്ങി അങ്ങനെ വൈകലിക്കൊണ്ട്
0: വരുന്ന മാതിരി. നഗരത്തിൽ പുഴ ഒന്നും കണ്ട് പരിചയമില്ലാത്തവര് വരുമ്പോ ഉണ്ടാവുന്നതാണ് പലപ്പോഴും പറ്റുന്ന അങ്ങനെയുള്ളവർക്ക് ആണ് താനും.
1: അതാണ് വരുന്നത്. തെന്നി വീഴുമ്പോ തന്നെ തലയടിച്ചു പോകും, പിന്നെ വെള്ളത്തിൽ നേക്കൂലോ.
0: എന്തായാലും ഒരു സംയമനത്തോടു കൂടി ഈ വെള്ളം കണ്ടാൽ പെരുമാറുക എന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ.
1: അതെത്ര പറഞ്ഞാലും ആവൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. കടലിൽ കുളിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ വരുന്നത്.
0: അല്ലാതെ നമുക്ക് പലർക്കും അനുഭവം ഉള്ളതാണ്. അപ്പൊ എന്താ അങ്ങനത്തെ ഒരു ദുരനുഭവം വരുന്നവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ പറ്റൂ.
1: അതാണ്.
0: ഓക്കെ, പ്രസാദ് എന്താ ജോലി?
1: ഞാൻ കാർപ്പന്ററാണ്, ആശാരിപ്പണിയാണ്, ഷോപ്പ് ഉണ്ട് തുഷാരി റോഡില്.
0: അതെ. ആ ഹാ ഹാ, അപ്പൊ അവിടെ മറ്റേ ബിൽഡിങ്ങിന്റെ വർക്കാണോ അതോ അല്ല ഫേണിച്ചറോ അങ്ങനെ എന്തെങ്കിലും ആണോ?
1: ഫർണിച്ചർ എല്ലാം പണിയുണ്ട്,
0: എല്ലാം ചെയ്യും അല്ലേ?
1: ഇന്ത്യയിലും ഉണ്ട് ഫർണിച്ചർ ഉണ്ട്.
0: ആ, എല്ലാം കൂടി ഇപ്പൊ ബിസിയാണ്. തിരിച്ചു വിളിക്കാൻ പറ്റിയല്ലോ. നമുക്ക് തേന്മാവിൻ കുമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലല്ലേ കേൾക്കണ്ടേ? ആ, കേൾപ്പിക്കാലോ. ഈ നമ്മൾ റിപ്പീറ്റ് വാച്ച് എന്നൊക്കെ പറയും, എത്ര പ്രാവശ്യം ടി വി കണ്ടാലും കുറച്ചു നേരം അതിന്റെ മുമ്പിൽ നിൽക്കും നമ്മൾ ഇങ്ങനത്തെ പടമൊക്കെ അല്ലേ? കേൾപ്പിക്കാട്ടോ.
1: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാത്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഇത് കോഴിക്കോട് കരീശ്ശേരി രമ്യയാണ്.
0: രമ്യ,
1: ആ
0: എന്തൊക്കെയാണ് രമ്യ ചേച്ചി വിശേഷങ്ങൾ?
1: ആ നല്ലതന്നെ.
0: ചേച്ചി എന്നൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ?
1: ഇല്ല എന്ന് തോന്നുന്നു.
0: ആരാ വേണമെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാലോ.
1: ഓ ചേച്ചി എന്ന് വിളിക്കാം.
0: അതെ, ഒരു
1: കുഴപ്പമില്ല,
0: ഒരു സ്നേഹം കലർന്ന ഒരു സംബോധനയല്ലേ.
1: അതെ, ഞാനിപ്പോ കൊറേ ആയി റേഡിയോ ആയിട്ട് അങ്ങനെ കേൾക്കാറില്ലായിരുന്നു, ഇപ്പൊ ഒരു മാസമായിട്ട് വീണ്ടും റേഡിയോന്റെ ഒരു ശ്രോതാവായി
0: മാറി. എന്താണ് മുമ്പ് റേഡിയോയിൽ നിന്ന് അകന്നു പോകാൻ എന്തേ?
1: അത് റേഡിയോ ഇല്ലായിരുന്നു, ഒരു മാസം മുന്നെയാണ് റേഡിയോ വാങ്ങിയത്.
0: മുമ്പുണ്ടായിരുന്നത് കേടായി പോയോ?
1: മുമ്പുണ്ടായിരുന്നത് കേടായി പോയി, പിന്നെ ഞാൻ നിർബന്ധം പിടിച്ച് അങ്ങനെ വാങ്ങിയതാണ് റേഡിയോ. എനിക്ക് റേഡിയോ
0: ഇല്ലാതെ പറ്റില്ല,
1: ചെറുപ്പത്തിലേ ഇങ്ങനെ
0: കേട്ട് ശീലിച്ചോണ്ടാണ്.
1: പിന്നെ മക്കളൊക്കെ ഇപ്പൊ കുറച്ച് വലുതായപ്പോ വീണ്ടും.
0: അതെ, നല്ല കാര്യം. എന്തായാലും അതൊരു ആത്മബന്ധം തുടരുന്നത് നല്ലതല്ലേ എല്ലാം കൊണ്ടും. അതിനിടയിൽ നമുക്ക് ന്യൂസ് ഓൺ എയർന്ന് മറ്റേ നമുക്കൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്മാർട്ട് ഫോണിൽ റേഡിയോ കേൾക്കാട്ടോ, അറിയണ്ടാവും.
1: റേഡിയോ അറിയില്ല, റേഡിയോന്റെ ഇപ്പോ ഞാനിപ്പോ രാവിലെയോ ഒക്കെ റേഡിയോ സാധാരണ പിന്തന്നെയാണ് കേൾക്കുക. ഒരു മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്, അതിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന അത് പണ്ട് ഞാൻ ഇതൊക്കെ കേട്ടതാണ്.
0: അതെ, എന്തായാലും
1: ഓർമ്മയില്.
0: തീർച്ചയായും ഒന്നും കൂടി കേൾക്കുമ്പോ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്.
1: ആ അതെ അതെ, ഇപ്പൊ ഒരു പിന്നെ എന്തോ ഒരു ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വന്ന പോലെ.
0: അല്ല, അത് രമ്യ പറഞ്ഞൊരു വാസ്തവമാണ്. കാര്യം എന്താ വെച്ചാൽ, നമ്മള് ഒരു സ്ഥിരം കൂട്ടായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാള് കുറച്ചു കാലം പെട്ടെന്ന് ഇല്ലാതാവുന്ന പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കേൾവി അനുഭവമൊക്കെ. കുഞ്ഞുങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ കേൾക്കാൻ?
1: ആ മോന് പാട്ട് ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ റേഡിയോ ഞാനിങ്ങനെ തുറന്ന് നോക്കുമ്പോ അതിലുള്ള പരസ്യമൊക്കെ അങ്ങനെ മോനും പാടും, പാട്ടൊക്കെ കുറച്ച് അറിയാം.

0: അങ്ങനെ പാടി
1: ചെറിയ ആളാണോ?
0: ആ മോൻ അഞ്ചിലാണ്.
1: ആ ഓക്കെ. അപ്പൊ എന്തായാലും അമ്മയുടെ താല്പര്യത്തിലൂടെ മകനും കുറെ പൊതുവിജ്ഞാനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഇംഗ്ലീഷ് മാറ്റേഴ്സ് ഒക്കെ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്.
0: അതെ, മക്കളത് അപ്പോഴേക്കും മോള് ട്യൂഷന് പോകും, മോനാണെങ്കിൽ രാവിലെ ആ സമയമാകുമ്പോ എഴുന്നേൽക്കില്ല. ഞാനാണ് അത് ടീച്ചർ.
1: എന്തായാലും അമ്മയാണ് അതിന്റെ ഒക്കെ ബെനിഫാക്ടർ.
0: അതെ.
1: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണ മക്കളോടൊക്കെ പറയൂ.
0: ഓ പറയും.
1: എന്താ അവരുടെ പേര്? അവരുടെയൊക്കെ പേരെന്താ?
0: മോള് ഹൃദ്യ,
1: ആ
0: മോൻ വിനായക്.
1: ഓക്കെ. അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം വീട്ടിലെ എല്ലാവരോടും പറയൂ കേട്ടോ.
0: ഓ പറയാം.
1: അപ്പൊ കളിവീട് ഉറങ്ങിയല്ലോ ആണ് കേൾക്കണ്ടേ?
0: ആ അതെ,
1: ആ ദേശാടനം.
0: ഞാനിപ്പോ കൊറേ കേൾക്കാത്തതുകൊണ്ടേ ആ പാട്ട് എനിക്ക് പിന്നെ കുറച്ച് മുന്നേ ഇതില് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, അപ്പൊ അത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ കറണ്ട് പോയി, അപ്പൊ വല്ലാത്തൊരു ഫീൽ ആയി പോയി.
1: എന്തായാലും ഇന്ന് കഴിഞ്ഞത്ര കേൾക്കാം കേട്ടോ.
0: ആ ശരി.
1: ഓക്കെ റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഹലോ, നമസ്കാരം.
1: ആ കേൾക്കുന്നു, പറ.
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ,
0: എവിടെയാ, എന്താ പേര്?
1: എൻ്റെ പേര് ഷബീർ.
0: കോഴിക്കോടാണോ?
1: ആ, കോഴിക്കോട്.
0: ഇവിടെ ടൗണിലാണോ?
1: ആ, പറമ്പിൽ ബസ്സാർന്ന്.
0: ഓ, പിന്നെന്താ, എന്തൊക്കെയാ ഷബീർ വിശേഷങ്ങൾ?
1: ഓ, സുഖം തന്നെ.
0: ഉഷാറായിരിക്കുന്നു?
1: ഓ, കുഴപ്പമില്ല, എങ്ങനെ പോകുന്നു?
0: ഷബീറിൻ്റെ ഹോബിയാണോ ഈ റേഡിയോ കേൾക്കൽ? താല്പര്യം ഉണ്ടാവുമെന്ന് അറിയാം ഉറപ്പായിട്ടും. മറ്റ് ജോലികൾ, താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: അങ്ങനെയൊന്നുമില്ല, വണ്ടി പോലെ, ടൂറിസ്റ്റ് വണ്ടിയുടെ ഡ്രൈവറാണ്.
0: ആണോ? ഏതാ,
1: അപ്പോ
0: മറ്റേ
1: ഇവിടെ
0: ട്രാവലർ?
1: വർക്ക്ഷോപ്പിൽ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോ
0: അതെ. അപ്പൊ ഒരു
1: അവിടുന്ന്
0: ഒരു നേരം പോട്ടെ. എന്താ, എന്ത് വെഹിക്കിളാ? ഇതാണോ നമ്മള്? ഏതാണ്, ട്രാവലറാ?
1: ട്രാവലർ.
0: ആ ഹാ ഹാ
1: ഞാനിപ്പോ ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നു. വർക്ക്ഷോപ്പിലുള്ള ട്രാവലർ വർക്ക്ഷോപ്പിൽ വന്നു. അപ്പൊ ഇവിടെ വെയിറ്റിംഗിലാണ്.
0: അതെ.
1: അപ്പൊ അവിടുന്ന് മൂപ്പര് പറഞ്ഞു, ജോലിയേട്ടൻ എന്നൊരു ആളുണ്ട് ഇവിടെ, മൂപ്പരിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ മൂപ്പര് തൊട്ടടുത്തേക്കണ്. മൂപ്പര് രണ്ടു മൂന്ന് ആഴ്ച ഞാൻ മെസ്സേജ് ഇട്ട്, എനിക്ക് കോളൊന്നും വന്നില്ല. അപ്പൊ ഈ ഒരു മെസ്സേജ് ആക്കി.
0: അതെ. നമ്മളൊരു പക്ഷപാതം കാണിച്ചാന്നല്ലേ?
1: ആ, കാണിച്ചാ ഒന്ന് കൊടുക്കട്ടെ, ഒന്ന് സംസാരിക്കാം.
0: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.
1: ആ മൂപ്പര് നിങ്ങള് ഈ FM 20 റേഡിയോ 24 അവർ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ട് പോയിട്ടുള്ള
0: കൊടുക്കൂ, കൊടുക്കൂ, കൊടുക്കൂ.
1: ഞാൻ കൊടുക്കാം. ഹലോ.
0: ആ ഹലോ, ഇതെന്താ, ഞങ്ങള് തീരെ വിളിക്കാതെ ആയിപ്പോയി അല്ലേ?
2: ഞങ്ങള് കൊറേ പ്രാവശ്യ ആയിടുന്നു, ഇതുവരെ വിളിച്ചിട്ടില്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെ എല്ലാ ദിവസവും
0: കേൾക്കും,
2: ഞായറ ഒഴികെ. ഫുള്ളായിട്ട് ഈ FM റേഡിയോ, റിയൽ FM-ന്റെ ആൾക്കാരാ.
0: നല്ല സന്തോഷം. എന്തായാലും നിങ്ങളെ വിളിക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വലിയ കുറ്റബോധമുണ്ട്. പക്ഷെ എന്താ, മനഃപൂർവ്വം അല്ലാന്ന് താങ്കൾക്ക് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു.
2: അറിയാം, അറിയാം, അറിയാം.
0: അതെ അതെ, നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ആൾക്കാരെ എടുക്കുന്നു, ഒരാളെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാ നമ്മുടെ ഷോപ്പ്? എവിടെയാ വർക്ക് ചെയ്യുന്നത്?
2: കക്കോടി ചെറുകുള റോഡിൽ ഒറ്റത്തെങ്ങ്.
0: ആ, ഒറ്റത്തെങ്ങ്. അവിടെ ഒരു നമ്മുടെ ഒരു ആശ്രമമൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ?
2: ആശ്രമത്തിന്റെ തൊട്ടടുത്ത്.
0: ആ, നമ്മുടെ
2: ആശ്രമത്തിലേക്ക് വരുന്ന വഴിയില്.
0: ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ ഇടയായല്ലോ.
2: ഓ,
0: അവിടെ ഇത് ട്രാവലറിന്റെ വർക്കാണോ മെയിൻ ആയിട്ട്?
2: എല്ലാ വണ്ടിന്റെയും വർക്ക്, ബോഡി വർക്ക് എല്ലാം. ട്രാവലറാണ് ഇപ്പൊ കൂടുതലായിട്ടുള്ളത്.
0: ആ, അപ്പൊ അതിലെ ഇപ്പൊ ഒരു സീസൺ കുറച്ച് കുറവായതുകൊണ്ടാണോ വർക്കുകളൊക്കെ തുടങ്ങുന്നത് വണ്ടികളുടെ?
2: അല്ല, വർക്ക് ഒന്നാമത്തെ ഈ വർക്ക് എടുക്കാൻ ആരില്ല.
0: ആ ശരി. ഈ ഇങ്ങനത്തെ ഡെൻഡിങ് ഇതുപോലുള്ള വർക്ക് അല്ലേ?
2: ഡെൻഡിങ്ങിന്റെ വർക്ക് എടുക്കാൻ ആള് കുറവാണ്.
0: ആ ഹാ, അപ്പൊ ആള് അപ്പൊ അവര് അന്വേഷിച്ച് വരും അല്ലേ?
2: അന്വേഷിച്ച് ലോങ്ങുള്ള വണ്ടികൾ അധികം വരുന്നു.
0: ആണ്, പുറത്തുനിന്നൊക്കെ ഉള്ള അല്ലേ?
2: വയനാട്, കുറ്റിയാടി, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്.
0: എത്ര പേരുണ്ട് നിങ്ങള് ടീം?
2: ഞങ്ങളെ 4-5 ആൾക്കാരുണ്ട്. ഒരു ഹിന്ദിക്കാരുണ്ടായിരുന്നു, അയാൾ നാട്ടിൽ പോയി. അപ്പൊ ഞങ്ങള് 3 പേരാ ഉള്ളത്.
0: ഓഹോ.
2: ഒന്ന് എന്റെ അനിയനാണ്, ഒന്ന് എന്റെ പാർട്ട്ണർ ആയിട്ട്.
0: അവരൊക്കെ എന്താ, അവരൊക്കെ പേരുകൾ എന്താ? അനിയന്റെ പേരെന്താ?
2: അനിയന്റെ പേര് രാജേഷ്.
0: ആ,
2: മറ്റാളെ പേര് സുരേഷ്.
0: ഓക്കെ, അപ്പൊ നിങ്ങള് 3 പേരാണ് ഇപ്പത്തെ മെയിൻ ആൾക്കാര്.
2: അതെ അതെ.
0: അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ കാറ്റ് നീ വിശരിതിപ്പോൾ എന്നുള്ള പാട്ടാ പറഞ്ഞത്.
2: ഓ, അത് മതി, അത് മതി.
0: കേൾപ്പിക്കാം കേട്ടോ.
2: ഓക്കെ,
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം മായ.
1: ഹലോ.
0: ആ, മൊകേരിയിൽ നിന്നാണ്.
1: അതെ
0: മായ, മുമ്പൊരിക്കൽ കുറച്ച് കാത്തിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോഴാണ് സംസാരിക്കാൻ അവസരം ഉണ്ടായത്.
1: അതെ, പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ വിളിച്ചിരുന്നു.
0: അതെയോ? ഓക്കെ.
1: മറ്റേ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ.
0: ആ, അതെയല്ലോ. അപ്പോൾ ആ ആ ആ ഒരു വർഷം ഏതാണ്ട് വട്ടത്തറായി.
1: അതെ, ആയിട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി ഹൈങ്ങനെ ഇട്ടോണ്ടിരിക്കുക.
0: അതെ. ഇപ്പം നേരത്തെ ഇതുപോലെ നമ്മളിപ്പോൾ നേരത്തെ കക്കോടിയിൽ ഒറ്റത്തിങ്ങളിൽ അദ്ദേഹത്തോട് സംസാരിച്ചതുപോലെ ആയിട്ടവരുടെ എണ്ണമാണ് കൂടുതൽ. എന്നാലും ആ
1: അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല.
0: അതെ അല്ലേ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം മാറ്റിയത്. അപ്പോൾ അറ്റ്ലീസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് വല്ലപ്പോഴെങ്കിലും സംസാരിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. റാൻഡമായി കുറച്ച് പേരെ വിളിച്ചാൽ പോലും. വേറെ എന്തൊക്കെയാ വിശേഷം?
1: വേറെ ഞങ്ങൾക്ക് മഴയുണ്ട്.
0: മഴയുണ്ട് ഞങ്ങൾക്കുണ്ട് മഴ. വേറെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? മക്കളൊക്കെ ഉണ്ടോ?
1: മക്കളില്ല, ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എസ്ഐയാക്കി തിരിഞ്ഞതാ.
0: ആ ആ, സർവീസിന് പോകുന്നു അല്ലേ? എവിടെയൊക്കെ തന്നെ ആയിരുന്നോ?
1: ആ, നാദാപുരത്തിനാണ്
0: തിരിഞ്ഞത്. നിങ്ങളുടെ സ്ഥലം ശരിക്കും കോഴിക്കോട് തന്നെയാണോ?
1: അതെ, അച്ഛൻ്റെ നാട് കോട്ടയം. പിന്നെ മോന് ബാംഗ്ലൂരാണ്, മോളൊക്കെ ഓസ്ട്രേലിയയിലാണ്. ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. മോൻ ചിലപ്പോൾ വീക്കെൻഡിൽ വന്നെങ്കിലേ ഉള്ളൂ.
0: നമ്മളെ ഓസ്ട്രേലിയൻ ട്രിപ്പ് ഒക്കെ പതിവുണ്ടോ?
1: ഇല്ല, പോയിട്ടില്ല. രണ്ടര വർഷമായിട്ടുള്ള ഒരു പോയിട്ട്, ഇപ്പൊ അടുത്ത വർഷത്തേക്ക് നോക്കണമെന്നുണ്ട്.
0: അതെ, വരൂ വരൂ, അച്ഛനമ്മ വാ വാന്ന് പറഞ്ഞു വിളിക്കുന്നില്ലേ?
1: വിളിക്കുന്നുണ്ട്.
0: അവിടെ ഓസ്ട്രേലിയ എവിടെയാ? ഏത് ഇതിലാ?
1: മെൽബൺ.
0: മെൽബൺ.
1: സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ.
0: ആണോ?
1: ഇതുപോലെ ഞാൻ ആയിട്ടിട്ട് അമ്മ സംസാരിച്ചിരുന്നു, ലീലാവതി ടീച്ചർ എന്ന്
0: പറഞ്ഞിട്ട്. ഓക്കെ. സംസാരിച്ചു അല്ലേ?
1: അതെ. എന്നിട്ട് പിന്നെ അമ്മയുടെ സ്റ്റുഡന്റ് പിന്നെ വേറെ ദിവസം വിളിച്ചു.
0: ടീച്ചർ അവിടെ മറ്റേ ഇവിടെ എങ്ങാണ്ട് പ്ലാന്റേഷനിൽ എവിടെയോ അവിടെ സ്കൂളിന്റെ കാര്യം പറഞ്ഞല്ലേ?
1: അതെ അതെ.
0: അന്ന് നിങ്ങളൊക്കെ ബി എമ്മിൽ പഠിച്ച കഥയൊക്കെ പറഞ്ഞില്ലേ?
1: ഞങ്ങള്
0: പഠിച്ചില്ല.
1: ബി എമ്മിലല്ല, ഞാന് കുറ്റിയാടിയായിരുന്നു പഠിച്ചത്. അവരൊക്കെ മൂഴിയിലൊക്കെ.

0: ആ
1: നമ്മളൊക്കെ
0: ഹാ
1: അവിടുത്തെ
0: ഹാ ഹാ
1: പഠിച്ചത്.
0: ഓക്കെ.
1: ആ ചേച്ചി സെന്റ് മൈക്കിൾസിൽ
0: ആ അതെ,
1: പഠിച്ചത്.
0: ആരോ ഒരാൾ ടൗണിൽ
1: ആ
0: ഇവിടെ പഠിച്ച ഒരു സ്റ്റോറി എനിക്ക്
1: അതെ
0: തോന്നുന്നുണ്ട്.
1: അതെ
0: ആ പെൺകുട്ടികളെ,
1: അതെ ബോർഡിങ്ങിലൊന്ന് പഠിച്ചതാ.
0: അതെ, അമ്മയുടെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മയുടെ അന്ന് സംസാരിച്ചൊക്കെ,
1: അതെ
0: അന്ന്
1: അതെ അതെ
0: ബസ് കിട്ടാൻ വേണ്ടി കുറെ ദൂരം നടന്ന
1: ആ അത്
0: കഥയും
1: തന്നെ.
0: അല്ലേ
1: ആ
0: നമുക്ക്.
1: ആകെ എനിക്ക് 2 ദിവസമേ ഉണ്ടാവുള്ളൂ
0: ആ
1: പോകാനായിട്ട്. ഞങ്ങൾക്ക് 1 ബസ്സാ, 7.5 ബസ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ.
0: ആ ഹാ
1: അതാണ് ഞങ്ങൾക്ക് ടൈമിനുണ്ടാകുക.
0: ആ
1: അങ്ങനെ അതിനോട് പിടച്ചൊക്കെ പോകുന്നു അങ്ങനെ.
0: ഓക്കെ. അപ്പം എന്തായാലും
1: അന്ന്
0: നമുക്ക്,
1: സംസാരിക്കാൻ കഴിഞ്ഞതിൽ
0: അയ്യോ
1: സന്തോഷമുണ്ട്.
0: ഞങ്ങൾക്കല്ലേ കൂടുതൽ സന്തോഷം. ഇതുപോലെ നമ്മളായിട്ട് വളരെ ചിരപരിചിതമായ ആൾക്കാരുമായിട്ട് ഒരിക്കൽ കൂടി പരിചയം പുതുക്കാൻ പറ്റുമ്പോൾ, നമ്മളെന്നും സംസാരിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിത്യേന റേഡിയോ കേട്ടോണ്ടിരിക്കുന്നുണ്ട്,
1: അതെ അതെ
0: നമ്മൾ ഒരു ക്ലോസ് ഫാമിലി പോലെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് എപ്പോഴും.
1: ഞാനും രാവിലെ മുതൽ തുറന്ന് വെക്കും, 2 മണിവരെ എന്തായാലും ഉണ്ടാവും.
0: ആ ഹാ ഹാ ഹാ
1: ഞങ്ങൾ തന്നെ എല്ലാ വർഷവും പിന്നെ യാത്ര പോകുന്നവരാ.
0: അതെ അല്ലേ. ആ ഇപ്പറ ഈ വർഷത്തെ കഴിഞ്ഞോ, ടെന്നിയർ കഴിഞ്ഞോ?
1: ഇപ്രാവശ്യം ഒരു വിയറ്റ്നാം പോയി,
0: ആ
1: പിന്നെ ഇനിയിപ്പം നേപ്പാള് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: ഹസ്ബൻഡ് രണ്ടുപേരും കൂടിയാണോ?
1: ഞങ്ങൾ രണ്ടുപേരും തന്നെ, അവര് പിന്നെ നമ്മളെ കൂടെ ഒന്നും വരും.
0: ആ അതെ, മുട്ടികൾ മുതിർന്ന പിന്നെ അല്ല അങ്ങനെ, അതിന്റെ ആ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ അവരൊക്കെ കൊണ്ടുപോയില്ലേ,
1: അതെ
0: ഇനിയിപ്പോ അവര്,
1: രണ്ടുപേരെയൊക്കെ
0: അതെ
1: വന്നിട്ടുണ്ട്. പിന്നെ അവര് വരികയല്ല, അവർക്ക് മടിയാ.
0: ആ അത് വേണ്ട അന്ന്
1: പിന്നെ ഒരു
0: അവരെ
1: ക്ഷേമമുള്ളൊരു ഒക്കെ
0: ആ
1: ആയിരിക്കും.
0: ടീമാണ്. ആ അപ്പൊ എന്തായാലും
1: 55, 60 മീതെ ആ ഒരു
0: നമ്മളെ ഒരേ ഏജ് വൈബ് അല്ലേ. അതെ അതെ അതെ, തീർച്ചയായും അത് തന്നെയാ വേണ്ടത്. അവര് കുട്ടികൾ മുതിർന്നു കഴിയുമ്പോ അവരെ അവരുടെ വഴി, നമുക്ക് നമ്മളെ വഴി. ആ എന്തായാലും എല്ലാവർക്കും യാത്ര, വീട്ടിൽ മൊത്തത്തിൽ ഫാമിലിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്.
1: അവര് കുഞ്ഞാകുമ്പോ ഞങ്ങൾ ഇതുപോലെ എല്ലാവരും
0: കൊണ്ടുപോയിട്ടുണ്ടല്ലോ അല്ലേ.
1: എന്താ, ഞങ്ങൾ എല്ലാവരും കൂടെ പോവായിരുന്നു, ഞങ്ങള് 4 പേരും കൂടെ.
0: ആ അതിന്റെ ഒരു എക്സ്പ്ലോറിങ് നേച്ചർ ഒക്കെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും
1: കിട്ടിയിട്ടുണ്ടാവും,
0: അതവരുടെ ജോ വർക്കിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി നമുക്ക് ചില കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കാൻ പറ്റിയല്ലോ. ഓ വെൽക്കം. അപ്പോ ചോറ്റാനിക്കര അമ്മയിലെ മനസ്സ് മനസ്സിന്റെ കാതിൽ, അത് ആ പാട്ടല്ലേ വേണ്ടേ? ഓക്കെ. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയും, മക്കളോടും എല്ലാവരോടും പറയൂട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? ദാസൻ.
1: ദാസൻ കണ്ണോട്ടിക്കാവ് ഐക്യപടി അടുത്ത് കുളിക്കല്.
0: ആ ഹാ ഹാ ഹാ
1: ഭാഗത്തുള്ള
0: എന്താണ് ദാസൻ ഭായ്, വിശേഷങ്ങളൊക്കെ?
1: സുഖമായിട്ട് പോണ്
0: ഷാർ.
1: ആ സാറ് ഫർണിച്ചർ ഷോപ്പാണ്.
0: ആ, ജോലി സ്ഥലത്താണോ?
1: ആ, ജോലി സ്ഥലത്താണ്.
0: ഓക്കെ. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണോ അതോ വിൽപ്പനയാണോ?
1: അല്ല, വർക്ക് ചെയ്യുന്ന സ്ഥലം. വീടുകൾക്ക് ആവശ്യമുള്ള
0: നമ്മളെ ഇതുപോലെ ഡിസൈൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കോളും അല്ലേ?
1: ഡിസൈനും മരൊക്കെ പോലെ പറഞ്ഞു, അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും.
0: മരം എവിടുന്ന മേടിക്കാറ്? നിങ്ങൾ മേടിക്കോ അതോ അവരെത്തിക്കോ?
1: ആ, രണ്ടുണ്ട്. അവർ തരണമുണ്ട്, പിന്നെ നമ്മൾ മരം എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
0: നമ്മളിപ്പോ ഏത് ഫർണിച്ചറൊക്കെ കൂടുതൽ ഏതിലാ കൂടുതൽ വർക്കും നടക്കുന്നത്? ഫർണിച്ചറിന്റെ
1: വീടിന്റെ പണികളാണ്, ഫർണിച്ചർ വീടിന്റെ
0: ഇന്റീരിയർ ഓരോ ആവശ്യങ്ങളൊക്കെ അല്ലേ?
1: അതാണ് കൂടുതലും.
0: അത് കൂടുതലും തരം MDF അങ്ങനത്തെ പോലത്തെ ഓരോ പുതിയ മെറ്റീരിയലൊക്കെ അല്ലേ കൂടുതലും?
1: അതല്ല, ഇവിടെ
0: മരം തന്നെയാ,
1: മരങ്ങളാണ്, പ്ലാവ് തേക്ക്
0: അങ്ങനെയൊക്കെ തന്നെയാ. നമ്മളെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണോ? എങ്ങനെയാ ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാം.
1: അതുണ്ട്, അത് മഹാഗണിയിലൊക്കെ നമ്മൾ അതാ ചെയ്യാ.
0: അപ്പൊ അതിനുള്ള സൗകര്യം നിങ്ങളുടെ അടുത്തുണ്ടോ അതോ വേറെ എവിടെയും ചെയ്യാൻ കൊടുക്കുവോ?
1: അത് ചെയ്തു കൊണ്ടുവരണം.
0: ആ, അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് കൊടുത്ത് ചെയ്യിച്ചു കൊണ്ടുവരും അല്ലേ?
1: അവിടെ അടുത്തൊരു സ്ഥലത്തുണ്ട്, അപ്പൊ അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ വേണ്ടത് കാരണം ചെയ്ത് കൊടുക്കും. പിന്നെ ഉണങ്ങിയ വേറെ എടുത്തിട്ട് അത് ചെയ്യാം. അധികം നാട്ടിലാവുമ്പോ കൊറേ
0: മുറിച്ചിട്ടിട്ട്
1: ചെയ്യാം, അങ്ങനെ ചെയ്യാം.
0: ആ, പിന്നെ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു മട്ടും മാതിരിയൊക്കെ അല്ലേ? ഇത് പറ്റും പറ്റൂല, അല്ലെ ഇന്നത് ഇന്നതിന്
1: പറ്റും.
0: ആ, കൊറേ കാലമായോ ഈ ഫീൽഡായിട്ട്?
1: ഓ, ഒരു 10 വർഷമായി.
0: ആ, ശരി. അവിടെ തന്നെയാണോ സ്വദേശം?
1: ആ, വീടിനടുത്ത് തന്നെ ഷോപ്പ്. ഷോപ്പ് ഉണ്ട് വീടിനടുത്ത്, അങ്ങാടി തന്നെ.
0: ഓട്ടോറിക്ഷ ഓടിക്കാറുണ്ടോ?
1: എന്തായാലും
0: ഒരുപാട് സ്ഥിരം പരിചയക്കാരൊക്കെ ആവശ്യക്കാരുണ്ടാവുമല്ലോ അല്ലേ ഇതുപോലെ?
1: പിന്നെ നമ്മള് സഹസാമുണ്ട്, പിന്നെ ഇവിടെ അങ്ങനെ സീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ രണ്ട് പണിക്കാർ, സന്തോഷ് സുരേഷ്
0: പറഞ്ഞിട്ട്
1: കേൾക്കുന്നു. അവിടെ അത് നമ്മ ഷോപ്പിന്, അത് നമ്മളവിടുന്നാണ് എല്ലാ ചെയ്യല്.
0: എന്തായാലും നെറ്റ്വർക്കിൽ കാര്യങ്ങൾ ഷോപ്പുകളിലൊക്കെ FM നെറ്റ്വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
1: ഇപ്പൊ അവിടെ ഒരു സാധനം എടുത്തിട്ട് പോരും, അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കും, കേട്ടോണ്ട് പറഞ്ഞു പോന്നാണ്.
0: അപ്പൊ ഈ പറഞ്ഞ പോലെ സന്തോഷ് സുരേഷ് ഒക്കെ ഇരുന്ന് കേൾക്കട്ടെ.
1: ഇത് കഴിഞ്ഞാ വേറെ ഇത് കഴിഞ്ഞാ കൊറേ ആൾക്കാരിങ്ങനെ വിളിക്കും, അറിഞ്ഞിട്ട്
0: കിട്ടാത്ത ആൾക്കാർക്ക് കിട്ടിയവരോടുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കലുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ദാസിന് ഇതൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഇനി ഊണ് കഴിക്കാൻ കുറച്ച് വൈകുന്നു, ഇതെല്ലാം കോൾ അറ്റൻഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് ഒരു അരമണിക്കൂർ പോകും.
1: അവർ കൊറേ ആൾക്കാർ വിളിക്കും, ഇനിയിപ്പോ കേട്ടി ഇന്നാള് ടീച്ചർ വിളിച്ചിരുന്നു നമ്മളെ ആ പഠിപ്പിച്ച.
0: എന്തായാലും ചില വിസ്മയങ്ങളൊക്കെ ദാസനെയും ഇതുപോലെ പല നമ്മളെ പ്രിയ ശ്രോതാക്കളെയും കാത്തിരിക്കുന്നു എന്നറിയാലും ഒരുപാട് സന്തോഷം
1: കേട്ടോ.
0: അപ്പൊ നമുക്ക് ആ ഇത്രയും അധികരിക്കുമോ ആ പാട്ടല്ലേ വേണ്ടേ?
1: അപ്പൊ
0: ഇതുപോലെ ദാസനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ പാട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം.
1: ഓക്കെ.

0: പശ്ചാത്താപമെങ്കിൽ ഭ്രമണം തീർത്ഥാടനമായി മാറും. നായകൻ്റെ പേര് റസ്കോൾ നിക്കോ. റസ്കലോട്ട് എന്ന റഷ്യൻ ക്രിയാപദത്തിനർത്ഥം സ്പ്ലിറ്റ്, വേർതിരിവ് എന്നൊക്കെയാണ്. റസ്കോളിനുള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള സ്പ്ലിറ്റും തമ്മിലടിയും അനുരഞ്ജനത്തിൻ്റെ, പുനരുജ്ജീവനത്തിൻ്റെ പുലരി തൊടുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിൻ്റെ കുറ്റബോധത്തിൻ്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിൻ്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ് ഓഫീസറുടെ മുന്നിലണഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിനു മൈലുകൾക്കപ്പുറം അസ്ഥിവിളർക്കുന്ന കൊടുന്തണുപ്പിൽ ഉറങ്ങുന്ന സൈബീരിയ എന്ന തടവു കേന്ദ്രത്തിലേക്ക് ഒരു തീർത്ഥാടനം ഒരുങ്ങുകയാണ്.
1: അത് ശരിയാണോ? പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ, ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും? അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ.
2: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞു വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം നിങ്ങൾ അതിനോടും പാപം ചെയ്തു. എന്നിട്ട് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുക, ഞാൻ ഒരു കൊലപാതകിയാണ്.

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിന്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: നോക്കടേ, അടിച്ച് പിമ്പിരിയെ ചെയ്യുന്ന കണ്ടല്ലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാരാകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോണിയല്ലേ? അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണ് അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും. ആ, അതാ പോലീസ് സ്റ്റേഷൻ. എത്തി, ഞാനെത്തി.

0: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
1: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
2: അതെ, ഇയാൾ പെട്രോവിച്ച് എന്നെയും പ്രതീക്ഷിച്ച് എന്റെ വരവും പ്രതീക്ഷിച്ച്.
1: അങ്ങെന്നെങ്കിലും പറഞ്ഞു?
2: ഇല്ല,
1: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു തൊപ്പിയിൽ എന്താണുള്ളത് അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
2: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സർ?
1: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ, പേടിപ്പിച്ചോ? കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിത. നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു കേട്ടോ. ആ സംഭവം ഭംഗിയായി ഞാൻ പരിഹരിച്ചു. നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയും സഹോദരിയും വന്നതുകൊണ്ട് നിങ്ങൾ താമസ സ്ഥലം മാറുമായിരിക്കും ഇല്ലേ?
2: ഇല്ല, ഞാൻ താമസം മാറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ്. ഒരു കാര്യം ചോദിക്കാൻ, സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
1: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലമാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു, തീർത്തും മോശമായ രീതിയിൽ. ധിക്കാരി. ആ, ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
2: ഇയാൾ എന്താണ്? അഭിനയമാണോ? അതോ കേസ് ഇല്ലാതാക്കിയോ?
1: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
2: ഇല്ല.
1: അല്ല, പറഞ്ഞു. അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്നൂരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ,
2: എന്തൊക്കെയാണത്?
1: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ച് മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോക്ക്.
2: സിഡ്രിഗെയ്ലോക്ക്?
1: ആളെ അറിയുമോ?
2: അയാളെന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
1: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
2: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
1: ഏയ്, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഹോ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
2: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
1: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
2: ഞാൻ വെറുതെ വന്നതാണ്, സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
1: അതെ, മനസ്സിലായി, മനസ്സിലായി. ആ, നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
2: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച. അതാ, ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. മുകളിലേക്ക് തന്നെ പോകാം. വയ്യ, വയ്യ.
1: റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നോ? നിങ്ങൾക്ക് സുഖമില്ല. ഒരു കസേര. ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.

വേണ്ട വേണ്ട, ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി ലിസബറ്റിയും മഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിത് കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ്, തമലം ശ്രീകുമാർ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, സ്വിഡ്രിഗൈ ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ, ആൻഡ്രി, അനീഷ് നായർ, പലിശക്കാരി വൃദ്ധ, അടൂർ ആശാദേവി, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, അമാലിയ, ആശ റാഫി, പോലങ്ക, ബേബി അശ്വേത, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ FM പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. മെഹദി ഹസൻ ഒരുക്കിയ ഗസൽ കേൾക്കാം.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 9 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

0: ആകാശവാണി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഓരോ ദിവസവും ടൂർണമെന്റിന്റെ കഥ തന്നെ മാറുന്നു എന്നതാണ്. ഇന്നലെ നോർവേ ചരിത്രം എഴുതി. ഫ്രാൻസ് ഫേവറേറ്റ് എന്ന വിശേഷണം വീണ്ടും ഉറപ്പിച്ചു. സ്വന്തം നാട്ടിൽ മെക്സിക്കോയുടെ സ്വപ്നയാത്രയും തുടർന്നു. ഇന്ന് വീണ്ടും മൂന്ന് പുതിയ അധ്യായങ്ങളാണ് എഴുതപ്പെടുക. കിരീട പ്രതീക്ഷയുമായി ഇറങ്ങുന്ന ഇംഗ്ലണ്ടും ബെൽജിയവും ചരിത്രമെഴുതാൻ അമേരിക്കയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയും സെനഗലും ബോസ്നിയയും ആരാണ് പ്രതീക്ഷകൾക്കാക്കുക? ആരാണ് ലോകകപ്പിന്റെ അടുത്ത അട്ടിമറിക്ക് തിരക്കഥയൊരുക്കുക? ആദ്യം ഇന്നത്തെ മൂന്ന് പോരാട്ടങ്ങളിലേക്ക്. ഫുട്ബോൾ പലപ്പോഴും ഒരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. മികച്ച ശൈലിയിൽ കളിക്കുന്ന ടീം എല്ലായ്പ്പോഴും ജയിക്കണമെന്നില്ല. നിർണായക നിമിഷങ്ങളിൽ ഏറ്റവും കൃത്യതയും ശാന്തതയും കാണിക്കുന്ന ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. നോർവേയും ഐവറി കോസ്റ്റും തമ്മിലുള്ള പോരാട്ടം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. നോർവേ പന്ത് കൈവശം വെച്ചും മധ്യനിരയിൽ ആക്രമണം മെനഞ്ഞും മുന്നേറിയപ്പോൾ ഐവറി കോസ്റ്റ് അവരുടെ അതിവേഗ മുന്നേറ്റങ്ങളും ചടുലതയും ഉപയോഗിച്ച് ഓരോ തവണയും നോർവേയെ പരീക്ഷിച്ചു. ആക്രമണത്തിൽ ഒരുപടി മുന്നിൽ നിന്നത് ആഫ്രിക്കൻ ടീമായിരുന്നു എന്ന് പലർക്കും തോന്നിയെങ്കിലും അവസാന ചിരി യൂറോപ്യൻ ടീമിന്റേതായിരുന്നു. കളിയുടെ തുടക്കം മുതൽ ഐവറി കോസ്റ്റ് ആക്രമിച്ചു കളിച്ചെങ്കിലും ആദ്യ പ്രഹരം നോർവേയുടേതായിരുന്നു. ഇടതുവിങ്ങിലൂടെ മുന്നേറിയ അന്റോണിയോ നൂസ പ്രതിരോധത്തെ മറികടന്ന് ഉജ്ജ്വലമായൊരു ഷോട്ടിലൂടെ ഗോൾ കീപ്പറെ കീഴടക്കിയപ്പോൾ യൂറോപ്യൻ ടീം ലീഡിലെത്തി. പക്ഷേ ആ ഗോൾ ഐവറി കോസ്റ്റിനെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ അപകടകാരികളാക്കി. ആദ്യ പകുതിയുടെ അവസാനവും രണ്ടാം പകുതിയുടെ തുടക്കവും മത്സരത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിച്ചത് ഐവറി കോസ്റ്റായിരുന്നു. 59th മിനിറ്റിൽ അമദ് ദിയാലോ ഇറങ്ങിയതോടെ അവരുടെ മുന്നേറ്റങ്ങൾ കൂടുതൽ ചടുലമായി. ദിയാലോയുടെ വേഗവും ഡ്രബ്ലിംഗും നോർവേ പ്രതിരോധത്തെ പലവട്ടം അസ്വസ്ഥമാക്കി. ഒടുവിൽ 74th മിനിറ്റിൽ ഐവറി കോസ്റ്റ് കാത്തിരുന്ന നിമിഷം വന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ ദിയാലോ തന്റെ പ്രതിഭ വ്യക്തമാക്കിയ ഷോട്ടിലൂടെ നേടിയ ഗോളിൽ ഐവറി കോസ്റ്റ് ഒപ്പമെത്തി. എന്നാൽ അധ്വാനവും ആവേശവും മാത്രം പോരാ കളി ജയിക്കാൻ എന്ന് പിന്നാലെ ഐവറി കോസ്റ്റിനെ പഠിപ്പിച്ചു. വിജയഗോളിനായി ഐവറി കോസ്റ്റ് ഇരമ്പിക്കളിക്കുന്നതിനിടയിലാണ് സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിലൂടെ നോർവേയുടെ ഗോൾ വന്നത്. 86th

മിനിറ്റിൽ പാട്രിക് ബർഗിന്റെ പാസ് ഐവറി കോസ്റ്റ് പെനാൽറ്റി ബോക്സിലേക്ക് വരുമ്പോൾ ഹാളണ്ടിനെ മാർക്ക് ചെയ്യാൻ ആരുമുണ്ടായില്ല. അനായാസമായി ഹാളണ്ട് പന്തിനെ വലയിലേക്ക് തട്ടിയിട്ടു. പിന്നാലെ അവസാന മിനിറ്റുകളിലെ സമ്മർദ്ദത്തെ നോർവേ ടീം ശാന്തതയോടെ അതിജീവിക്കുകയും ചെയ്തു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ നോർവേ ചരിത്രമെഴുതി. 1938 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ അവർ ബ്രസീലിനെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടം ഉറപ്പിച്ചു. നോർവേയെ വിജയിപ്പിച്ചത് കളിയിൽ പുലർത്തിയ ആധിപത്യമല്ല, നിർണായക നിമിഷങ്ങളിൽ കാണിച്ച കൃത്യതയും പ്രതിരോധത്തിലെ സമചിത്തതയുമാണ്. നിരാശയോടെയാണെങ്കിലും ഐവറി കോസ്റ്റും തല കുനിച്ചല്ല മടങ്ങുന്നത്. ഈ ലോകകപ്പിൽ അവർ തെളിയിച്ചത് ആഫ്രിക്കൻ ഫുട്ബോളിന്റെ വളർച്ച മാത്രമല്ല, ലോകത്തെ ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലവാരവും കൂടിയാണ്. ഈ ലോകകപ്പിൽ എതിരാളികൾക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിയ ടീം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഫ്രാൻസ് തന്നെയായിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ചാമ്പ്യന്മാരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ലേ ബ്ലൂസ് നോക്കൌട്ട് റൌണ്ടിലും അതേ മികവ് തുടർന്നു. എന്നാൽ 3-0 പരാജയപ്പെട്ടെങ്കിലും സ്വീഡൻ സധൈര്യം തന്നെ പൊരുതി. പക്ഷേ ഫ്രാൻസിന്റെ നിലവാരത്തിന്റെയും കാര്യക്ഷമതയുടെയും മുന്നിൽ അത് മതിയായില്ല. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്വീഡൻ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ പോലെ കളിച്ചു. മധ്യനിരയിൽ ഉയർന്ന പ്രസിംഗ് നടത്തി ഫ്രാൻസിന്റെ ബിൽഡപ്പിനെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഫ്രാൻസ് കാത്തിരുന്നത് ഒരൊറ്റ നിമിഷത്തിനായിരുന്നു. ഒരു ചെറിയ പിഴവ്, ഒരു ചെറിയ ഇടം, ഒരു ചെറിയ നിമിഷം, അത് കിട്ടിയതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ ആക്രമണ നിരകളിലൊന്നായ ഫ്രാൻസ് അതിനെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഹാഫ് ടൈമിന് തൊട്ടുമുമ്പ് കിലിയൻ എംബാപ്പയുടെ വേഗവും കൃത്യമായ ഫിനിഷും മത്സരം ഫ്രാൻസിന് അനുകൂലമാക്കി. ഗോൾ വഴങ്ങിയതോടെ സ്വീഡൻ കൂടുതൽ മുന്നിലേക്ക് കയറി. അതാണ് ഫ്രാൻസിന് വേണ്ടിയിരുന്നതും. മൈതാനത്ത് വിശാലമായ ഇടങ്ങൾ ലഭിച്ചതോടെ ഫ്രാൻസിന്റെ ട്രാൻസിഷൻ ഫുട്ബോൾ പൂർണ്ണതയിലെത്തി. ഓരോ ആക്രമണവും സ്വീഡിഷ് പ്രതിരോധത്തിന് വലിയ പരീക്ഷണമായി. ആ സമ്മർദ്ദത്തിനിടെ മൈക്കൽ ഒലീസയുടെ അസിസ്റ്റിൽ നിന്ന് ബ്രാഡ്ലി ബാർക്കോല 2 നേടി. അതിനിടയിലും സ്വീഡൻ പന്ത് കൈവശം വയ്ക്കാനും ആക്രമണങ്ങൾ മെനയാനും ശ്രമിച്ചെങ്കിലും ഫ്രാൻസിന്റെ പ്രതിരോധം ഒരു പിഴവും അനുവദിച്ചില്ല. ഒടുവിൽ കളിയിലെ അവസാന വാക്കുപോലെ 74 മിനിറ്റിൽ ഫ്രാൻസിന്റെ 3rd വന്നു. ഇത്തവണയും എംബാപ്പയുടെ ഫിനിഷ്, ഒലീസയുടെ അസിസ്റ്റ്. അതോടെ മത്സരം പൂർണ്ണമായും ഫ്രാൻസിന്റെ വരുതിയിലാവുകയും ചെയ്തു. മുൻനിരയുടെ മിന്നൽ വേഗം, മധ്യനിരയിലെ നിയന്ത്രണം, പ്രതിരോധത്തിലെ അച്ചടക്കം, 3 ഒത്തുചേർന്ന ഫ്രാൻസ് എത്രത്തോളം അപകടകാരികളാണെന്ന് ഈ മത്സരം വീണ്ടും തെളിയിച്ചു. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന്റെ അടുത്ത എതിരാളി പെനൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്നെത്തുന്ന പരാഗ്വേയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ ഫ്രാൻസ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഓരോ മത്സരവും മുന്നേറുമ്പോൾ അവർ കൂടുതൽ പൂർണ്ണരാവുകയാണ്. ഇപ്പോഴത്തെ ഫോം കണക്കിലെടുക്കുമ്പോൾ കിരീടത്തിലേക്കുള്ള വഴിയിൽ ഫ്രാൻസിനെ തടയുക എന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയായിരിക്കും. ഒരു രാജ്യം വർഷങ്ങളായി കാത്തിരുന്ന സ്വപ്നം സ്വന്തം മണ്ണിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. 1986 ശേഷം ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിൽ വിജയിച്ച മെക്സിക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. അസ്തെക്ക സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇക്വഡോറിനെ 2-0 അവർ തോൽപ്പിച്ചത്. എന്നാൽ ഈ വിജയം സ്കോർലൈൻ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജർമ്മനിയെ അട്ടിമറിച്ച ആത്മവിശ്വാസവുമായാണ് ഇക്വഡോർ കളത്തിലിറങ്ങിയത്. മോയ്സസ് കൈസഡോയുടെ നേതൃത്വത്തിൽ മധ്യനിരയിൽ അവർ മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ തിരിച്ചുപിടിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും അതിവേഗ മുന്നേറ്റങ്ങളും മത്സരത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോയെ അസ്വസ്ഥരാക്കി. പക്ഷേ സ്വന്തം ആരാധകരുടെ മുന്നിൽ കളിക്കുന്നതിന്റെ ഊർജം മെക്സിക്കോയെ പതിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലഭിച്ച ആദ്യ അവസരം തന്നെ അവർ പാഴാക്കിയില്ല. 22nd മിനിറ്റിൽ ജൂലിയൻ ക്യുനോനസ് കൃത്യമായ ഫിനിഷിലൂടെ മെക്സിക്കോയെ മുന്നിലെത്തിച്ചതോടെ അസ്റ്റെക്ക സ്റ്റേഡിയം ആർത്തിരമ്പി. 10 2rd വന്നതോടെ മെക്സിക്കോ കളിയിൽ കാലുറപ്പിച്ചു. തിരിച്ചടിക്കാനായി ഇക്വഡോർ ആക്രമിച്ചു കളിച്ചെങ്കിലും മെക്സിക്കോ അനാവശ്യ സാഹസങ്ങൾക്ക് മുതിരാതെയും കളിയുടെ താളം നിയന്ത്രിച്ചും വിജയമുറപ്പിച്ചു. 1966 ശേഷം ലോകകപ്പ് നേട്ടം സ്വപ്നം കാണുന്ന ഇംഗ്ലണ്ട് ഇന്ന് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ആഫ്രിക്കൻ ടീമായ കോംഗോയാണ് അവർക്ക് എതിരാളികൾ. എല്ലാ കാലത്തും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കിരീടം നേടാനാവാത്ത ബെൽജിയത്തിനും ഇന്നാണ് ആദ്യ മത്സരം. എതിരാളികൾ സെനഗൽ. ലോകകപ്പ് ആതിഥേയരായ അമേരിക്കയ്ക്ക് യൂറോപ്യൻ ടീമായ ബോസ്നിയയാണ് എതിരു നിൽക്കുന്നത്. കോംഗോയ്ക്കെതിരെ കരുത്തിലും കടലാസിലും ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. ജൂഡ് ബെല്ലിംഗാമിന്റെ മധ്യനിര നിയന്ത്രണവും ഹാരി കെയ്നിന്റെ അനുഭവ സമ്പത്തും ചേർന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആക്രമണം കൂടുതൽ സമഗ്രമായി. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാനും ആവശ്യ സമയത്ത് നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് മാറാനും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ച കോംഗോയെ വില കുറച്ചു കാണുന്നത് വലിയ പിഴവായിരിക്കും. ഈ ലോകകപ്പിലെ ഏറ്റവും ശാരീരികമായ ടീമുകളിലൊന്നാണ് അവർ. കൌണ്ടർ ആക്രമണങ്ങളിലെ വേഗവും അവരുടെ പ്രധാന കരുത്താണ്. ഇംഗ്ലണ്ട് പ്രതിരോധം മറന്ന് സർവാക്രമണം നടത്തുകയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ മത്സരത്തിന്റെ നിർണായക പോരാട്ടം മധ്യനിരയിലായിരിക്കും. ബെല്ലിംഗാമിനും കൂട്ടർക്കും കളി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാകും. ബെൽജിയവും സെനഗലും തമ്മിലാണ് 2nd മത്സരം. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും തന്ത്രപരമായ പോരാട്ടം ഇതായിരിക്കും.

ബെൽജിയം ഈ ലോകകപ്പിൽ ഇതുവരെ മികച്ച സന്തുലിതാവസ്ഥ പുലർത്തുന്ന ടീമുകളിലൊന്നാണ്. പ്രതിരോധത്തിൽ ഉറപ്പും മധ്യനിരയിൽ നിയന്ത്രണവും ആക്രമണത്തിൽ കാര്യക്ഷമതയും അവർ കാട്ടിയിട്ടുണ്ട്. കെവിൻ ഡി ബ്രൂണയുടെ ക്രിയേറ്റിവിറ്റിയും ജെറമി ഡോക്കുവിന്റെ വേഗവും റൊമേലി ലുക്കാക്കുവിന്റെ ഫിനിഷിംഗും ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ്. എന്നാൽ എതിർവശത്ത് നിൽക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ സെനഗലാണ്. പ്രതിരോധത്തിൽ അവർ മികച്ച അച്ചടക്കമാണ് കാണിക്കുന്നത്. പന്തില്ലാത്ത സമയത്തെ അവരുടെ പൊസിഷനിങ്ങും മുൻനിരയിലെ ശക്തമായ പോരാട്ടങ്ങളും അതിവേഗ കൗണ്ടർ ആക്രമണങ്ങളും ബെൽജിയത്തെ ബുദ്ധിമുട്ടിക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിന്റെ വിജയിയെ തീരുമാനിക്കുക ഒരുപക്ഷെ വ്യക്തിഗത മികവായിരിക്കും. ഡി ബ്രൂനെയ്ക്കെതിരെ തന്റെ പാസുകളിലൂടെ പ്രതിരോധം തുറക്കാൻ

പ്രതിരോധത്തിൽ അവർ മികച്ച അച്ചടക്കമാണ് കാണിക്കുന്നത്. പന്തില്ലാത്ത സമയത്തെ അവരുടെ പൊസിഷനിങ്ങും മുൻനിരയിലെ ശക്തമായ പോരാട്ടങ്ങളും അതിവേഗ കൗണ്ടർ ആക്രമണങ്ങളും ബെൽജിയത്തെ ബുദ്ധിമുട്ടിക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിന്റെ വിജയിയെ തീരുമാനിക്കുക ഒരു പക്ഷേ വ്യക്തിഗത മികവായിരിക്കും. ഡി ബ്രൂനെയ്ക്കെതിരെ തന്റെ പാസുകളിലൂടെ പ്രതിരോധം തുറക്കാൻ കഴിഞ്ഞാൽ ബെൽജിയത്തിന് മുൻതൂക്കം ലഭിക്കും. മറുവശത്ത് സെനഗൽ മത്സരം ശാരീരിക പോരാട്ടമാക്കി മാറ്റുകയാണെങ്കിൽ യൂറോപ്യൻ ടീമിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. ഇന്നത്തെ അവസാന മത്സരം അമേരിക്കയും ബോസ്നിയയും തമ്മിലാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ അമേരിക്ക ഉയർന്ന തീവ്രതയുള്ള ഫുട്ബോളാണ് കളിക്കുന്നത്. നിരന്തര പ്രസിംഗ്, അതിവേഗ ട്രാൻസിഷൻ, യുവതാരങ്ങളുടെ ഊർജം, ഇതാണ് അവരുടെ മുഖമുദ്ര. സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പ് ആയതിനാൽ ആരാധകരുടെ പിന്തുണയും അവർക്കൊപ്പമുണ്ടാകും. എന്നാൽ ബോസ്നിയയുടെ കഥ വ്യത്യസ്തമാണ്. ലോകകപ്പിലെ ഏറ്റവും വലിയ സർപ്രൈസ് ടീമുകളിലൊന്നാണ് അവർ. വലിയ താരനിരയില്ലെങ്കിലും അസാധാരണമായ സംഘാടനവും അച്ചടക്കവുമാണ് അവരുടെ കരുത്ത്. ഓരോ താരത്തിനും സ്വന്തം ചുമതല കൃത്യമായി അറിയാം. എതിരാളിക്ക് ഇടം നൽകാതെ ക്ഷമയോടെ കാത്തിരുന്ന് ശരിയായ സമയത്ത് ആക്രമിക്കുക എന്നതാണ് അവരുടെ ശൈലി. അമേരിക്കയുടെ വേഗത്തിനെതിരെ ബോസ്നിയയുടെ ക്ഷമ, ഈ രണ്ട് ഫുട്ബോൾ ഫിലോസഫിയാണ് ഇന്ന് നേർക്കുനേർ വരുന്നത്. അമേരിക്ക മത്സരത്തിന്റെ തുടക്കം തന്നെ ഗോൾ കണ്ടെത്തിയാൽ അവർക്ക് കളിയുടെ നിയന്ത്രണം സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ സമയം കടന്നു പോകുന്തോറും സമ്മർദ്ദം കൂടുന്നത് ആതിഥേയർക്കായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിൽ ബോസ്നിയ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരങ്ങളിൽ ഒരു പൊതു സവിശേഷതയുണ്ട്. കിരീട ഫേവറേറ്റുകളായ ഇംഗ്ലണ്ടും ബെൽജിയവും സമ്മർദ്ദത്തിനിടയിലാണ് കളിക്കുന്നത്. കാരണം അവരുടെ മുന്നേറ്റം ലോകം പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ കോംഗോയ്ക്കും സെനഗലിനും ബോസ്നിയയ്ക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അത്തരം ടീമുകളാണ് പലപ്പോഴും നോക്കൌട്ട് ഫുട്ബോളിലെ ഏറ്റവും അപകടകാരികൾ. ഈ ലോകകപ്പ് ഇതിനകം തന്നെ നമ്മെ പല അപ്രതീക്ഷിത ഫലങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഫേവറിറ്റുകൾ അവരുടെ മുന്നേറ്റം തുടരുമോ? അതോ അട്ടിമറികളുടെ ചരിത്രം വീണ്ടും പിറക്കുമോ?

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട്, ജയചന്ദ്രനും എം ജി ശ്രീകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിനക്കരെ.

0: ചലച്ചിത്രഗാനം സമാപിച്ചു.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ,
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ PV കൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി വി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ട്.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹിമ്മത് വാല എന്ന ചിത്രത്തിൽ ഇന്ദിവർ വരികളെഴുതി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനമാണാദ്യം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്ക്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
5: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
5: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ലളിതഗാനങ്ങൾ. ആദ്യഗാനം P. സുനന്ദ പാടിയത്, രചന KV ശബരിമണി, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മലയത്തപ്പുണ്ണിയുടെ വരികൾക്ക് GS ശ്രീകൃഷ്ണൻ ഈണമിട്ട് ഗായത്രി ശ്രീകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം.

0: Sabani.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
3: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
4: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
3: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
4: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
3: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കും.

0: നടക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേഠി ബച്ചാവോ ബേഠി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: custody. The first batch of pilgrims for the Sri Amarnath Ji Yatra has reached the Bhagwati Nagar base camp in Jammu and is all set to begin the annual pilgrimage tomorrow. All necessary arrangements, including enhanced security and accommodation for pilgrims, have been put in place for the 57-day Yatra scheduled to take place through the Nunwan, Pahalgam and Baltal routes under tight security. Akashwani today unveiled its broadcasting house photo gallery Swar Prerna Vithika at Rang Bhavan Auditorium in Akashwani Bhavan, New Delhi. The photo gallery was inaugurated by Padma Vibhushan flautist Pandit Hariprasad Chaurasia. The gallery features portraits of Bharat Ratna awardees including Vidushi M.S. Subbulakshmi, Ustad Bismillah Khan, Pandit Bhimsen Joshi, Pandit Ravi Shankar, Lata Mangeshkar and Dr. Bhupen Hazarika. During the event, a musical concert was organized in which a flute recital was performed by Pandit Rupa Kulkarni, Chief Executive Officer of Prasar Bharati Gaurav Dwivedi and Director General of Akashwani and DD News, Rajiv Kumar Jain, were also present at the event. In men's cricket, India will take on England in the first T20 international of the five-match series in Chesterler Street tonight. The match is scheduled to begin at 10 p.m. Indian time. The Shreyas Iyer-led Indian side will look to bounce back from their shocking 2-0 defeat to Ireland in the last series. In FIFA World Cup, England will face Democratic Republic of Congo, Belgium will meet Senegal, and USA will clash with Bosnia and Herzegovina in round of 32 matches tonight. And with that, we end this news bulletin.
1: Akashavani, Kozhikode. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: നാടിന്റെ നടുവൊടിക്കുന്ന കൂറ്റൻ മൺമതിലുകൾക്ക് പകരം കാസർഗോഡ് നീലേശ്വരത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ തൂണുകളിന്മേൽ നിർമ്മിക്കുന്ന ആകാശപാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നീലേശ്വരം ജനകീയ സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 100 ദിവസം പിന്നിട്ടു. 100-ാം ദിനാചരണത്തിന്റെ ഭാഗമായി മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ 100-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നാടിന്റെ അതിജീവന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയത്. പ്രതിഷേധ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം CMP കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി TV ഉമേശൻ നിർവഹിച്ചു. ഭരണാധികാരികൾക്ക് ജനങ്ങൾ നൽകിയ അധികാരം ജനക്ഷേമത്തിനായി വിനിയോഗിക്കാത്തതിന്റെ ദുരന്തബലമാണ് ഇന്ന് ജനങ്ങൾക്ക് തെരുവിൽ സമരമിരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നാടിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതിന്റെ അനന്തരഫലമാണ് ഇന്ന് നീലേശ്വരത്തിന്റെ ഹൃദയഭാഗമായ മാർക്കറ്റ് ജംഗ്ഷനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മൺമതിൽ നിർമ്മാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീലേശ്വരത്തിന്റെ ഭാവി വികസനത്തിന് കരുനിഴൽ വീഴ്ത്തുന്ന എംബാങ്ക്മെന്റ് രീതിയിലുള്ള നിർമ്മാണത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് യോഗത്തിൽ അലയടിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി കാസർഗോഡ് ചേവാറിൽ നവജീവനം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 200 കുട്ടികൾക്കുള്ള പഠന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 100 പേർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും 50 പേർക്ക് വീതം തെറാപ്പിയും തൊഴിൽ പരിശീലനവും നൽകാൻ ഇവിടെ സൗകര്യമുണ്ട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ നോർബർട്ടൈൻ FCC സഭകൾ സംയുക്തമായാണ് സ്പെഷ്യൽ സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഏതാനും ദിവസം താമസിപ്പിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൗകര്യം 2-ാം ഘട്ടത്തിൽ സജ്ജമാക്കും. 2 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കും. മാതാപിതാക്കൾ മരിച്ചുപോയ ദുരിതബാധിതരെ അവരുടെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നതിനുള്ള സൗകര്യമാണ് 3-ാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടരെ മിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികളെക്കുറിച്ചും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ശില്പശാല കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2 പ്രധാന പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സമാനതകളില്ലാതെ വേദിയൊരുക്കുന്ന കൊറക തനത് പദ്ധതിയുടെ ഭാഗമായി കൊറക വിഭാഗത്തിന്റെ ജീവിത തുടിപ്പുകളെ രേഖപ്പെടുത്തുന്ന 1-ാം കുന്നിന്മേൽ 1-ാം മണ്ണിന്മേൽ എന്ന പുസ്തകം എഴുത്തുകാരൻ സന്തോഷ് പനയാൽ പ്രകാശനം ചെയ്തു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് വിഷയാവതരണം നടത്തി. പ്രാദേശിക ഉൾച്ചേരലുകൾ, സാമ്പത്തിക ഭദ്രത, ബൃഹത് സംരംഭ പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ

0: മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി കാസർഗോഡ് പറഞ്ഞു. നാശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ചുമതലയല്ലെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിന്റെ ഭാഗമാകണമെന്നും എം പി പറഞ്ഞു. ആഭ്യന്തരവകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ വഴി 10 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും 3000 പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചതായും എം പി പറഞ്ഞു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയിൽ പരിമിതി നേടുന്നവർക്കായി 100 പുസ്തകങ്ങൾ ശബ്ദരൂപത്തിലാകുന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ട് കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജ് NSS യൂണിറ്റ്. കാഴ്ചാ പരിമിതിയുള്ളവർക്കും കേട്ടുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മറ്റ് പഠിതാക്കൾക്കും അറിവിലേക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വായന സുലഭവും ആകർഷകവുമാക്കാനും തിരക്കേറിയ ജീവിതശൈലിയുള്ളവർക്ക് യാത്രകളിലും മറ്റും അറിവ് നേടാനും സഹായകരമാകുന്ന നിഗമനത്തിലാണ് ഓഡിയോ ഫയലുകൾ തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി NSS വളണ്ടിയർമാർ സ്വയം വായിച്ച് റെക്കോർഡ് ചെയ്ത ഓഡിയോ പുസ്തകങ്ങൾ NSS പ്രോഗ്രാം ഓഫീസർ കെ സനോജ് കോളേജ് ലൈബ്രറിയിന് കൈമാറി.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 നിയമസഭയിൽ, ഇന്ന് 6:50 വയലും വീടും, ഓണത്തിനായി വിളയിക്കാം പച്ചക്കറിയും ചെണ്ടുമല്ലിയും, ഡോക്ടർ മനു വി തോട്ടക്കാട് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും, 7:35 യുവവാണി, 8:00 റിയൽ FM പോഡ്കാസ്റ്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം കെ വിഷ്ണുനാരായണൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. 6 രാമചന്ദ്രൻ എഴുതിയ കവിത അജന്ത, ആലാപനം യു ശാരികൃഷ്ണ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ആരോഗ്യം അമൂല്യം, ബാജിഷ യു സംസാരിക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, PF മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9:00 സുവർണമലരുകൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 9:45 വാർത്താ തരങ്കിണി, 10:00 NHM റേഡിയോ ഹെൽത്ത്, 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, 5:00 KP സിന്ധുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ട്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും, 7:35 വനിതാവേദി, 8:00 ദിൽ സേ ദിൽ തക്, 8:40 9:30 ചലച്ചിത്രഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 ദേശീയ സംഗീത പരിപാടി, അമൽ ആന്റണിയുടെ ലളിതഗാനം, മാർഗി മധുവിൻ്റെ ചാക്യാർകൂത്ത്, 10:30 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 2 സെമിഫൈനൽ മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം. അറിയിപ്പുകൾ സമാപിച്ചു.

0: ഉപയോഗിച്ചു.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: अनुमतिः प्रदत्ता। अद्य राष्ट्रिय राजधान्यां वार्ताहरान् सम्बोधयन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः अवदत् यत् उत्तरप्रदेशे राष्ट्रिय राजमार्गस्य 34 इत्यस्य 17.7 किलोमीटर सुदीर्घस्य कानपुर कवराई खण्डस्य चतुर्मार्गीय अभिगम नियन्त्रित मार्गस्य निर्माणमपि सर्वकारेण अनुमोदितमस्ति, यत्र संरचनाः 6 मार्गाणि यावत् सुलभतया विस्तारयितुं परिकल्पनाः सन्ति।
1: कई सारे पीछे प्रयास किए गए थे, फाइनली आज जो प्रयास अप्रूव हुआ है वो है 6 लेन द्वारका टनल, ये 6,970 करोड़ रुपीज की है। और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4 लेन एक्सेस कंट्रोल हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है।
0: भारतीय ऋतु विभाग अवदत् यत् आगामि दिनेषु दिल्ली हरियाणा चंडीगढ़ पंजाब इत्येतेषु प्रदेशेषु दक्षिण पश्चिम प्रावृत् कालः अग्रे गमिष्यति। आगामि दिनद्वयोः उत्तर प्रदेशे, बिहारे, उत्तराखण्डे, ओडिशा प्रदेशे, विदर्भ क्षेत्रे च प्रचण्डतः अतिवृष्टेः ऋतु विभागेन नारंगवर्णीया पूर्वसंचेतना प्रसारिता। फीफा विश्वकप क्रीडायां मेक्सिको देशः अद्य प्रातः मेक्सिको सिटी क्रीडांगणे राउंड ऑफ 32 क्रीडायां इक्वाडोर देशं 2-0 पराजित्य राउंड ऑफ 16 इत्यस्मिन् प्रविष्टवान्। नॉर्वे देशः अपि टेक्सास नगरे आइवरी कोस्ट देशं 2-1 इत्यंकैः पराजित्य 16 चरणे प्रविष्टवान्। इति वार्ताः।
2: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം, സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
3: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷൻ

0: മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
1: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് ബിജെപി അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പറും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന്

0: 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റെഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെ പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സി

പി ഐ അംഗം പി പ്രസാദും ബി ജെ പി അംഗം വി മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. പി പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി വി മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ബി ജെ പിയുടെ ബി ബി ഗോപകുമാറും വി മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനമായ 1700 മെഗാവാട്ടും കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2 പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. യുഡിഎഫും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവില്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു.

0: നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന ഓരോ തുള്ളി മഴയും ആ മണ്ണിൽ പുതിയ ജീവന്റെ വിത്തുകളെ മുളപ്പിക്കാൻ പാകത്തിൽ ഒരുപോലെ കുതിർന്നു കഴിഞ്ഞു. ഈ നനവാർന്ന മണ്ണും തണുത്ത അന്തരീക്ഷവുമാണ് പുതിയൊരു കൃഷിയിലേക്കിറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നമുക്ക് ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാം. വിപണിയിലെ വിഷം പുരട്ടിയ പച്ചക്കറികൾക്കും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാടിയ പൂക്കൾക്കും പകരമായി മഴ നനഞ്ഞു കുതിർന്ന ഈ മണ്ണിലേക്ക് പച്ചക്കറി വിത്തുകളും ചെണ്ടുമല്ലി തൈകളും നട്ടു തുടങ്ങാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നമുക്കൊപ്പമുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജൈവ പച്ചക്കറി കൃഷിയിലും ഒപ്പം ചെണ്ടുമല്ലി കൃഷിയിലും വിജയം കൈവരിച്ച കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു വി തോട്ടക്കാടാണ്. നമസ്കാരം സർ.
1: നമസ്കാരം. നമസ്കാരം.
0: പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം കർഷകർക്കാണല്ലോ ഉള്ളത്. അക്കൂട്ടത്തിൽ നമ്മുടെ നഗരത്തെ കേന്ദ്രീകരിച്ച് ആ ഒരു കാര്യം കൂടെ ചെയ്യുന്ന ആളാണ് സർ. ധാരാളം പച്ചക്കറി തൈകൾ മറ്റുള്ളവർക്ക് വിപണനം നൽകിക്കൊണ്ടും വിഷരഹിതമായ പച്ചക്കറി കഴിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പച്ചക്കറി കൃഷിയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് സാറോട് ചോദിക്കാം. പാഠഭാഗങ്ങളിലെ കാര്യങ്ങൾ മാത്രമല്ല, ഇക്കാര്യം കൂടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്.
1: അപ്പൊ
0: ഓക്കെ, നമുക്ക് അനുകൂലമായ ഈ ഒരു പരിതസ്ഥിതിയിൽ, അതായത് ഒരു പച്ചക്കറി കൃഷി നമുക്ക് ഇറക്കാൻ പറ്റിയ ഒരു സമയം, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യണം?
1: ഈ സമയത്ത് ഇപ്പൊ മഴ പെയ്ത് മണ്ണ് കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ ഏത് വിത്തിട്ട് കഴിഞ്ഞാലും മുളച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ പച്ചക്കറിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് സീസണലാണ്. കുറച്ച് സമയത്തേക്ക് കൊണ്ട് നമുക്കൊരു 60 ദിവസം കൊണ്ട് വിളവെടുക്കാൻ തുടങ്ങും. ഒരു 3 അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ വിളവ് കഴിയും. അപ്പോൾ ഇപ്പോൾ നടുന്നത് ഓണസമയത്ത്, നമുക്കിപ്രാവശ്യം ഓണം നേരത്തെയാണ്. അപ്പോൾ ഓണസമയത്തേക്ക് വിളവാകും. സാധാരണ രീതിയിൽ ഓണത്തിന് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയാണ് വരിക. പക്ഷെ നമുക്ക് ആവശ്യമുള്ള വിവിധതര പച്ചക്കറികൾ

0: ഉണക്കാലത്തിനെ കണക്കാക്കി ഇപ്പം നമുക്ക് നടാം. പക്ഷേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് ഒന്ന് രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അസിഡിക് ആയിരിക്കും. കാരണം അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുന്നതിനകത്ത് ക്ലോറിൻ അംശം ഒക്കെ ഉണ്ടാകും. അത് വെച്ച് വരുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിൻ്റെയൊക്കെ ലൈറ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടികൾ തന്നെ നോക്കിയാലറിയാം, ഈ മഴ പെയ്ത് പല ചെടികളുടെയും ഇലകളുടെ സൈഡൊക്കെ കരിഞ്ഞു നിൽക്കുന്നത് പോലെ ആ മഴത്തുള്ളി വീണിട്ട് അസിഡിക് ആകുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം മണ്ണിൽ ആദ്യം നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് അതിനെ ഒരു ന്യൂട്രലാക്കിയിട്ട് പി എച്ച് നോർമൽ ഉള്ളതാണെങ്കിലാണ് ചെടികൾ വളരാനായിട്ട് ഉപയുക്തമാകുന്നത്. അപ്പോൾ അസിഡിറ്റി എന്നുള്ളത് ആ മണ്ണിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്.
1: ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുമ്മായം ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിന് ശേഷം എന്ന് കണക്കുണ്ട്? ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച?
0: സാധാരണഗതിയിൽ കുമ്മായം ഇടുമ്പം കാൽസ്യം ഓക്സൈഡാണ്. അപ്പോൾ കുമ്മായം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മണ്ണിലുള്ള മൈക്രോന്യൂട്രിയൻസ് ഈ ചെറിയ ജൈവ

0: അത് നമ്മൾ കുമ്മായി ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിന് ശേഷം എന്ന് കണക്കുണ്ടോ? ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച?
1: സാധാരണഗതിയിൽ കുമ്മായം ഇടുമ്പം കാൽസ്യം ഓക്സൈഡാണ്. അപ്പോൾ കുമ്മായം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മണ്ണിലുള്ള മൈക്രോന്യൂട്രിയൻസ്, ഈ ചെറിയ ജൈവ കീടങ്ങൾ, അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതൊന്ന് വീണ്ടും സെറ്റാകാനായിട്ടാണ് ഒരു 10 ദിവസമെങ്കിലും മണ്ണിൽ നമ്മളിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഭൂരിപക്ഷം പേര് ഉപയോഗിക്കുന്ന പച്ചക്കക്ക പൊടിയാണ്. പച്ചക്കക്കയുടെ പൊടി ആണെങ്കിൽ അതിന് ഇതുപോലത്തെ ഒരു പ്രശ്നമില്ല. കാരണം മണ്ണിനെ ന്യൂട്രലാക്കുന്നതോടൊപ്പം കാൽസ്യം കണ്ടൻറ്റും കൂടി കിട്ടാനാണ് നമ്മൾ ഈ കുമ്മായം ഇടുന്നതും പച്ചക്കക്ക ഇടുന്നതും.
0: ഈ നീറ്റുകക്കയ്ക്ക് പകരമായിട്ട്?
1: ആ, നീറ്റുകക്കയ്ക്ക് പകരമായിട്ട് പച്ചക്കക്ക, നമ്മൾ സാധാരണ ഈ കടലിൻ്റെയൊക്കെ സൈഡിലൊക്കെ കിട്ടുന്ന ആ കക്ക തന്നെ, അതിന് നന്നായിട്ട് പൊടിച്ചിട്ട്, ഇപ്പം മാർക്കറ്റിൽ പച്ചക്കക്ക പൊടി എന്ന് പറഞ്ഞ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെയ്യാൻ പറ്റും. എൻ്റെ ശരിക്കും കൃഷി എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് ചെയ്യുന്നത് ഓരോ പരീക്ഷണങ്ങളാണ്. ഇന്ന രീതിയിൽ വളമിട്ട് കഴിഞ്ഞാൽ എങ്ങനെ വളർച്ച വരും, വേറൊരു രീതിയിൽ ശരിക്കും, കാരണം അഗ്രികൾച്ചർകാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷേ അതാണ് ഞാൻ കുറച്ച് ചെയ്യുന്നത്. അപ്പം പച്ചക്കക്ക പൊടി ഇട്ട് കഴിഞ്ഞാലും കാൽസ്യം കിട്ടും, മണ്ണും ന്യൂട്രലായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് മണ്ണ് ഒരുക്കിയിട്ട് അതിലേക്ക്, ഈ സമയത്ത് സാധാരണഗതിയിൽ ആൾക്കാർ കോഴിവളം ഉപയോഗിക്കലുണ്ട്, പക്ഷേ മഴ പെയ്യുന്നതിന് മുമ്പ് കോഴിവളം ഇട്ട്, കാരണം കോഴിവളത്തിന് പൊതുവെ ചൂട് കൂടുതലാണ്, യൂറിയ കണ്ടൻറ് കൂടുതലുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് പച്ചക്കറി നടുന്നവർ അത് നേരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂട് കൊണ്ടും പിന്നെ പച്ചക്കറിയുടെ വേരുകൾ കട്ടി കുറവാണ്. അപ്പം കോഴിവളം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വാംന്ന് പറഞ്ഞൊരു മിത്ര ബാക്ടീരിയ കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിനോടൊപ്പം ലേശമെങ്കിലും ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ വേരുകൾക്കൊരു ശക്തി കിട്ടും.
0: അത് ശരി. അപ്പോൾ ഈ കോഴിവളം ചേർക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാമും കൂടെ,
1: പച്ചക്കറിയുടെ കൂടെ. ഇപ്പം വാഴ നടുകയോ അങ്ങനെ കുറച്ചുകൂടി കരുത്തുള്ള നടുന്നതിനകത്ത് കോഴിവളത്തിൻ്റെ ചൂടൊന്നും അതിന് പ്രശ്നമില്ല. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ
0: വാം ചേർത്തിട്ട് വേണം പച്ചക്കറികൾ.
1: പച്ചക്കറി ആവുമ്പം അത് ചെയ്യുന്നതാണ് നല്ലത്. കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ചകിരിച്ചോറിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ചിലയിടത്ത് അല്ലാതെ തന്നെ വാമായിട്ട് തന്നെ പൗഡർ ഫോമിലും ചെറിയ ലിക്വിഡ് ഫോമിലും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളമല്ല ശരിക്കും, ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. വേരുകൾക്ക് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കിട്ടും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് അതിനെ മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മണ്ണിനെ ആദ്യം തയ്യാറാക്കേണ്ടത് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തൊക്കെ പച്ചക്കറികൾ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും?
1: ഞാൻ നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് എല്ലാം, സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ പച്ചക്കറികളും മഴക്കാലത്തും, കാരണം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ജൂൺ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഇടത്തൊരാതെ മഴ പെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അസിഡിറ്റി ലെവലിലും ഹൈ ലെവലിൽ വെള്ളം വരുമ്പോൾ ഒട്ടും സൂര്യപ്രകാശം ഉണ്ടാകുകയില്ല, ചെടികളുടെ ഗ്രോത്ത് നടക്കുകയില്ല. അന്നേരമായിരുന്നു ചീഞ്ഞു പോയിക്കൊണ്ടൊക്കെ ഇരുന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു 4 ദിവസം നിൽക്കുന്ന രീതിയിലൊരു മഴ നമുക്കില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പച്ചക്കറിയും, സാധാരണ നമ്മൾ ചെയ്യുന്ന മുളക്, വഴുതന, പയറ്, പാവല്, എല്ലാ കാര്യങ്ങളും വെള്ളരി വർഗ വിളകൾക്ക് പന്തലിൽ കയറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. മണ്ണിലേക്കാകുമ്പോൾ ഈ ഇല അടിച്ചടിച്ചടിച്ച് പിന്നെ ഈ കായീച്ചയും ഇത് അങ്ങനത്തെ സാധനങ്ങൾ, കാരണം കാലാവസ്ഥ നല്ലതായതുകൊണ്ട് കീടങ്ങൾ വരാനുള്ള ലെവൽ കൂടുതലാണ്. അപ്പം ആ കായ്ച്ചക്കെണിയോ അങ്ങനത്തെ സാധനങ്ങളും കൂടി ഇതിനു കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വെളുത്തുള്ളി മിശ്രിതമോ വേപ്പെണ്ണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം വരില്ല.
0: ഈ രീതിയിൽ എല്ലാത്തരം പച്ചക്കറി വിളകളും നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ അവിടെ വിത്തുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
1: രണ്ട് രീതിയിലുണ്ട്. ചിലർ പറയുന്ന നാടൻ പച്ചക്കറി വിത്തുകളെ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയലുണ്ട്, ഹൈബ്രിഡ് എന്ന് ഉപയോഗിക്കലും ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈബ്രിഡാണ്. നാടൻ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാനിത് കുട്ടികളിലാണ് കൂടുതൽ സ്കൂളുകളിലൊക്കെ കൃഷി കൊടുത്ത് അവരെ ഒന്ന് മണ്ണിലിറക്കാനാണ് ശ്രമിക്കൽ. ആ സമയത്തെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഒരു മുളക് ചെടി നട്ടു, അതിൽ 2 മുളകുണ്ടായി, അതോടെ നശിച്ചു പോവുകയാണെങ്കിൽ ആ ആളതോടെ നിർത്തും. അതേസമയം ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പം June 22, ഇന്നത്തെ ദിവസം നമ്മൾ തൈ നട്ടിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഹൈബ്രിഡ് ആണെങ്കിൽ 30-ാമത്തെ ദിവസം പൂവിട്ടിട്ടുണ്ടാവും. നോർമലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം 30-ാമത്തെ ദിവസം ഒരു പൂവിടുന്നത് തൈയിൽ 45 ദിവസമാകുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ അത്തമൊക്കെ വരുന്നത് ഒരു ഓഗസ്റ്റ് പകുതി കഴിയുമ്പോഴത്തേനാണ്. ആ സമയത്തിന് മുമ്പ് നമുക്ക് ചെടിയിൽ അത്യാവശ്യം വിളവെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കൂടുതലും ഞാൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് വിത്തുകളാണ്. അതിന് വില കൂടുതലാണ്. ഒരു തൈക്ക് തന്നെ നമ്മൾ അതിൻ്റെ വിത്തും വളർത്തിയെടുത്ത് ഒരു തൈ കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വില വരുന്നുണ്ട്. പക്ഷേ സാധാരണ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യീൽഡ് അതിൻ്റെ ഒരു 20 മടങ്ങ് നമുക്ക് വിളവ് കൂടുതലാണ് അതിൽ നിന്ന് കിട്ടുക.
0: നാടനും സാറ് ചെയ്യും.

0: ചെയ്യുന്നുണ്ട്,
1: നടനും ചെയ്യുന്നുണ്ട്.
0: അപ്പൊ അത് നമുക്ക് പതുക്കെ വിളവ് മതി എന്നുണ്ടെങ്കിൽ പിന്നെ ദീർഘകാലം നിൽക്കുകയും ചെയ്യും ചെയ്യുമ്പോ. പക്ഷെ ഹൈബ്രിഡിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, വിളവ് ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ.
1: അല്ല, ഹൈബ്രിഡിനകത്തും എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷമായിട്ടുള്ള മുളക് എൻ്റെ അടുത്തുണ്ട്, ഹൈബ്രിഡ് തന്നെ. ഈ സിറ എന്ന് പറയുന്നത് അത് ഓരോ തവണയും കായ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒന്ന് ഉറങ്ങിയ പോലെ നിൽക്കും. അന്നേരം നമുക്ക് ചോട്ടിൽ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് തലയ്ക്കും എല്ലാം വെട്ടിക്കളയുകയാണെങ്കിൽ പുതിയ ശിഖരം വരും, പുതിയ ശിഖരങ്ങളിലേ പൂ വരുള്ളൂ. അങ്ങനെ നമുക്കൊരു 3-4 തവണ മിനിമം നമുക്ക് അതിനകത്തൊന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും.
0: അപ്പൊ ഒരിക്കലും കൃഷിയോട് നമുക്ക് മടുപ്പും തോന്നൂല്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയാണ് തൈകളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്. വിത്തുകളാണെങ്കിലോ
1: ഈൽഡിൽ ചെറിയ കുറവുണ്ടാകുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ, കാരണം കഴിഞ്ഞ വർഷം നട്ട് പറിച്ചെടുത്തിരുന്ന മുളകിൻ്റെ ഒക്കെ വിത്തുകൾ തന്നെ എടുത്തു വെച്ചിട്ടാണ് ഈ വർഷം ഇപ്പം ഞാൻ വിത്തുകളെല്ലാം ആക്കി തയ്യുവാക്കിയിരിക്കുന്നത്. കോളേജിൽ നട്ടതിനകത്ത് 2 സ്ഥലത്ത് പുതിയത് വിത്ത് മേടിച്ചതും മറ്റേതല്ലാത്തതും വെച്ച് നോക്കിയിട്ടുണ്ട്. ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല, ഒരേ രീതിയിൽ വളമിട്ട് എടുത്തു കഴിഞ്ഞാൽ വിളവ് നന്നായിട്ട് കിട്ടുന്നുണ്ട്.
0: വിത്തുകൾ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടുന്നാണ് നമുക്ക് വിത്തുകൾ ലഭ്യമാകുന്നത്?
1: നമുക്ക് കാർഷിക യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാളുകളിലുണ്ട്, ഇപ്പം കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ വേങ്ങേരിയിലുണ്ട്. ഞങ്ങൾ മേടിക്കുന്ന കുറേ ഹൈബ്രിഡ് വിത്തുകളായതുകൊണ്ട് നോർത്തേൺ സൈഡിൽ നിന്നുള്ള വിത്തുകൾ ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളത് വിത്തുകളാണെന്നുണ്ടെങ്കിലും കുറേ ഹൈബ്രിഡ് വിത്തുകൾക്ക് ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷേ എല്ലാത്തിൻ്റെയും തന്നെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ തന്നെയാണ്. അപ്പോൾ ഇന്നതിന് ഇന്ന ക്വാളിറ്റി എന്ന് പറയാനില്ല. പിന്നെ ഇപ്പോൾ പാവയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് പച്ച കളറുള്ളതായിരിക്കാം ഇഷ്ടം, ചിലർക്ക് വെള്ള കളറുള്ളതായിരിക്കാം. അതിൻ്റെ കയ്പിൻ്റെ ലെവലൊക്കെ
0: വ്യത്യാസമുണ്ട്, പച്ചയ്ക്ക് കയ്പ് കുറവും വെള്ളയ്ക്ക് കയ്പ് കൂടുതലും.
1: വെള്ളയ്ക്ക് കയ്പ് കൂടുതലാണ്, അപ്പോൾ പക്ഷേ ചിലർക്ക് അതാണ് ഇഷ്ടം. നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ വിശ്വസിക്കാം ആ വിത്തുകൾ ഒരു 80% എങ്കിലും മുള വരും.
0: അപ്പം നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ അംഗീകൃത, അതായത് അംഗീകാരമുള്ളിടത്ത് നിന്ന് വാങ്ങുക, കബളിപ്പിക്കപ്പെടാതെ ശ്രദ്ധിക്കുക. കർഷകർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
1: വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം തന്നെ നമ്മൾ പാളയത്തിൽ നിന്ന് പോകുന്ന വഴിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
0: വഴിയരികിൽ
1: ഈ വിത്തുകൾ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വേറൊന്നും നോക്കണ്ട, പാളയത്ത് പോയി കഴിഞ്ഞാൽ മൂക്കാത്ത മത്തനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് മേടിക്കാം. നേരെ മേടിച്ചിട്ട് അതിന്റെ വിത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാലും പാക്കറ്റിലുള്ളവർ ആരും ഇത് നോക്കുകയില്ല. ഇത് കഷ്ടപ്പെട്ട് കൊണ്ട് നട്ട് കഴിയുമ്പോഴത്തേന് അയാൾക്ക് തന്നെ പിന്നെ മടിയാകുകയുള്ളൂ, ചിലപ്പം മുളയ്ക്കും ഈൽഡ് ഉണ്ടാകുകയില്ല. അതൊരു വലിയ പ്രശ്നമാണ്.
0: പിന്നീട് ഇവയുടെ പരിചരണത്തിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, വളം ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ അതൊന്ന് പറയാമോ?
1: കൂടുതലും ഇപ്പം നഗരങ്ങളിലെ വെച്ചിട്ടാണെങ്കിൽ നഗരങ്ങളിൽ കൂടുതലും ഗ്രോ ബാഗോ ചട്ടികളിലോ ആണ് നടുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ നന്നായിട്ട് ഉണങ്ങിയ ഇല, ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇല നന്നായിട്ടിടും. കാരണം വായുസഞ്ചാരം നന്നായിട്ടുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് വളരും. അപ്പം ആ മണ്ണൊരിക്കലും നമ്മൾ കഴിഞ്ഞ വർഷം നട്ടിരിക്കുന്ന മണ്ണിനകത്തൂടെയും നമ്മളൊന്ന് വിരലോടിച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് ശാന്തമായിട്ട് വിരൽ അതിനകത്തൂടെ പോകുന്ന രീതിയിൽ, അത്രയും ഒഴുക്കുള്ള രീതിയിൽ മണ്ണുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. അപ്പം ഇവിടെ ഇപ്പം നഗരത്തിൽ എനിക്ക് തോന്നുന്നത് പലരും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒച്ചുണ്ട്, ഈ ആഫ്രിക്കൻ ഒച്ചും ഈ ഒരു ചെറിയ ടൈപ്പ് ഒച്ച്. ആ ഈ മഴക്കാലം കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഭൂമിയുടെ അടിയിൽ എവിടെയോ ഇരിക്കുന്നതെല്ലാം കയറി വന്നിട്ടുണ്ട്. അതിന് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് ഉപ്പ് ഓരോ രാത്രിയിൽ ഇങ്ങനെ നടന്ന്, പ്രത്യേകിച്ച് ഈ ഇലകളൊന്നും രാവിലെ നോക്കുമ്പോൾ ഉണ്ടാവുകയില്ല മിക്കയിടത്തും. ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന ഒപ്പം ഈ ബീച്ച് സൈഡിൽ നിന്ന് ഞാൻ അതാ ചെയ്യല്, കവറിൽ പോയിട്ട് കുറച്ച് മണൽ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അത് ഉപ്പ് കലർന്ന മണലാണ്. അപ്പോൾ ഒരു കൈപ്പിടി ഈ ഓരോ ഗ്രോ ബാഗിലും, ഏറ്റവും അടിയിൽ ഞാൻ ഉണങ്ങിയ ഇലയാന്ന് പറഞ്ഞു, അതിന് മുകളിൽ കുറച്ച് എല്ലുപൊടി, കുമ്മായം അല്ലെങ്കിൽ പച്ചക്കക്കാപ്പൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ, വാമിൻ്റെ ലേശം പൊടി ഇടുന്നുണ്ട്, ആ അത്രയും സാധനങ്ങൾ മാത്രം ചേർക്കും. പിന്നെ ട്രൈക്കോഡർമ എന്ന് പറയുന്നതും ഒരു അല്പം ചേർത്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഈ നിമാവിരയുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകും, അത് നമ്മൾ അറിയില്ല. അപ്പോൾ ട്രൈക്കോഡർമയും കൂടി ലേശം ചേർക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒരു കൈപ്പിടി നമ്മുടെ ബീച്ചിലെ ഈ മണൽ, അത് എനിക്ക് തോന്നുന്നത് ആരും ചെയ്യലില്ലാത്തൊരു കാര്യമാണ്, അതും കൂടി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കയറി വരുന്ന ഒച്ചുകൾ, ആ സാധനങ്ങൾ പിന്നെ ആ മണ്ണിൽ വരികയില്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം ചെടികൾക്കും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മുകളിലും കുറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് കഴിയുന്നതും കുറയ്ക്കുക. ഈ ഉണങ്ങിയ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്തിക്കാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, എല്ലാ പറമ്പിലും അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നിടത്തും പൊടികളുണ്ടാകും, അത് വേറെ കളയാതെ. പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ അരിയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ, അത് ഈ പുളിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും മതി ഒരു ചെടിക്ക് ആദ്യം നടാനായിട്ട്. പിന്നെ ചാണകപ്പൊടിയൊക്കെ കിട്ടുന്നവരോ അല്ലെങ്കിൽ പച്ചച്ചാണകം ഒന്ന് കലക്കി ഒരു ജീവാമൃതം എന്നുള്ള രീതിയിലേക്കൊന്ന് മാറ്റിയെടുക്കുകയോ, അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ്, ഇതൊക്കെ സാധാരണ ഗതിയിൽ വീടുകളിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വലിയ സംഭവങ്ങളൊന്നുമില്ല. അത് നമ്മളൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി നമുക്ക് നട്ട് വളർത്തിയെടുക്കാനായിട്ട്. പിന്നെ ഏറ്റവും നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്

0: നമ്മുടെ പപ്പായ ഇല്ലേ, കപ്ലങ്ങാന്നും കർമൂസ എന്നൊക്കെ പറയുമല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അതിൻ്റെ
1: തണ്ടാണോ,
0: തണ്ടും ഇലയും ആ ചെറിയ കറയും കൂടി ഉള്ളത് ഒരു
1: പാത്രത്തിലിട്ട്, വേണമായിരിക്കും
0: കിളന്ന് വേണമെന്നില്ല, മൂത്ത ഇലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഒരു കറ്റാർവാഴയുടെ ഒരു തണ്ടും, ഇത് രണ്ടും കൂടി രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് അത് പിന്നെ ഡൈല്യൂട്ട് ചെയ്യണ്ട, ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഇട്ട് കഴിയുമ്പം ചെറിയൊരു സ്മെല്ല് ഉണ്ടാകും. പക്ഷേ അത് നേരെ എടുത്തിട്ട് വലുതായിട്ട് ഡൈല്യൂട്ട് ചെയ്യണ്ട, ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഇരട്ടിയാക്കിയാലും കുഴപ്പമില്ല. അതൊരു ഒരാഴ്ചയിൽ ഒന്നെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഇപ്പം ഈ വരുന്ന സമയത്തുള്ള കായ്ച്ച അങ്ങനത്തെ കീടങ്ങളൊന്നും വരികയില്ല. അപ്പം അതുപോലെ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലർക്കറിയായിരിക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള തൈരും പാൽക്കായവും ആ ഇത് രണ്ടും കൂടി മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്യുകയും തണ്ടിലും ഇലയിലും കൂടി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിറക്കൽ എന്ന് പറയല്ലേ, അതേ രീതിയിലുള്ള ഒരു ഫലങ്ങളാണ് അതിനകത്തുണ്ടാകുക. പ്രത്യേകിച്ച് ഇത് നാരകമൊക്കെ പലരും പറയുന്ന കേൾക്കാം, നാരകം ഞങ്ങൾ നട്ടു കുറേ വർഷമായി, ഒത്തിരിയായിട്ട് ഒരു തരത്തിലും ഇത് പൂക്കുന്നില്ല പൂക്കുന്നില്ല എന്ന്. അതിന് ചുവട്ടിൽ ശരിക്കും നമ്മുടെ ചിരട്ടയില്ലേ, ചിരട്ടയൊന്ന് കരിച്ച്, ചിരട്ട കരിച്ചില്ലെങ്കിൽ നമ്മുടെ ബാർബർ ഷോപ്പിൽ നിന്നുള്ള മുടി കാർബൺ നന്നായിട്ട് അതിലേക്ക് ചെല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാനിവിടെ ഒരു ബക്കറ്റിൽ വെച്ചിരുന്ന നാരകം കായ്ക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം മൊത്തം എന്ന് പറയുന്നത് പോലെ
1: കായ്ക്കുന്നുണ്ട്.
0: ഓരോ ചെടികൾക്കും ഓരോ രീതിയിലുള്ളതായിരിക്കും വേണ്ടത്.
1: സഫിഷ്യന്റ് ആയിരിക്കണം മൂലകങ്ങൾ. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് വരുന്ന കീടങ്ങളെയൊക്കെ തടയാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വിളവെടുപ്പിന്റെ കാര്യത്തിലൊക്കെ ആവുമ്പോഴും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: വിളവെടുപ്പ് എന്ന് പറഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണലുണ്ട് മുളക് ചെടിയിലൊക്കെ ഇല്ലേ, നിറയെ മുളകായിട്ടുണ്ടാവും, അതിങ്ങനെ കണ്ടുകൊണ്ട് ആൾക്കാർ നിൽക്കും. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഒരു ലെവൽ മൂത്ത് വരുമ്പം നമുക്ക് തന്നെ ഒന്ന് ഞെക്കി നോക്കിയാൽ അറിയാം മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. മൂക്കുമ്പോൾ ഇത് പറിക്കണം, കാരണം കൃത്യമായിട്ട് വിളകൾ പറിച്ചെടുത്താലേ വീണ്ടും, അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇതിനെ മൂപ്പിച്ച് ഇതിലൊരു കായുണ്ടാകുന്ന എന്തിനാ, നമുക്ക് പച്ചക്കറി തരാൻ വേണ്ടിയിട്ടല്ല ചെടി അത് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള വിത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതൽ പോഷകം ആ നിൽക്കുന്ന കായനെ നല്ല ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കും, പുതിയ പൂക്കൾ വരില്ല. അപ്പോൾ പറിച്ചെടുക്കേണ്ടവർ അത് മൂക്കുന്നതിന് മുമ്പേ നോക്കി, ഇപ്പം വെണ്ടയൊക്കെ എനിക്ക് കൃത്യമായിട്ട് വീട്ടിലെ അനുഭവം ഉള്ളതാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു രണ്ടല്ലേ മൂന്ന് ദിവസത്തിനുള്ളിൽ വെണ്ടയ്ക്ക് മൂത്ത് പോകും. അപ്പം നമ്മളൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നോക്കുന്നെങ്കിൽ അത് മൂത്ത് നിൽപ്പുണ്ടാവും, പിന്നെ ആ എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വെക്കും, പിന്നെ അത് കായുണ്ടായി
1: ചെടി പിന്നെ
0: ആ കായ്ക്കുകയല്ല. തീരെ വെണ്ടയ്ക്കൊക്കെ അതാണ് പലപ്പോഴും പറ്റുന്നത്, നമ്മൾ കൃത്യ ടൈമിന് പറിച്ചു നോക്കൂ, പുതിയ പുതിയ പുതിയ ഇത് വരികയുള്ളൂ.
1: എന്തായാലും നമ്മൾ ഓണം സീസണെ കണ്ടുകൊണ്ടാണ് ഈ പച്ചക്കറികളും എല്ലാം ചെയ്യുന്നത്. അപ്പം അത് ഏറ്റവും കളർഫുൾ ആക്കുന്നത് പൂക്കളം കൂടെ ചേരുമ്പോഴാണ്. ഈ പൂക്കളം ഒരുക്കാൻ വേണ്ടി വരുന്ന പൂക്കളൊക്കെ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്, പച്ചക്കറിയും പൂവും നമ്മുടെ ഓണക്കാലം ആഘോഷിക്കുന്നത് അവരാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ സാർ അതും ചെയ്യുന്നുണ്ട്, കോളേജിൽ ചെയ്യുന്നുണ്ട്, വീട്ടിലും ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെണ്ടുമല്ലിത്തോട്ടം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിന് ആദ്യമായിട്ട് വേണം?
0: ഇവിടെയും പച്ചക്കറിക്ക് പറഞ്ഞതുപോലെ നാടനും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 60 ദിവസം കൊണ്ട് പൂവാകണം. അപ്പം നമ്മൾ ഗുണ്ടൽപേട്ടയിലൊക്കെ ഈ ഓണസമയമാകുമ്പോൾ ആൾക്കാർ ടൂർ പോലെ പോകുന്നതാണ്, വലിയ പാടങ്ങളിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചെറിയ പൂമ്പാറ്റ പോലും അതിനകത്ത് എവിടെ നോക്കിയാലും കാണുകയില്ല, ഒരു തുമ്പി അതിനകത്തൂടെ പാറി പറക്കുന്നുണ്ടാകുകയില്ല. കാരണം അവരതുപോലെ വിഷമടിച്ചാണ് ഇതിൻ്റെ ഫ്ലവറിംഗ് ഹോർമോൺ തൊട്ട് സർവ്വതും അടിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഹൈബ്രിഡായിട്ടുള്ള, ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ ക്യാമ്പസിൽ എല്ലാ വർഷവും കൃഷി ഇത് പൂക്കൾ ചെയ്യുന്നതാണ് കോളേജിൽ തന്നെ. അപ്പം കുട്ടികൾക്കും കാണാനായിട്ട് കണക്കാക്കിയിട്ട്, അപ്പം ഈ സമയത്ത് തൈകൾ നടുകയാണെങ്കിൽ, ഈ വർഷമാണെങ്കിൽ കുറച്ച് കൃഷിഭവനൊക്കെ കൊടുത്തിരുന്നു തൈകൾ, വനിതകൾക്കായിരുന്നു ഇപ്രാവശ്യം പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെ നമ്മൾ നടുകയാണെങ്കിൽ, നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കൻ മാരി ഗോൾഡ് എന്ന് പറഞ്ഞുള്ളതുണ്ട്, F1 എന്ന് പറയുന്ന ടൈപ്പ് ഹൈബ്രിഡ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഹൈബ്രിഡ് വിത്തുകളും അവൈലബിളാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ 4-5 കളറിൽ നമുക്ക് മാരിഗോൾഡിൻ്റെ തൈകളുണ്ട്. ഞാൻ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്ന വെള്ള ചെയ്തിട്ടുണ്ട്, കടും ചുമപ്പുണ്ട്, ഫ്രഞ്ച് മാരി ഗോൾഡ് എന്ന് പറയുന്നത് മഞ്ഞയും ചുമപ്പും എല്ലാം കൂടി ഒരു മിക്സ് കളറുള്ള അതിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന മഞ്ഞയും ഓറഞ്ചും 5 കളർ ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്.
1: എവിടുന്ന് കിട്ടി ഇതിൻ്റെ തൈയൊക്കെ?
0: വിത്തുകൾ വരുത്തി, വിത്തുകൾ എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ്. അപ്പം അതിനകത്ത് വെള്ളം മാത്രമേ അത്ര ഒരു കരുത്തായിട്ട് ആകുമോയെന്ന് എനിക്കറിയില്ല, ബാക്കിയൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. നേരത്തെ തന്നെ ചെയ്തു നോക്കിയിരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഒരു അറിവില്ലായ്മ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചെണ്ടുമല്ലി തന്നെ അതിൽ നിന്ന് എണ്ണ എടുക്കാം, അതിൻ്റെ സീഡിൽ നിന്ന്. അത് അതിലേക്കൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആകെ ഓണക്കാലത്ത് ഇപ്പം നട്ടു, നട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇത് പറിച്ച്

0: കളയുവോ അല്ലെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ നമ്മുടെ ഗുണ്ടൽപേട്ടിലോ കർണാടക സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്ക് വേണ്ടി മാത്രമായിട്ടും ഇത് വളർത്തുന്നുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മുടെ ചെടിക്ക് ഓണത്തിനെ വില കിട്ടുകയുള്ളൂ, അയ്യോ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ 60 ദിവസം 90 അല്ലെങ്കിൽ 120 ദിവസം വരെ നമുക്ക് പൂക്കൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ആ പൂക്കൾ അത്രയും നാളത്തെ വെച്ചിട്ട് കുറച്ച് മൂത്തിട്ട് അതേ വിത്തെടുത്താലും മതി. ഇവിടെയും അതാണ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിലോ എവിടെ നോക്കിക്കഴിഞ്ഞാലും 2 രൂപ 2.5 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു ഹൈബ്രിഡ് ഒരു വിത്തിന്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളത് വളർത്തി നട്ട് പരിപാലിച്ചെടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞ് കൊടുക്കുമ്പം ഒരു 15 രൂപയെങ്കിലും മിനിമം കിട്ടണം നമുക്കൊരു തൈക്ക്. അങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആർക്കും മേടിക്കാനും പറ്റിയില്ല. പക്ഷേ ആ ഒരു പ്രാവശ്യം നടുന്ന വിത്തെടുത്തിട്ട് ഒന്ന് ഞെക്കി നോക്കിയാൽ അറിയാം അതിനുള്ളിൽ അങ്ങനെയുള്ള വിത്ത് തന്നെ എടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ വലിയ വിഷമിടാതെ ഇരിക്കുന്നതുകൊണ്ട് നാച്ചുറലായിട്ട് പരാഗണം എല്ലാം നടക്കും. പൂക്കൾ നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, പ്രകൃതിയിലെ മറ്റ് തേൻ കുടിക്കാൻ വരുന്നതും ഇവർക്കൊക്കെ കൂടിയുള്ള രീതിയിൽ നമ്മുടെ സ്ഥലത്ത് ചെയ്യാൻ പറ്റും. അതിനേക്കാളും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മണ്ണിലെ ശരിക്കും ഈ നല്ല വളക്കൂറാക്കിയെടുക്കുന്നത്. ഈ ചെണ്ടുമല്ലി നട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ മണ്ണിൽ പിന്നെ നിമാവിര എന്ന് പറയുന്ന സാധനം ഉണ്ടാകുകയില്ല. തക്കാളി, വഴുതന, അതിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് നട്ട് നമ്മളൊരു 35-40 ദിവസം കഴിഞ്ഞ് ഇത് പൂവിടുന്ന സമയത്ത് ഇത് മൊത്തം അങ്ങ് വാടിപ്പോവും. എവിടെ നിന്നാണ് എന്താണ് സൈഡിലൊന്നും നോക്കിയാൽ കാണുകയില്ല. പിന്നെ മുറിച്ചു നോക്കുമ്പോഴാണ് അതിന് നടുക്കൂടെ ഒരു പുഴു കയറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് വാടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലാതാക്കും മണ്ണിൽ ഈ ചെണ്ടുമല്ലി നട്ട്. അത് പറിച്ചു കഴിഞ്ഞിട്ട് ആ വേരിൻ്റെ ഇതും കൊണ്ടും അല്ലെങ്കിൽ ആ ഈ തണ്ടും എല്ലാം കൂടി അതിൽ തന്നെ മുറിച്ചിട്ടാൽ മതി. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ വർഷം ഇപ്പം നടുന്നവരൊന്നും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യല്ലേ, അതുകൊണ്ട് കീടങ്ങൾ വരാൻ നല്ല ചാൻസാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മഴ വന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എല്ലാ വാഴയുടെയും ഇലകളിൽ മൊത്തം പുഴു വന്നിരുന്നു. ഒരു ഫുൾ പൂടായിട്ടുള്ള രോമങ്ങൾ നിറഞ്ഞിട്ട് ആ കമ്പിളിപ്പുഴു ആ അതെല്ലായിടത്തും വന്നിരുന്നു. ഇപ്രാവശ്യം കണ്ടു ഈ ചെണ്ടുമല്ലി കൃഷിഭവനും കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ചുകൂടി ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ചെയ്യുന്ന ആൾക്കാർ അത് നട്ട് വെച്ച് ആ നട്ട് ഇനി 30 അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞ് പൂ പറിച്ചാൽ അങ്ങോട്ട് പോയാൽ മതി എന്ന് വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അത് ഇടയ്ക്ക് അത് കൃത്യമായി പോയി നോക്കണം ഈ കമ്പിളിപ്പുഴു അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഈ കാലാവസ്ഥ അതിന് പറ്റുന്ന കാലാവസ്ഥയാണ്.
1: പിന്നെ വളങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതോ?
0: ആ ചെണ്ടുമല്ലിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറിക്കുള്ള വളങ്ങൾ മാത്രമേ ചെയ്യലുള്ളൂ. പിന്നെ ആ ഇത് ചെയ്യാം, കൂടുതലും നമുക്ക് ഫ്ലവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 20, 25 അല്ലെങ്കിൽ 30 ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരുവിധം വലിപ്പം വരും. ആ വലിപ്പം വരുമ്പോൾ അതിൻ്റെ തലയ്ക്കും അങ്ങ് ഞുള്ളിക്കളയണം.
1: അപ്പോൾ കൂടുതൽ
0: ശിഖരങ്ങൾ വരുത്തണം. കാരണം പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില ഫോട്ടോകളിലൊക്കെ കാണാം ആളുടെ പൊക്കമായിട്ടുണ്ട് ചെടി, എന്നിട്ട് ഒരു 4 ശിഖരവും എല്ലാം വന്നിട്ടുണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞേ ഉള്ളൂ. ഈ ഹൈബ്രിഡ് ഇപ്പം ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു 40 ഗ്രാം 50 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ വരും ഒരു പൂ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിപണനം എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് കണക്കാക്കുക. നമ്മുടെ വീട്ടിൽ ഒരു പൂവുണ്ടായി അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇപ്പം പ്രത്യേകിച്ച് മലയാളികളുടെ ആരോടും ചോദിച്ചാലും സ്ട്രെസ് ഇല്ലാത്തവരാരുമില്ല. ഏതെങ്കിലും കാര്യങ്ങളിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അത് തന്നെ ഒരു ടെൻഷനാണ്. പക്ഷേ ഒരു പൂ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ അതിനെ ആസ്വദിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക എന്ന് പറയുന്നത്, അപ്പം നമ്മുടെ വീടുകളിൽ ഞാനത് പറയുന്നത് നമ്മൾ വിപണനമോ ഇതൊന്നും അല്ല, ഒരു 4-5 തൈകൾ നമ്മൾ വാങ്ങിയോ എങ്ങനെയാണെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തരുന്ന ഒന്ന് ഇത്, പിന്നെ ആ മണ്ണിൽ നമുക്ക് വീണ്ടും പച്ചക്കറിയോ മറ്റെന്ത് വേണേലും നട്ട് ഉൽപ്പാദിപ്പിക്കാം. പിന്നെ ഓണത്തിനാവുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ വിഷമടിച്ച പൂക്കൾ എന്തിനായി വാങ്ങുന്നത്?
1: അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഓണക്കാലത്ത് ഒരുപാട് വിഷമടങ്ങിയ പച്ചക്കറികളും വിഷമടങ്ങിയ പൂക്കളുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗ വിളകളും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ അതെ, കിഴങ്ങ് വർഗ്ഗത്തിനാണ് നമ്മൾ ആരും യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കർണാടക സൈഡിൽ ഇപ്പം അന്വേഷിച്ചപ്പോഴാണ് ഒരു 500,000 അടുത്ത് വരുന്നുണ്ട് പോലും ഒരു ഏക്കർ സ്ഥലം കൃഷി ചെയ്യാനായിട്ട്. അന്നേരം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇഞ്ചിക്കൊക്കെ ഞങ്ങൾ അടിക്കുന്ന വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയും എല്ലാം നന്നായിട്ട് പുകച്ചിലും ഒക്കെ ആ ആൾ തിരിച്ചു വരുമ്പോൾ ഒരു 2 ആഴ്ചത്തേക്ക് ആ ഏരിയ പോലും പോകാൻ പറ്റിയില്ലെന്നാണ്. അതേപോലെ കപ്പ പഴയ ബാറ്ററികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക. അതുപോലെ കാഡ്മിയോ മണ്ണിൽ എന്തുണ്ടോ ആ സാധനം അത് വലിച്ചെടുക്കും, അത് അതിനകത്തുണ്ടാകും കണ്ടന്റുകൾ മൊത്തം. നമ്മൾ നോക്കുമ്പം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കപ്പ എന്ന് പറയുമ്പോൾ കപ്പ മാത്രമേ ഉള്ളൂ, അത് സ്റ്റാർച്ചുണ്ട്, ഷുഗർകാർ കഴിക്കരുത്, ഈ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ. പക്ഷേ മണ്ണിൽ എന്ത് വിഷമുണ്ടോ അത് ഇത് വലിച്ചെടുത്തിരിക്കും. അതേപോലെയാണ് ഇഞ്ചി, മഞ്ഞൾ, ഈ സാധനങ്ങളിൽ എല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാച്ചിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ കിഴങ്ങ് സാധനങ്ങൾ മണ്ണിൽ എന്ത് നമ്മളിടുന്നോ അത് വലിച്ചെടുക്കും. അപ്പം നമുക്കിവിടെ ബൾക്കായിട്ട് ഇങ്ങ് വരുമ്പം ഓ ഇതിന് പ്രശ്നമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കഴിക്കുക. പക്ഷേ നമ്മളത് ഒന്ന് ശ്രമിച്ച്

0: കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ അധികം സ്ഥലമില്ല, മണ്ണില്ല, ഇതൊക്കെ ആൾക്കാർ പറയലുണ്ടാവും. വെറുതെ ഒരു ചാക്കിനകത്ത് കുറേ ഈ ഉണങ്ങിയ ഇലയും ഉള്ള വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുഞ്ഞു ചേനയോ ഒരു കപ്പയോ ഒക്കെ നടാം. വലിയ വലുപ്പത്തിലൊന്നും ഉണ്ടാകുകയില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത. പക്ഷേ ദയവേത് മലയാളികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇഞ്ചി കരിവേപ്പിലയും. ഇത് രണ്ടും നമ്മൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കാത്തവരല്ല മലയാളികൾ. ഈ രണ്ട് സാധനവും നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് ഇപ്പം ഹൈബ്രിഡ് ടൈപ്പ് കരിവേപ്പൊക്കെ വരുന്നുണ്ട്, അപ്പം എന്ന് പറഞ്ഞാൽ വലിയ മരമായി പോവുകയില്ല, വെറുതെ ഒരു ചെറിയ ചട്ടിക്കകത്ത് വെച്ച് രണ്ട് ഇല ഇട്ടാൽ മതി, നമുക്കുള്ള ആ സ്മെല്ലും ഇത് കിട്ടും. ഇഞ്ചിയാണെന്നുണ്ടെങ്കിലും ഞാനൊക്കെ കൃഷി ചെയ്തിരുന്ന സ്പൈസസ് ബോർഡൊക്കെ ഇറക്കിയിട്ടുള്ള വജ്ര എന്ന് പറഞ്ഞൊരു ഇഞ്ചിയുണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ കേടില്ല. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ വയനാട് ഭാഗത്തേക്കും ഒക്കെ ഒത്തിരി ഒരു വൈറസ് രോഗം വന്ന് കുറേ പോയിരുന്നു ഇഞ്ചി. ഇതൊക്കെയാണ് നമ്മൾ ഈ വിഷമിട്ട് വരുന്ന സാധനത്തിന് ഒന്നിന് കേട് വന്നു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം പോവും. ഇപ്പം വരുന്ന വെറും പച്ച ഇഞ്ചി മേടിച്ചിട്ട് ചുമ്മാ 4 ഗ്രോ ബാഗിലേക്ക് ഒരു കെയറും കൊടുക്കണ്ട, അത് ഇഞ്ചി അതിനകത്ത് വളർന്നോളും. ആരോഗ്യം ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുക പച്ചക്കറി മാത്രമേ ഉള്ളൂ. പച്ചക്കറിയിലാണെങ്കിൽ മരുന്ന് അടിക്കുന്നതാണ്, കഴുകി കഴിഞ്ഞാൽ പോകുന്നു, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ കിഴങ്ങിനകത്ത് തന്നെ അതിനുള്ളിലാണ്, അതിനെ നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റിയത്.
1: തൂക്കം കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ രാസവളങ്ങളും
0: യൂറിയ ഒക്കെ ഭയങ്കരമായിട്ട് ഇടുന്നുണ്ട്. പൊതുവെ എല്ലാവരുടെയും ചിന്തയിൽ അതാണ് വിഷം അടിക്കരുത്, പക്ഷേ ഇത് ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു ലെവലിന് അപ്പുറമാണ്. അത് പക്ഷേ മലയാളികൾ ശരിക്കും കണ്ണ് തുറക്കാത്തൊരു ഏരിയ പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ മഞ്ഞൾപ്പൊടി മേടിക്കുന്നതോ മഞ്ഞപ്പൊടിയാ ശരിക്കും, അത് മഞ്ഞൾപ്പൊടി നമുക്ക്, ആ കാരണം ഞാൻ
1: അത്ഭുതപ്പെട്ടു.
0: ആ കളറ് ചേർക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ കുക്കുമിൻ കണ്ടന്റ് മൊത്തം ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ ചണ്ടി വന്നിട്ട്, അതാണ് ശരിക്കും കമ്പനികളൊക്കെ എസെൻസ് മാത്രം എടുത്തിട്ട് കയറ്റി അയക്കുന്നവരുണ്ട്. ആ എസെൻസ് എടുത്തതിൻ്റെ ചണ്ടിയാണ് ശരിക്കും നമുക്ക് കൊണ്ടു തരുന്നത്. അപ്പം അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനത്തിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും, പക്ഷേ വില കുറഞ്ഞ് എവിടെ കിട്ടുന്നുണ്ടോ ആൾക്കാർ അതിൻ്റെ ക്വാളിറ്റി അല്ല നോക്കുന്നത്. പക്ഷെ അതൊരു വലിയ ദുരന്തം. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കഴിക്കുന്ന ഈ വിഷങ്ങളെല്ലാം കൂടി ചെന്ന് കിഡ്നിക്ക് അത് ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ ഒരു ലെവലില്ലേ, അതിനപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.
1: അപ്പോൾ നമുക്ക് ഈ ഓണക്കാലത്തെങ്കിലും നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താം. നമ്മുടെ ആരോഗ്യം എന്തായാലും നമ്മുടെ കൈകളിലാണ്. അപ്പോൾ അതിനുവേണ്ടി നല്ല പച്ചക്കറികൾ, നല്ല കിഴങ്ങ് വിളകൾ, നമ്മുടെ വീട്ടിലൊരു പൂന്തോട്ടം ഒരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണക്കാലത്തെ സ്വീകരിക്കാം. അപ്പോൾ അതിന് സാറ് പറഞ്ഞ പോലെ ഗുണമേന്മയുള്ള തൈകളും അംഗീകൃതമായ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമുക്ക് വിശ്വാസ്യതയോട് കൂടിയിട്ട് തൈകൾ വാങ്ങാം.
0: ഞാനിവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വെസ്റ്റ്ഹിലാണ് പഠിപ്പിക്കുന്നത്, നഗരത്തിൽ തന്നെയാണ്. ഈ സമയത്ത് അത്യാവശ്യം എല്ലാ രീതിയിലും ഇപ്പം ഞങ്ങൾ തുടങ്ങുകയാണ് കുറച്ച് കൃഷികളൊക്കെ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് നഗരത്തിലാണ്, ഒന്ന് വന്ന് ക്യാമ്പസിലുള്ള ചെണ്ടുമല്ലിയും മറ്റ് പച്ചക്കറികളും ഒക്കെ, ക്യാബേജും കോളിഫ്ലവറും എല്ലാം കഴിഞ്ഞ സീസണിൽ നമ്മൾ അവിടെ ചെയ്തിരുന്നു. ഇതേപോലെ പച്ചക്കറികളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നഗരത്തിനുള്ളിൽ തന്നെ ഒരു അതൊരു എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ലെവലിലുള്ള ഒരു കോളേജിൽ ഇങ്ങനത്തെ പച്ചക്കറിയും ഇതുമൊക്കെ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് അറിയത്തുണ്ടാകുകയില്ല. അപ്പം ഒന്ന് വന്ന് കണ്ട് ആർക്കെങ്കിലും എന്ത് കാര്യങ്ങളും കൃഷിയെ ബന്ധിച്ചുള്ള ഏത് കാര്യങ്ങൾ വേണമെങ്കിലും അവർക്കൊന്ന് ചോദിക്കുകയോ കാര്യങ്ങളോ ചെയ്യുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ.
1: അതുപോലെ തന്നെ തൈകൾക്ക് വേണമെങ്കിലും സാറെ സമീപിക്കാം.
0: തൈകൾക്ക് വേണമെങ്കിലും സമീപിക്കാം, ഒരു കുഴപ്പമില്ല.
1: സാറിന്റെ നമ്പർ കൂടെ പറഞ്ഞോളൂ, അങ്ങനെ ആർക്കെങ്കിലും തൈകൾ വേണമെങ്കിൽ. അത് ചെണ്ടുമല്ലി അടക്കം കൊടുക്കുന്നുണ്ട് തോന്നുന്നു. ഓക്കെ,
0: എന്റെ നമ്പർ 9447757717 ആണ്.
1: ഒന്നുകൂടെ പറഞ്ഞു,
0: 9447757577.
1: ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കർഷക സുഹൃത്തുക്കളുമായി പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം, നന്ദി. ഓണത്തിനായി വിളയിക്കാം പച്ചക്കറിയും ചെണ്ടുമല്ലിയും. ജൈവ പച്ചക്കറി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും ചെയ്യുന്ന കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനു വി തോട്ടക്കാടായിരുന്നു ഇതുവരെ നമുക്കൊപ്പം. വയലും വീടും സമാപിക്കുന്നു.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ജൂലൈ 1.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,500 രൂപ, വടകര 23,970 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 പാലക്കാട് 22,000 രൂപ, പൊന്നാനി 15,500 രൂപ, കോഴിക്കോട് 15,610 രൂപ. മഞ്ചേരി ക്വിൻ്റലിന് 3,800 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തേലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,500 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, കോഴിക്കോട് പുതിയത് 36,000 രൂപ, മാനന്തവാടി പുതിയത് 33,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 67,500 രൂപ, കോഴിക്കോട് ചേട്ടൻ 68,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 11,000 രൂപ, മാനന്തവാടി പുതിയത് 13,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,200 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 12,500 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 720 രൂപ, മാനന്തവാടി ലഗോൺ 730 രൂപ. വെറ്റില 100 തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 7,600, മാനന്തവാടി 7,500 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,550 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200, മഞ്ചേരി 2,200, കോഴിക്കോട് 4,300, മാനന്തവാടി 3,200 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിൻ്റലിന് 18,300 രൂപ, പാലക്കാട് മട്ട 4,600 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല ക്വിൻ്റലിന് 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500 രൂപ, പൊന്നി 3,800, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ മട്ട ക്വിൻ്റലിന് 4,600 രൂപ, AST 3,900 രൂപ, പൊന്മണി 4,000 രൂപ, വെള്ളപ്പൊന്നി 5,000 രൂപ. കടല കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 6,800 രൂപ. നെല്ല് മാനന്തവാടി മട്ട 2,550 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

0: വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
2: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതു ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരം പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്നു.

0: ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन उसमें कानपुर से काबराई के बीच में 4-lane एक्सेस कंट्रोल हाईवे 7,145 करोड़ और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है. एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30. USA ബോസ്നിയ മത്സരം പുലർച്ചെ

0: 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: ആകാശവാണി കോഴിക്കോട്.
4: യുവവാണി

പുസ്തകം പറഞ്ഞത്. ഇന്ന് അവതരിപ്പിക്കുന്ന പുസ്തകം ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ, രചന ജിബിൻ ബാബു.

0: വീടിന്റെ തണലിൽ അത്തിപ്പഴത്തോട്ടങ്ങൾക്കിടയിൽ കാടിന്റെ നിഴലിൽ തന്റെ പ്രിയതോഴൻ ഗോവിന്ദനോടൊപ്പം സിദ്ധാർത്ഥൻ വളർന്നു. അതീവ ബുദ്ധിസാമർഥ്യവും സൗന്ദര്യവും ആ ബാലനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. അമ്മയുടെയും അച്ഛന്റെയും അഭിമാനവും നാട്ടിലെ പെൺകുട്ടികളുടെ ആരാധനാപാത്രവുമായിരുന്നു സിദ്ധാർത്ഥൻ. എല്ലാവരും അവനെ സ്നേഹിച്ചു, എല്ലാവരെയും അവൻ സന്തോഷിപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥൻ സന്തോഷവാനായിരുന്നില്ല. അതിന്റെ കാരണമെന്തെന്ന് അവന് മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല. ബ്രാഹ്മണ പണ്ഡിതരും തന്റെ മാതാപിതാക്കളും അവരുടെ അറിവുകളെല്ലാം പകർന്നു നൽകിയിട്ടും തന്റെ പാത്രം ഇനിയും നിറഞ്ഞിട്ടില്ല. ജിജ്ഞാസ ശമിച്ചിട്ടില്ല. ഹൃദയം എങ്ങും ഉറച്ചു നിൽക്കുന്നില്ല. ബ്രാഹ്മണനായ താൻ ചെയ്യുന്ന വ്രതസ്നാനങ്ങൾ തന്റെ പാപം കഴുകിക്കളയുന്നില്ല. യാഗവും പ്രാർത്ഥനയും നല്ലതെങ്കിലും അവയും സന്തോഷം നൽകുന്നില്ല. സിദ്ധാർത്ഥൻ ആത്മനെയും പരമാത്മനെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പരമാത്മനാണ് പ്രപഞ്ച സൃഷ്ടാവെങ്കിൽ എന്റെ ഉള്ളിലും പരമാത്മൻ കുടികൊള്ളുന്നില്ലേ? എങ്ങനെ ഞാൻ എന്റെ ആത്മാവിനോട് സംവദിക്കും? എവിടെയാണ് നിത്യമായ ഹൃദയം തുടിക്കുന്നത്? ആത്മാവിന് ജഡമാംസമില്ല. അത് ചിന്തയോ സങ്കല്പമോ അല്ല എന്നാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. പിന്നെ എന്താണത്? ജീവിത തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ഒഴുക്കിൽപ്പെട്ട നാം എല്ലാവരും എപ്പോഴൊക്കെയോ കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ച ആ ഉൾവിളി. ഞാൻ ആരാണ്? ജർമ്മൻ സാഹിത്യകാരനും നൊബേൽ സമ്മാന ജേതാവുമായ ഹെർമൻ ഹെസെയുടെ സിദ്ധാർത്ഥ എന്ന നോവൽ വായനക്കാരനെയും ഒരു സത്യാന്വേഷണത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്.
1: സിദ്ധാർത്ഥന്റെ ഗ്രാമത്തിലൂടെ അന്ന് സമാനകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട യോഗിവര്യന്മാർ കടന്നുപോയി. ലോകസുഖങ്ങളെല്ലാം ത്യജിച്ച് ധ്യാനത്തിൽ മുഴുകി ജീവിക്കും.

0: ക്കുന്ന അവരുടെ പാത തിരഞ്ഞെടുക്കുവാൻ അപ്പോൾ സിദ്ധാർത്ഥന് തോന്നി. തന്റെ പ്രിയതോഴൻ ഗോവിന്ദനോട് അവൻ പറഞ്ഞു,
1: നാളെ പ്രഭാതത്തിൽ നിന്റെ സ്നേഹിതൻ സിദ്ധാർത്ഥൻ ഒരു സമാനയാകാൻ പോകുന്നു.
2: അച്ഛൻ അനുവദിക്കുമോ?
1: വാക്കുകൾ പാഴാക്കേണ്ട ഗോവിന്ദ, നാളെ പ്രഭാതത്തിൽ ഞാൻ സമാനയാകും.
3: നാളെ ഈ ഭവനം ഉപേക്ഷിക്കാനും സന്യാസം സ്വീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ എതിർക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
4: ഒരു ബ്രാഹ്മണൻ ശോഭിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നില്ല. നിന്റെ തീരുമാനത്തിൽ എനിക്ക് അതൃപ്തിയുണ്ട്.
0: എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ സിദ്ധാർത്ഥൻ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം സൂര്യോദയം വരെ അവൻ അതേ നിൽപ്പ് തുടർന്നു. ഒടുവിൽ അവന് അനുവാദം നൽകാതെ തരമില്ലെന്നായി അച്ഛന്. അമ്മയോട് യാത്ര ചോദിച്ചിറങ്ങാൻ അച്ഛൻ അവനെ അനുവദിച്ചു. ഈ യാത്രയിൽ പരമാനന്ദം ലഭിച്ചാൽ തിരികെ വന്ന് തന്നെയും പഠിപ്പിക്കണമെന്ന് അയാൾ പറഞ്ഞു. ഗോവിന്ദനും അവനെ അനുഗമിച്ചു. തന്റെ വസ്ത്രം നിർധന ബ്രാഹ്മണന് നൽകി. മേലങ്കിയും ലങ്കോട്ടിയും മാത്രം ധരിച്ചു. ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം, അതും ഭിക്ഷയെടുത്ത്. ദിവസങ്ങളോളം തുടർച്ചയായി ഉപവസിച്ചു. സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ നിന്നും മാംസം അപ്രത്യക്ഷമായി. വിചിത്രമായ സ്വപ്നം അവന്റെ കണ്ണിൽ തിളങ്ങി. സമാനകൾ ഉപദേശിച്ചതുപോലെ സ്വയത്തെ ത്യജിക്കാൻ പരിശീലിച്ചു. മുളങ്കാടിനു മുകളിലൂടെ പറന്ന കൊക്കിനെ തന്റെ ആത്മാവിൽ നിറച്ച് മലമുകളിലൂടെ വൻമരങ്ങൾക്ക് മുകളിലൂടെ അവൻ പറന്നു. ഒരു കൊക്കായി ജീവിച്ചു. അതിന്റെ ഭാഷയിൽ സംസാരിച്ചു. മത്സ്യത്തെ ഭക്ഷിച്ചു. കൊക്കായി തന്നെ മരിച്ചു. സ്വയത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യകൾ അവൻ സ്വായത്തമാക്കി. ആയിരക്കണക്കിന് തവണ അവൻ അതാവർത്തിച്ചു. എന്നിട്ടും സിദ്ധാർത്ഥൻ തൃപ്തനായില്ല. സന്തോഷം കിട്ടിയില്ല. സമാനകൾ പഠിപ്പിച്ചത് ഇതിലും വേഗത്തിൽ ഒരു വേശിക്കോ മദ്യപനോ പഠിപ്പിച്ചു തരാനാകുമെന്ന് സിദ്ധാർത്ഥൻ ഗോവിന്ദനോട് വാദിച്ചു. അതെങ്ങനെയെന്ന് ഗോവിന്ദൻ അത്ഭുതപ്പെട്ടു.
1: എന്താണ് ധ്യാനം? വേദനകളിൽ നിന്നും ബാലിശതകളിൽ നിന്നുമുള്ള താൽക്കാലിക രക്ഷപ്പെടൽ. ഒരു മദ്യപനും ഇത് തന്നെയാണ് നേടുന്നതും.
2: അവർ പക്ഷേ ജ്ഞാനിയായി മാറുന്നില്ലല്ലോ, ഉയരങ്ങളിലേക്കും എത്തപ്പെടുന്നില്ല.
5: താൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന സിദ്ധാർത്ഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താനിപ്പോഴും ജ്ഞാനത്തിൽ നിന്നും മോക്ഷത്തിൽ നിന്നും അകലെയാണെന്ന ബോധം സിദ്ധാർത്ഥനെ കൂടുതൽ അസ്വസ്ഥനാക്കി. 60 വയസ്സുള്ള സമാനകൾ ഇനിയും നിർവാണം പ്രാപിച്ചിട്ടില്ല. ഇനിയും ഇവർക്കൊപ്പം തുടരുന്നത് മഠയത്തരമാകുമെന്ന് സിദ്ധാർത്ഥന് തോന്നി.

0: ആ ദിവസങ്ങളിൽ ബുദ്ധൻ എന്ന സന്യാസിവര്യനെ കുറിച്ചുള്ള വാർത്തകൾ അവിടെ പടർന്നു. നിർവാണം പ്രാപിച്ച ബുദ്ധനെ ശ്രവിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. സിദ്ധാർത്ഥനും ഗോവിന്ദനും സമാനകളെ വിട്ട് ബുദ്ധനെ തേടിപ്പോയി. വിരൽത്തുമ്പിൽ പോലും പരിശുദ്ധി നിറഞ്ഞ ആ മനുഷ്യന്റെ വാക്കുകൾ അവർ ശ്രവിച്ചു.
1: അന്നു രാത്രിയിൽ സിദ്ധാർത്ഥൻ ബുദ്ധനെ സമീപിച്ചു. ബുദ്ധന് നിർവാണയെക്കുറിച്ച് പറയാനാകുന്നത് അത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചതിനാലാണ്. ആ വാക്കുകൾ എത്ര തവണ കേട്ടാലും നിർവാണം ലഭിക്കില്ലെന്നും ജ്ഞാനോദയം ഉണ്ടാവില്ലെന്നും തനിക്ക് മനസ്സിലായെന്ന് വളരെ ഭക്തിയോടെ സിദ്ധാർത്ഥൻ പറഞ്ഞു. തന്റെ വഴിയിലൂടെ യാത്ര തുടർന്ന് ജീവിതാനുഭവങ്ങളിലൂടെ നിർവാണ കണ്ടെത്താൻ അനുഗ്രഹിക്കണമെന്ന് സിദ്ധാർത്ഥൻ ബുദ്ധനോട് അപേക്ഷിക്കുന്നു. മോഹനമായ നറുസ്മിതത്തോടെ ബുദ്ധൻ സിദ്ധാർത്ഥനെ അനുഗ്രഹിച്ചയക്കുന്നു. തന്റെ ശിഷ്യർക്ക് മോക്ഷം ലഭിക്കുമോ എന്ന് ബുദ്ധൻ ചോദിച്ചപ്പോൾ ആരെയും വിധിക്കാൻ താനില്ല എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. ഒരു പക്ഷേ അവർ എത്തിപ്പെട്ടേക്കാം. അങ്ങനെ ഏറ്റവും ജ്ഞാനിയായ ഗുരുവിനെ ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ യാത്ര തുടർന്നു. പക്ഷേ ഇത്തവണ ഗോവിന്ദൻ സിദ്ധാർത്ഥനെ അനുഗമിച്ചില്ല. ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്, പക്ഷേ എന്നെക്കുറിച്ചു തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കുറച്ചു കാര്യങ്ങൾ എനിക്കറിയാവുന്നതും. സ്വയത്തെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ബ്രഹ്മനും ആത്മനും ഞാൻ തന്നെയാകുന്നുവെങ്കിൽ പിന്നെ എന്തിന് ഞാൻ സ്വയത്തെ

0: ഇല്ലായ്മ ചെയ്ത് ഇത്രയും നാൾ ജീവിച്ചു. താനിനി ഒരിക്കലും സിദ്ധാർത്ഥനിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. സ്വയത്തെ നശിപ്പിച്ച് തന്റെ രഹസ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ ഉൾവിളിയെ അനുസരിക്കും. ഈ ചിന്തയുണ്ടായപ്പോൾ സിദ്ധാർത്ഥന് ജ്ഞാനോദയം ലഭിച്ചു. തന്റെ ചുറ്റിലുമുള്ള ലോകത്തെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കാണുവാൻ തുടങ്ങി. കിളികളുടെ പാട്ടുകേട്ടു, പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങളുടെയും നിലാവിന്റെയും ഭംഗിയിൽ ലയിച്ചുപോയി. മണ്ണിലും മരത്തിലും പുതുചൈതന്യം, ഒന്നിലും ഒന്നും ഒളിച്ചുവെച്ചിട്ടില്ല, എല്ലാം അതിൽ തന്നെയുണ്ട്. ഒന്നും മായയോ അർത്ഥശൂന്യമോ അല്ലെന്ന് സിദ്ധാർത്ഥന് ബോധ്യമായി.
1: അന്ന് രാത്രി സിദ്ധാർത്ഥൻ ഒരു കടത്തുകാരന്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചത്. പിറ്റേന്ന് പ്രഭാതത്തിൽ അയാൾ സിദ്ധാർത്ഥനെ മറുകരയിലെത്തിച്ചു. തന്റെ കയ്യിൽ തരാനൊന്നുമില്ലെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞപ്പോൾ, സാരമില്ല, എപ്പോഴെങ്കിലും നൽകിയാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. വീണ്ടും കാണുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഈ നദി തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കടത്തുകാരൻ മറുപടി പറഞ്ഞു. സിദ്ധാർത്ഥൻ ആ ഗ്രാമത്തിൽ അതിസുന്ദരിയും സമ്പന്നയുമായ കമല എന്ന വേശ്യയെ കണ്ടുമുട്ടി. ആദ്യ മാത്രയിൽ തന്നെ എന്തോ അടുപ്പം സിദ്ധാർത്ഥന് അവളോട് തോന്നുന്നു. തനിക്ക് പ്രേമത്തിന്റെ കല എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരണമെന്ന് സിദ്ധാർത്ഥൻ കമലയോട് ആവശ്യപ്പെടുന്നു. പ്രേമിക്കുവാനും നന്നായി വസ്ത്രം ധരിക്കാനും സൗന്ദര്യം കാത്തുസൂക്ഷിക്കാനും അവൾ സിദ്ധാർത്ഥനെ പഠിപ്പിച്ചു. ഭിക്ഷാടനം നിർത്തിയ സിദ്ധാർത്ഥൻ വരുമാനമാർഗമായി ആ നാട്ടിലെ കാമസ്വാമി എന്ന കച്ചവടക്കാരന്റെ അടുക്കൽ ഒരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു. സുഖലോലുപതയുടെ മധ്യത്തിലാണ് ജീവിച്ചതെങ്കിലും അതൊന്നും സ്വന്തമാക്കാൻ അയാൾ ശ്രമിച്ചില്ല, പരാജയത്തെ ഭയപ്പെട്ടില്ല. കച്ചവടം ഒരു കളിയായി മാത്രം അയാൾ കണ്ടു. തന്റെ മനസ്സിനെ ലാഭനഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചു.
0: സമ്പത്തിനടിമയായ കാമസ്വാമിക്ക് സിദ്ധാർത്ഥൻ ഒരു അത്ഭുതം തന്നെയായിരുന്നു. സിദ്ധാർത്ഥനിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ നോക്കിയെങ്കിലും ധനത്തോടുള്ള ആർത്തിയിൽ അവ ഒന്നും വിജയം കണ്ടില്ല. ഏറെ നാളുകൾ ലൗകിക ജീവിതം നയിച്ച സിദ്ധാർത്ഥൻ താൻ അറിയാതെ തന്നെ അതിനടിമയായി. പണത്തിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറന്നു. മദ്യവും ചൂതാട്ടവും അയാളെ അടിമയാക്കി. ഉറക്കം നഷ്ടപ്പെട്ടു. കണ്ണിൽ നിന്നും പഴയ പ്രകാശം പൊയ്പോയി. ലോകത്തിന്റെ ചങ്ങലയിൽ അയാൾ കുടുങ്ങി. ഈ കളി തുടരുന്നത് നിരർത്ഥകമാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. സ്വപ്നത്തിൽ അയാളുടെ ഉള്ളിൽ ഓം എന്ന മന്ത്രം പ്രതിധ്വനിച്ചു. പൂർണത എന്ന അർത്ഥമുള്ള ഓം. ഉണർന്നപ്പോൾ തനിക്ക് കാവലിരിക്കുന്ന പഴയ സുഹൃത്തും ബുദ്ധശിഷ്യനുമായ ഗോവിന്ദനെയാണ് കാണുന്നത്. ഗോവിന്ദൻ ചോദിച്ചു,
2: നീ എവിടെ പോകുന്നു?
3: ഞാനൊരു തീർത്ഥാടനത്തിലാണ്, ജീവിത തീർത്ഥാടനത്തിൽ.
1: ഗോവിന്ദൻ തന്റെ വഴിക്ക് യാത്ര തുടർന്നു. സിദ്ധാർത്ഥൻ പഴയ കടത്തുകാരന്റെ അടുക്കൽ എത്തിപ്പെട്ടു. വാസുദേവൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ സിദ്ധാർത്ഥനെ തന്റെ സഹായിയായി കൂട്ടി. പുഴയിൽ നിന്ന് ഏറെ പഠിക്കുവാനുണ്ടെന്ന് വാസുദേവൻ സിദ്ധാർത്ഥനെ ഓർമ്മപ്പെടുത്തി. വാസുദേവന്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റുള്ളവരെ കേൾക്കുവാനുള്ള അയാളുടെ കഴിവായിരുന്നു. അക്ഷമനാകാതെ, പുകഴ്ചയോ ഇകഴ്ചയോ പറയാതെ കേൾക്കുക മാത്രം ചെയ്തു. എല്ലാം വാസുദേവനോട് പറഞ്ഞു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം സിദ്ധാർത്ഥന് തോന്നി. മറ്റുള്ളവരെ കേൾക്കാൻ പഠിച്ചത് നദിയിൽ നിന്നാണെന്ന് വാസുദേവൻ പറഞ്ഞു. സിദ്ധാർത്ഥനും നദിയിൽ നിന്ന് പഠിച്ചു. നദി അതിൻ്റെ ഉറവിടത്തിലും വെള്ളച്ചാട്ടത്തിലും ഒഴുക്കിലും സമുദ്രത്തിലും എല്ലായിടത്തും നദി തന്നെയാണ്. വർത്തമാനകാലം മാത്രമേ അതിനുള്ളൂ. ഭൂതകാലത്തിൻ്റെയോ ഭാവിയുടെയോ നിഴൽ അതിൽ വീണിട്ടില്ല. നദി പ്രപഞ്ചത്തിൻ്റെ ശബ്ദമെല്ലാം പ്രതിധ്വനിപ്പിക്കുന്നതും സിദ്ധാർത്ഥൻ കേട്ടു.

0: കേട്ടുവരുന്ന വാസുദേവൻ അവളെ കുടിലിൽ കൊണ്ടുപോയി ശുശ്രൂഷ നൽകുന്നു. അവിടെ വച്ച് സിദ്ധാർത്ഥനെ കാണുമ്പോൾ അതൊരു സ്വപ്നമായി അവൾക്ക് തോന്നി. സിദ്ധാർത്ഥനിൽ തനിക്കുണ്ടായ മകനാണ് കൂടെയുള്ളതെന്ന് പറഞ്ഞ് കമല മരണത്തിന് കീഴടങ്ങി. ലോകത്തിൽ വച്ച് ഏറ്റവും സ്നേഹം സിദ്ധാർത്ഥനിപ്പോൾ തൻ്റെ മകനോടാണ്. അവനാകട്ടെ സമ്പന്നതയുടെ നടുവിൽ വളർന്നതുകൊണ്ട് കുടിലിലെ ജീവിതം ദുസ്സഹമായി മാറുന്നു. സിദ്ധാർത്ഥനോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും ആ 11 വയസ്സുകാരൻ സംസാരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവുമായി അവൻ ഓടിപ്പോയി. അവനെ തേടി പോകേണ്ടതില്ലെന്ന് വാസുദേവൻ പറഞ്ഞെങ്കിലും കാട്ടിൽ അവൻ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്താൽ സിദ്ധാർത്ഥൻ അവനെ പിന്തുടർന്ന് കമലയുടെ വീടിന് മുന്നിലെത്തി. പക്ഷേ തൻ്റെ മകനെ തിരിച്ചു വിളിക്കാൻ അയാൾക്ക് മനസ്സു വന്നില്ല. ഹൃദയത്തിൽ ആഴത്തിലുണ്ടായ മുറിവ് ഓം എന്ന ശബ്ദം സുഖപ്പെടുത്തുന്നതായി അയാൾ അറിഞ്ഞു.
1: തന്നെ കേൾക്കുന്ന വാസുദേവൻ ഒരു മനുഷ്യനല്ല, മറിച്ച് മഴയെ സ്വീകരിക്കുന്ന മരം പോലെ, ഈശ്വരനെ പോലെ, താൻ ഇത്ര നാളും കണ്ട നദി പോലെ, അതുമല്ലെങ്കിൽ നിത്യതയായി തന്നെ സിദ്ധാർത്ഥന് തോന്നുന്നു. വാസുദേവൻ ചിരിച്ചു. സിദ്ധാർത്ഥനെ കൂട്ടി നദിക്കരയിലേക്ക് പോയി. നദിയിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുവാൻ പറഞ്ഞു. അതിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കമലയുടെയും മകൻ്റെയും ഒക്കെ ചിത്രങ്ങൾ മാറി മാറി വരുന്നത് അയാൾ കണ്ടു. നദി സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ നിന്ന് നീരാവിയായി, മഴയായി, അരുവിയായി, പിന്നെയും പഴയ നദിയായി തന്നെ ഒഴുക്കു തുടരുന്നു. ഈ വലിയ അറിവ് പകർന്നു നൽകി വാസുദേവൻ കാട്ടിലേക്ക് പോകുന്നു. കടത്തുകാരനായ സന്യാസി വരിനെ കുറിച്ചറിഞ്ഞ പഴയ സുഹൃത്ത് ഗോവിന്ദനും അവിടെ എത്തുന്നു. സിദ്ധാർത്ഥനെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. സിദ്ധാർത്ഥനിൽ നിന്ന് അറിവ് നേടുന്നു. ഒരു കാര്യം മാത്രം അന്വേഷിച്ചു പോകുമ്പോൾ മറ്റു പലതും നാം കാണാതെ പോകുമെന്ന് സിദ്ധാർത്ഥൻ ഗോവിന്ദനോട് പറയുന്നു. അന്വേഷണം മതിയാക്കി കണ്ടെത്താൻ ശ്രമിക്കണം. കണ്ടെത്തൽ സ്വാതന്ത്ര്യമാണ്. എന്തും സ്വീകരിക്കാൻ അപ്പോൾ കഴിയും.
0: സിദ്ധാർത്ഥൻ ഒരു കല്ല് കയ്യിലെടുത്തു. ഒരു നിശ്ചിത കാലത്തിനു ശേഷം ഇത് മണ്ണായി മാറും, ഒരു ചെടിയാകും, മൃഗമാകും. കാലചക്രത്തിൽ ഈ കല്ലിന് മനുഷ്യനാകാനും ആത്മാവാകാനും കഴിയും. ഈ കല്ല് കല്ല് തന്നെയാണ്, ഒപ്പം മൃഗവും മനുഷ്യനും ബുദ്ധനുമാണ്. ഗോവിന്ദൻ സിദ്ധാർത്ഥനിൽ പ്രപഞ്ചം മുഴുവൻ കാണുന്നു. ഗോവിന്ദൻ നിറകണ്ണുകളോടെ സിദ്ധാർത്ഥനെ നമസ്കരിച്ചു. നോവലിൽ ഉടനീളം സിദ്ധാർത്ഥൻ നിർവാണ തേടിയുള്ള യാത്രയിലാണ്. ആത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോഴാണ് മോക്ഷം ലഭിക്കുന്നത്. ആത്മാവിനെ കണ്ടെത്തുക, അതിനോട് സംവദിക്കുക എന്ന ശ്രമത്തിന്റെ ഭാഗമായുള്ള അയാളുടെ യാത്രയിൽ, തീരുമാനങ്ങളിൽ, ദുഃഖത്തിൽ വായനക്കാരനെയും പങ്കാളിയാക്കാൻ ഹെസ്സേക്ക് കഴിഞ്ഞു. നോവൽ തീരുമ്പോൾ ഒരു പുതിയ വെളിച്ചം വായനക്കാരനും ലഭിക്കുന്നു. പ്രപഞ്ച ചൈതന്യം ഒന്നാണെന്ന ആ തിരിച്ചറിവ് എല്ലാറ്റിനെയും എല്ലാവരെയും അംഗീകരിക്കാനുള്ള ശക്തിയായി രൂപാന്തരപ്പെടുമെന്നതിൽ സംശയമില്ല. രചയിതാവ് പറയും പോലെ ലോകം ഏകപക്ഷീയമല്ല. ഒരു മനുഷ്യൻ പൂർണമായും സന്യാസിയോ പാപിയോ അല്ല, രണ്ടിന്റെയും മിശ്രിതമാണ്. എല്ലാം പൂർണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഹെർമൻ ഹെസ്സെയുടെ രചനകളിൽ എല്ലാം തന്നെ ആത്മീയതയ്ക്കായുള്ള ഈ വാഞ്ച ദർശിക്കാനാകും. കാലഘട്ടത്തിന്റെ അതിർവരമ്പുകൾ കഥയിൽ കാണാൻ കഴിയില്ല. കാരണം കഥ നടക്കുന്നത് വായനക്കാരന്റെ ആത്മാവിലാണ്.
1: സിദ്ധാർത്ഥയിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളാണുള്ളത്. ശ്രീബുദ്ധന്റെ തന്നെ പ്രതിരൂപമായ സിദ്ധാർത്ഥൻ, അയാളുടെ സുഹൃത്ത് ഗോവിന്ദൻ, കടത്തുകാരൻ വാസുദേവൻ, കമല, മകൻ, കാമസ്വാമി, ബുദ്ധൻ എന്നിങ്ങനെ. കഥാപാത്ര വിശദീകരണത്തിനായി ഹെസെ മെനക്കെടുന്നില്ല. ആവശ്യമുള്ളിടത്തു മാത്രം വർണ്ണനകൾ. സിദ്ധാർത്ഥന്റെ കാഴ്ചപ്പാടിലൂടെയും ചിന്തകളിലൂടെയും സ്വയം തിരിച്ചറിവിലൂടെയും കഥ വികസിക്കുന്നു. ബുദ്ധൻ എങ്ങനെ നിർവാണം പ്രാപിച്ചു എന്നത് ബുദ്ധനിലൂടെ പറയാതെ സിദ്ധാർത്ഥനിലൂടെ പറയാൻ ഹെസെ കാണിച്ച പാഠവും ശ്രദ്ധേയമാണ്. ബുദ്ധനെ പോലെയാകാൻ ബുദ്ധവചനം കേട്ടിരുന്നാൽ പോരാ, ജീവിച്ചു തന്നെ കണ്ടെത്തണമെന്ന് ഹെസെ പറയുന്നു. പരമാനന്ദം പലർക്കും പല രീതിയിലും നേടാനാകും. ഏതു വഴി വേണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത്. സിദ്ധാർത്ഥന് ലോകസുഖങ്ങൾ ദുഃഖമാണ് നൽകിയത്. ലളിത ജീവിതം ജ്ഞാനോദയവും. ബുദ്ധനെ കണ്ടപ്പോൾ യാത്ര നിർത്തിയ ഗോവിന്ദൻ ബുദ്ധന്റെ മരണശേഷം മറ്റൊരു ഗുരുവിനെ തേടി അലയുന്നു. സിദ്ധാർത്ഥൻ ഗോവിന്ദനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അറിവ് പകർന്നു തരാം, പക്ഷേ ജ്ഞാനം കഴിയില്ല. അത് സ്വയം കണ്ടെത്തേണ്ടതാണ്. കടത്തുകാരനായിട്ടും വാസു

കാലങ്ങൾ കടന്നുപോയി. ബുദ്ധൻ മരണാസന്നനായി കിടക്കുന്ന വാർത്ത കേട്ട് നിരവധി ആളുകൾ എത്തിത്തുടങ്ങി. അക്കൂട്ടത്തിൽ കമലയും അവളുടെ മകനും ഉണ്ടായിരുന്നു. കാട്ടിലെ യാത്രക്കിടയിൽ വിശ്രമിക്കുമ്പോൾ കമലയ്ക്ക് പാമ്പുകടിയേൽക്കുന്നു. മകന്റെ നിലവിളി

ദേവൻ നിർവാണം പ്രാപിച്ചു. സിദ്ധാർത്ഥന് വഴികാട്ടിയായി. തന്റെ കടമ തീർത്ത ശേഷം കാട്ടിലേക്ക് പോകും മുൻപ് സിദ്ധാർത്ഥനെ നദിയരികിൽ കൊണ്ടുപോകുന്നു. തൻ്റെയും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കമലയുടെയും മകൻ്റെയും ഒക്കെ ചിത്രങ്ങൾ മാറി മാറി നദിയിൽ തെളിയുന്നത് കണ്ട സിദ്ധാർത്ഥൻ, താൻ പണ്ട് വീട് വിട്ടിറങ്ങിയപ്പോൾ തൻ്റെ അച്ഛൻ എത്രമാത്രം വേദനിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഈ ഒഴുക്കിനെ ആർക്കാണ് തടയാനാവുന്നത്? നദി സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ നിന്ന് നീരാവിയായി, മഴയായി, അരുവിയായി, പിന്നെയും പഴയ നദിയായി തന്നെ ഒഴുക്ക് തുടരുന്നു. കാലചക്രം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാം ജീവിച്ചു തീർക്കുക തന്നെ വേണം. മറ്റൊന്നുകൂടി സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, രൂപമില്ലാത്ത വാക്കുകൾക്കും ആശയങ്ങൾക്കും നിർവാണം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥൻ ആത്മനെ കണ്ടെത്തിയത് നദിയെ നോക്കി പഠിച്ചപ്പോഴാണ്. ചുറ്റുമുള്ളതിൽ നിന്നും പഠിക്കണം. അവയെല്ലാം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും.

പക്ഷെ ഈ ഒഴുക്കിനെ ആർക്കാണ് തടയാനാവുന്നത്? നദി സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ നിന്ന് നീരാവിയായി, മഴയായി, അരുവിയായി, പിന്നെയും പഴയ നദിയായി തന്നെ ഒഴുക്ക് തുടരുന്നു. കാലചക്രം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാം ജീവിച്ചു തീർക്കുക തന്നെ വേണം. മറ്റൊന്നുകൂടി സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, രൂപമില്ലാത്ത വാക്കുകൾക്കും ആശയങ്ങൾക്കും നിർവാണം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയില്ല. സിദ്ധാർത്ഥൻ ആത്മനെ കണ്ടെത്തിയത് നദിയെ നോക്കി പഠിച്ചപ്പോഴാണ്. ചുറ്റുമുള്ളതിൽ നിന്നും പഠിക്കണം. അവയെല്ലാം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും.

നോവലിൽ നദി ലോകത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെ നിരവധി അർത്ഥവത്തായ പ്രതീകങ്ങൾ നോവലിൽ ദർശിക്കാനാകും. നോവലിന്റെ ഭാഷ ലളിതമാണെങ്കിലും ആശയസമ്പുഷ്ടമാണ്. ആത്മീയതയും തത്വശാസ്ത്രവും ബുദ്ധിസവുമൊക്കെ കടന്നുവരുന്നുണ്ട്. ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന ഈ പുസ്തകം ഒരു ക്ലാസിക് തന്നെയാണ്. ഹെസെ 1877 ജൂലൈ മാസം 2 ജർമ്മനിയിലെ കാൾഫ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. മാതാപിതാക്കൾ മിഷണറി പ്രവർത്തനമായി കുറച്ചുനാൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപായി നടത്തിയ ഇന്ത്യൻ സന്ദർശനമാണ് സിദ്ധാർത്ഥ എഴുതാൻ പ്രേരണയായത്. ഇന്ത്യൻ ഫിലോസഫിയും ബുദ്ധിസവും അദ്ദേഹത്തിന്റെ പ്രിയ വിഷയങ്ങളായിരുന്നു. വ്യക്തിജീവിതത്തിലെ വിരക്തി മാറ്റാനായി ശ്രീലങ്ക, ഇന്തോനേഷ്യ, സുമാത്ര എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ യാത്രകളുടെ സ്വാധീനം പിന്നീടുള്ള അദ്ദേഹത്തിന്റെ രചനകളിലും ദർശിക്കാനാകും. തിയോളജി സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന ഹെസെ എഴുത്തിനോടുള്ള ഭ്രമം കാരണം പഠനം പാതിവഴിയിൽ നിർത്തി. ആദ്യകാലങ്ങളിൽ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ രചനകൾ നശിപ്പിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്.

1922 സിദ്ധാർത്ഥ എഴുതപ്പെട്ടത്. ഹിൽഡ റോസ്നറിൻ്റെതാണ് ഇംഗ്ലീഷ് പരിഭാഷ. 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരനാണ് ഹെർമൻ ഹെസ്സെ. 60 ഭാഷകളിലായി അദ്ദേഹത്തിൻ്റെ കൃതികളുടെ 150 മില്യൺ പ്രതികൾ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. 1960കളിലെ പ്രതി സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തോടെയാണ് ഹെസ്സെ കൂടുതൽ വായിക്കപ്പെട്ടത്. ജീവിതത്തിന് അർത്ഥം തേടുന്നവർക്ക് ഒരു വഴികാട്ടിയായി ഈ പുസ്തകം. ലോകമഹായുദ്ധങ്ങളിൽ തകർന്ന ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകാൻ ഹെസ്സെയുടെ എഴുത്തിനായി. ദ ഗ്ലാസ് ബീഡ് ഗെയിം, സ്റ്റെപ്പൻ വൂൾഫ്, ബിനീത് ദ വീൽ, ദ ജേണി ടു ദ ഈസ്റ്റ്, നാർസിസിസ് ആൻഡ് ഗോൾഡ്മെൻറ്റ് എന്നിവ പ്രശസ്തങ്ങളായ കൃതികളാണ്. 1962 ഓഗസ്റ്റ് 9 ആ വലിയ എഴുത്തുകാരൻ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അനശ്വരമായ എഴുത്തിലൂടെ ഹെസ്സെ ഇന്നും ജീവിക്കുന്നു.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി കോഴിക്കോട്.
3: Real FM podcast.
4: Real voices, real stories.
5: അഹിംസയെ ഒരു ആശയമായി മാത്രമല്ല ജീവിതത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയമായി മാറ്റിയ വ്യക്തിത്വമാണ് PV രാജഗോപാൽ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകം ശ്രദ്ധിച്ച സാമൂഹിക പ്രവർത്തകനായി ഉയർന്ന അദ്ദേഹത്തിന്റെ ജീവിതം അനേകം സമരങ്ങളുടെ ചരിത്രമാണ്. ഭൂമിയില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ദിശ നൽകി. ഗാന്ധിയൻ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അഹിംസയും സംവാദവും സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ ഉപാധികളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. സംഭവബഹുലമായ തന്റെ ജീവിതാനുഭവങ്ങൾ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ PV രാജഗോപാൽ ബോബി സി മാത്യുവുമായി പങ്കുവയ്ക്കുന്നു.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് PV രാജഗോപാൽ. അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും പ്രവർത്തനവും എല്ലാം മനസ്സിലാക്കുമ്പോൾ അത് നൽകുന്ന ആവേശവും മാർഗവും ലക്ഷ്യബോധവും വളരെ വലുതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രശസ്തനായ ഗാന്ധിയൻ എന്ന നിലയിൽ, നീതി സമത്വം എന്നിവയ്ക്കായുള്ള അഹിംസാത്മക പോരാട്ടങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില നവീനമായ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ഗാന്ധിയൻ ആശയങ്ങളുമായി അങ്ങ് പരിചയപ്പെടാനിടയാവുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്?
7: ഞാൻ ജനിച്ചത് 48 പറയാലോ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പോരാടിയിരുന്നു ആ കാലത്ത്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യസമരം, സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിയുടെ റോൾ, അങ്ങനെ പല ചർച്ചകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഗാന്ധി ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിലേ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാമനാട്ടുകരയിലേക്ക് വന്നത്, കോഴിക്കോടേക്ക് വന്നത്. അപ്പോൾ അന്നിവിടെ നമ്മുടെ വളരെ ഫേമസായൊരു ഗാന്ധിയൻ വർക്കറായിരുന്നു കെ രാധാകൃഷ്ണൻ മേനോൻ. അദ്ദേഹമാണ് ഇവിടെ സേവാമന്ദിരം, സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അദ്ദേഹം സേവാഗ്രാമിൽ ആശാദേവി ആര്യരത്നം എന്നൊരു കൂടെ താമസിച്ച് നൈ താലിം എന്നൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി. കാരണം മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ എഡ്യൂക്കേഷൻ നടത്തിയിട്ട് കാര്യമില്ല. കാരണം ബ്രിട്ടീഷുകാർ നടത്തിയത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കുറച്ച് വക്കീൽ വേണം, കുറച്ച് ഡോക്ടർ വേണം, കുറച്ച് മെക്കാനിക് വേണം, അങ്ങനെയാണ് ആളുകളെ തയ്യാറാക്കിയത്. എന്നാൽ സമൂഹത്തെ നന്നാക്കാനുള്ള മനുഷ്യനെ തയ്യാറാക്കൽ വേറെ വിധത്തിലായിരിക്കും. അതായിരുന്നു നൈതാലിം എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യം. ആ നൈതാലിം എഡ്യൂക്കേഷനാണ് രാധാകൃഷ്ണൻ അന്ന് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ കുറച്ചു കാലം ആ നൈതാലിം സ്കൂളുമായിട്ടും നൈതാലിം എഡ്യൂക്കേഷനുമായിട്ടും പരിചയപ്പെടാനും അവിടെ പഠിക്കാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ സേവാഗ്രാമിലേക്ക് പോയി. ഗാന്ധിയുടെ ശരിയായ എക്സ്പെരിമെൻ്റ് എവിടെയാണല്ലോ നടന്നത്? സേവാഗ്രാം, വാർദ്ധ, മഹാരാഷ്ട്രയിൽ. അപ്പോൾ 3 അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് പോയതെങ്കിലും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനേക്കാൾ അധികം ആശ്രമത്തിൻ്റെ ലൈഫാണ് പഠിച്ചത്. അന്ന് മഹാത്മാഗാന്ധി സിസ്റ്റമാറ്റിക്കലി ദിവസവും രാവിലെയും വൈകുന്നേരവും ആശ്രമത്തിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ വേണ്ടി സർവധർമ്മ പ്രാർത്ഥന നടത്തിയിരുന്നു. അതുപോലെ ശ്രമദാനം വളരെ ആവശ്യമായിരുന്നു. എല്ലാവരും അഗ്രികൾച്ചറിൽ പണിയെടുത്തിരിക്കണം, എല്ലാവരും നെയ്യണം. കാരണം ഗാന്ധിജി ആഗ്രഹിച്ചത് ഒരു ഡിപ്പെൻഡൻറ്റ് സൊസൈറ്റി അല്ല, എല്ലാം ഗവൺമെൻറ് ചെയ്യും, ഞങ്ങളിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ എന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിക്ക് പകരം നമ്മളെല്ലാം സ്വയം പര്യാപ്തരായി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഗാന്ധി അന്ന് വിവാഹം ചെയ്തത്. അപ്പോൾ ഈ വീട്ടിലെ അറ്റ്മോസ്ഫിയറും സേവാമന്ദിരത്തിലെ കോഴിക്കോട്ടെ വിദ്യാഭ്യാസവും പിന്നെ അതിനുശേഷം സേവാഗ്രാമിലുള്ള വിദ്യാഭ്യാസം എല്ലാം കൂടെ പിന്നൊരു ഗാന്ധിനെ അങ്ങ് മാറ്റി, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഗാന്ധിജി ഇൻസ്പിറേഷനായി. സി ഗാന്ധിജി പറയുന്നതും ഗാന്ധിജി ചെയ്യുന്നതും വളരെ ഇൻസ്പിറേഷനായി മാറി. അതുകൊണ്ടാണ് 1969 മഹാത്മാഗാന്ധിയുടെ

0: പുസ്തകം പറഞ്ഞത്.
1: ഇന്ന് അവതരിപ്പിച്ച പുസ്തകം ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ. രചന ജിബിൻ ബാബു. ശബ്ദസാന്നിധ്യം എം കെ ദിലീപ്, ജയലക്ഷ്മി എൽ, സന്ദീപ് സുരേഷ്, രാകേഷ് എം എസ്, എൻ ജെ ജോഷിലാൽ. തയ്യാറാക്കിയത് തേജസ്വിനി നായർ.
2: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ജീവിതം യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിൻ തയ്യാറാക്കിയപ്പോൾ അതിൽ വളണ്ടിയറായിട്ട് പോകാൻ തീരുമാനിച്ചത്. രാത്രി മുഴുവൻ യാത്ര ചെയ്യണം, പകൽ മുഴുവൻ വളണ്ടിയറായി വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു വർഷം മുഴുവൻ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ ഐഡിയാസിനെ കുറിച്ചും. എങ്ങനെയാണ് ഈ സാധാരണ കുട്ടി, അങ്ങനെ ഒരു സാധാരണക്കാരന് മഹാത്മാവാമെങ്കിൽ നമ്മളിലൊക്കെ ഇല്ലേ അത്? എല്ലാ മനുഷ്യനിലും ഒരു മഹാത്മാവുണ്ട്, എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ യുവാക്കളെ ഗാന്ധിയുടെ കഥയിൽ കൂടി ഇൻസ്പയർ ചെയ്യുക എന്നാണ്. അപ്പോൾ എൻ്റെ മുഴുവൻ വഴിയും ഗാന്ധിയെ മനസ്സിലാക്കൽ മാത്രമല്ല, ഗാന്ധിയെ അപ്ലൈ ചെയ്യല്ലേ. സയൻസിൽ പറയുന്നില്ല നമ്മൾ അപ്ലൈഡ് സയൻസ്, വെറുതെ സയൻസ് പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല, സയൻസിൻ്റെ അപ്ലിക്കേഷൻ വേണം, എന്നാലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ചമ്പൽ ഘാട്ടിയിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചെയ്തത് ഈ ഗാന്ധിയൻ ഫിലോസഫിയെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, അത് ഇന്ത്യയിലായാലും പുറത്തായാലും. ഇപ്പം ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു ഗ്രൂപ്പിനെ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ചാൽ ഈ അപ്ലിക്കേഷൻ ഓഫ് നോൺ വയലൻസ് എന്ന് പറയും, അഹിംസയെ അപ്ലൈ ചെയ്യുക, ഈ പ്രയോഗികമായി ഉപയോഗിക്കുക, അപ്പോഴാണ് മനസ്സിലാവുക അതിൻ്റെ ശക്തി എന്താണെന്ന്. മഹാത്മാഗാന്ധിയുടെ കഥയുണ്ടല്ലോ, മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിനോട് പറയുന്നു ഉപ്പ് സത്യാഗ്രഹം ചെയ്യൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ചെയ്തിട്ട് എന്ത് നേടാൻ മഹാത്മാവെ, അതുകൊണ്ടൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. ഗാന്ധി പറഞ്ഞു ചെയ്തു നോക്കൂ എന്നിട്ടല്ലേ നിശ്ചയിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ചു, അപ്ലൈ ചെയ്തു മനസ്സിലായി സത്യാഗ്രഹത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായിരുന്നു. അതുപോലെ അപ്ലിക്കേഷനിലാണ് അതിരിക്കുന്നത്. ഇന്നിപ്പോൾ ലോകത്തിൽ നടക്കുന്ന വലിയ ഡിബേറ്റ് ഉണ്ടല്ലോ, ഹിംസ അഹിംസ, ഹിംസയിൽ ശക്തിയുണ്ടെന്നും അഹിംസയിൽ ശക്തി കുറവാണെന്നും. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അഹിംസയിലുള്ള ശക്തിയാണ്, അതാണ് ഒരു ആവശ്യമെന്ന് ഞാൻ കരുതുന്നു.
1: അങ്ങ് ഇപ്പോൾ പറയുന്നുണ്ട് നമ്മളെ ആശ്രമത്തിലെ ചിട്ടകളെ കുറിച്ച്, ഇപ്പോൾ നൂൽ നിൽക്കുക പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം ഒരു ഇപ്പം നമ്മൾ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്നൊക്കെ നമ്മൾ ഇന്ന് സയൻസ് വേറെ രൂപത്തിൽ പറയുന്നത് പോലെ, അതൊരു ആന്തരിക പരിവർത്തനത്തിലേക്ക് അത് കാര്യമായി സഹായിച്ചിട്ടില്ലേ അങ്ങേക്കെന്നല്ല, അതൊരു വാസ്തവമല്ലേ അതിൻ്റെ?
0: സഹായിക്കും. എഡ്യൂക്കേഷനിൽ ഇപ്പം മിസ് ചെയ്യുന്നൊരു കാര്യം അതാണ്. കാരണം എഡ്യൂക്കേഷൻ വളരെ തിയറിറ്റിക്കലായി മെക്കാനിക്കലായി നമ്മൾ ഫിക്സ് ചെയ്യാണ് കുട്ടികളെ. കുട്ടികളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ബ്രെയിൻ മാത്രമാണ് നമ്മുടെ അറ്റൻഷൻ, അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ഹൃദയവും. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ 3H, ഹെഡ് ഹാർട്ട് ഹാൻഡ്, കൈകൊണ്ട് പ്രവർത്തിക്കണം, ഹാർട്ട് കൊണ്ട് ഫീൽ ചെയ്യണം, ഹെഡ് കൊണ്ട് ചിന്തിക്കണം എന്ന് പറയുന്നില്ലേ. ഇന്ന് ഹെഡ് മാത്രമാണ് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഈ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. കഷ്ടപ്പെടുന്ന ആദിവാസികളുടെയും കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളിയും കഷ്ടപ്പെടുന്ന കർഷകരുടെയും കാര്യം ഓഫീസുകളിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കലി, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പരിഹരിക്കണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതാണ് പലപ്പോഴും മിസ് ചെയ്യുന്നത്. അതിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതാണ് ഗാന്ധി പറഞ്ഞത്. നൈതാലിം എഡ്യൂക്കേഷൻ കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചത് ഹാൻഡിനെ ശക്തിപ്പെടുത്തുക, ചൂലെടുക്കാനും മടിച്ചു വാരാനും കൈക്കോട്ട് പോത്താനും ഒക്കെ പഠിക്കുക, അതൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ സ്വന്തം ഭക്ഷണം സ്വന്തം ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുക, സ്വന്തം വസ്ത്രം സ്വന്തം ഉണ്ടാക്കാൻ ശ്രമിക്കുക, സ്വയം പര്യാപ്തരാകുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അതിനാണ് നൈതാലിം എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയത്.
1: ഇപ്പോൾ അങ്ങ് ഈ അങ്ങയുടെ 22-ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിയുടെ സേവാശ്രമത്തിൻ്റെ സെക്രട്ടറിയായ മനുഷ്യനാണ്.
0: അതെ,
1: കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഈ ഒരു ആശയ ലോകവുമായി പരിചിതനാണെങ്കിലും അവിടെ കടന്നു ചെല്ലുമ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സ്വപ്നമുണ്ട്, ഒപ്പം ഒരു ആശങ്കയും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു 22-ാം വയസ്സിലേക്ക് നമ്മൾ മടങ്ങി പോവാണെങ്കിൽ എങ്ങനെയാണ്?
0: 22-ാം വയസ്സിൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു പൊട്ടിക്കിടക്കുന്ന ഒരു വീടിൽ ഒരു ആശ്രമം ഉണ്ടാക്കുന്നു, അതാണ് ഉണ്ടായതാണ്. അപ്പോൾ എല്ലാവരും ഉപദേശിച്ചു ഇത് കൊള്ളക്കാരുടെ ഏരിയയാണേ, അവിടെ തനിച്ച് താമസിച്ചാൽ വിഷമമുണ്ടാവും, ആ യുവത്വമല്ലേ, അപ്പോൾ എന്തും ചെയ്യാം എന്ന ഭാവമാണ്. അപ്പം ഞങ്ങൾ അവിടെ താമസിക്കുന്നു, അവിടെ പ്രവർത്തനം തുടങ്ങുന്നു, ഗ്രാമങ്ങളിൽ പോകുന്നു, കുട്ടികളെ ഗെയിംസിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നു, സ്കൂളിൽ പോയി പാട്ട് പഠിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൊള്ളക്കാർക്കത് മനസ്സിലായി ഇവിടെ എന്തോ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രാമത്തിന് പുറത്ത്. അപ്പോൾ ഒരു ദിവസം രാത്രി കൊള്ളക്കാർ വന്നു, പിടിച്ചു, കൈയൊക്കെ കെട്ടി, നല്ലവണ്ണം പഠിച്ചു എന്നിട്ട് പറഞ്ഞു ഓടിക്കൊള്ളാൻ പറഞ്ഞു. അവർ കരുതി ഞങ്ങളേതോ ഗവൺമെൻറ് സ്പൈ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തി വിഷമിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്ന്. തുടക്കത്തിൽ തന്നെ വലിയ വിഷമമുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെന്താ, പണമില്ല. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു എരുമയെ വാങ്ങി ഉള്ള പണമൊക്കെ വെച്ചിട്ട് പാല് വിറ്റുകൊണ്ട് ആശ്രമം നടത്താൻ ശ്രമിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഒരു ഗ്രൈൻഡിങ് മെഷീൻ വാങ്ങി, ഫ്ലവർ മിൽ പോലെ ഗോതമ്പം പൊടിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് വരുമാനം കൊണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആശ്രമത്തെ വളർത്തിയെടുക്കുകയായിരുന്നു. ആളുകൾക്ക് തോന്നുന്നു ഇതെന്ത് പരിപാടി, നമ്മുടെ പുറത്തുനിന്ന് വന്ന കുറച്ച് കുട്ടികൾ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി എല്ലാ വീട്ടിലും ഓരോ പാത്രങ്ങൾ

0: വയ്ക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ആ പാത്രത്തിൽ ഓരോ പിടി അരിയിടാൻ തുടങ്ങി. ഭക്ഷണത്തിന് വിഷമമില്ലാണ്ടായി. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഗ്രാമത്തിലെ ആളുകളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഈ സോഷ്യൽ വർക്കിൻ്റെ ഒരു ഇന്നുള്ള പുതിയ മുഖമുണ്ടല്ലോ, ഞങ്ങളൊരു ഓഫീസ് തുടങ്ങുന്നു, പിന്നെ കുറേ ടെലിഫോൺ ഉണ്ടാക്കുന്നു, ആ അതില്ലാതെ റിയൽ ലൈഫിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്നും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും. അതാണ് സോഷ്യൽ വർക്കിൻ്റെ സ്റ്റൈലിന് വന്നൊരു മാറ്റം, ഇന്ന് വന്നൊരു മാറ്റം. അന്ന് നോക്കൂ, സോഷ്യൽ വർക്കിന് വലിയ വിലയായിരുന്നു. നമ്മുടെ വിനോബ ഭാവെ 14 വർഷം പദയാത്ര നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? 42 ലക്ഷം ഏക്കർ ഭൂമിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്, നക്സലിസം വളരുന്നത് കാലത്ത്. അപ്പോൾ ആ സമയത്താണ് വിനോബ ഭാവെ പറയുന്നത്, ഞാൻ നടന്നുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നു. അപ്പോൾ നടക്കുന്ന ത്യാഗമുണ്ടല്ലോ, അപ്പോൾ ത്യാഗം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിനോബയാണ് കാണിച്ചു തന്നത്. ഞങ്ങളതിനോട് പ്രയോഗിച്ച് നോക്കി, അത്രയേ ഉള്ളൂ. ഗാന്ധിയും കാണിച്ചു തന്നു, ത്യാഗം കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നു. അപ്പോൾ ത്യാഗത്തിൽ അധിഷ്ഠിതമായ സമൂഹ പ്രവർത്തനത്തിൽ കൂടെ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് മനസ്സിലാകുന്ന 22-23 വയസ്സുകളിലാണ്. അത് പിന്നീട് പ്രവർത്തിക്കാൻ സഹായിച്ചു മുന്നോട്ട്.
1: അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ഒരു സത്യാഗ്രഹം അതുപോലെ ത്യാഗം പോലുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു സമർപ്പണമാണ് ഏറ്റവും വലിയ ഒരു തിരമാലയായി പിന്നീട് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതെന്നുള്ള നേർസാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ അങ്ങയിലൂടെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ അതിൻ്റെ വലിയൊരു കാര്യം, അന്ന് നമ്മുടെ കൊള്ളക്കാർ കീഴടങ്ങിയ ശേഷം, ചമ്പൽകാട്ടിയിലെ കൊള്ളക്കാർ കീഴടങ്ങിയല്ലോ, ഒരു ഒരു 600-ഓളം കൊള്ളക്കാർ കീഴടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഹിംസയുടെ ഒരു ഭാഗമാണ് അവസാനിച്ചത്. ഇതിന് ലേയേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയും. നമ്മൾ ഉള്ളി പൊളിക്കുന്നത് പോലെ വയലൻസിനെ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ഓരോ തട്ടായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു തട്ടാണ് തോക്കെടുത്തിട്ടുള്ള വയലൻസ്. പക്ഷേ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നു, ഓഫീസിൽ പോയാൽ പണം കൊടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ, കറപ്ഷൻ, ഇൻജസ്റ്റിസ് ഒക്കെ വയലൻസിൻ്റെ ഫോംസാണ്, വേറെ ഫോംസാണെന്ന് മാത്രം. അതിലാരും തോക്കും കത്തിയൊന്നും എടുക്കുന്നില്ല, പക്ഷേ വയലൻസ് തന്നെയാണത്. പ്രത്യേകിച്ചും പാവപ്പെട്ട വീട്ടിൽ നോക്കൂ, ഒരാൾ കള്ളു കുടിച്ച് ദരിദ്രനാവുന്ന ഒരു വയലൻസിൻ്റെ ഒരു ഭാഗമാണെങ്കിലും കള്ളു കുടിച്ചവൻ അവരെ വൈഫിനെ മർദ്ദിക്കുന്നത് വയലൻസിൻ്റെ വേറൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ എത്രമാത്രം താഴെ പോകുന്നു അത്രയും മനസ്സിലാകും വയലൻസിൻ്റെ വളരെ വളരെ ഫോംസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൊള്ളക്കാർ കീഴടങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ആദിവാസികളുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ ആദിവാസി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരൊരു കാലത്ത് ഈ കാടും മലയും ഒക്കെ നമ്മളതാണ് എന്ന് കരുതി ജീവിച്ചവരാണ്. നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് തന്നുപോയി, ഇനി ഞങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കണമെന്നേ കരുതിയുള്ളൂ. അവർക്ക് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൺസെപ്റ്റ് വരുന്നത്. അവർക്കത് മനസ്സിലായില്ല. അവരുടെ കയ്യിൽ ആരുടെ കയ്യിലും കടലാസ് ഇല്ല, അതുകൊണ്ട് അവരോട് പറഞ്ഞു കാട് വിട്ടു പോയിക്കോളൂ. അപ്പോഴാണ് അവർ ഭൂമിയില്ലാത്തവരായി മാറിയത്. ഒരു കാലത്ത് അവരെല്ലാം ഭൂമി ഉള്ളവരായിരുന്നു, പെട്ടെന്ന് ഭൂമിയില്ലാത്തവരായി മാറി. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ മുഴുവൻ ആദിവാസികളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇവരുടെ പദയാത്രകൾ നടത്താൻ തുടങ്ങിയത്. ആദ്യത്തെ പദയാത്ര 1999-2000 3,500 കിലോമീറ്റർ 6.5 മാസം. എന്നിട്ട് ഈ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അവരുടെ മേലുണ്ടാകുന്ന വയലൻസിനെ മനസ്സിലാക്കുക, അങ്ങനെയാണ് വലിയ വലിയ സമരങ്ങളുണ്ടായത്. 2007 25,000 പേർ 350 കിലോമീറ്റർ ഗ്വാളിയറിൽ നിന്ന് ഡൽഹിയിലേക്ക് നടന്നു. അതിലാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അഹിംസ അത്രയും വലിയ സ്കെയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. കാരണം 25,000 പേർ നാഷണൽ ഹൈവേയിൽ 1 മാസം നടക്കുന്നു, ഒരു വിഷമവുമില്ലാതെ, ആരും ഉപദ്രവിക്കാതെ. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഗവൺമെൻറ് ഒരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് കൊണ്ടുവരേണ്ടി വന്നു, വനാവകാശ നിയമം അന്നാണ് ഉണ്ടായത്. അത് പോരാ എന്നുകൊണ്ടാണ് 2012 100,000 പേർ നടന്നത്. 100,000 പേരെ ഡൽഹി വരെ നടക്കാൻ ഗവൺമെൻറ് അനുവദിച്ചില്ല. അവിടുന്ന് ജയറാം രമേശ് ഓടി വന്നു, ആഗ്രയിൽ തന്നെ അഗ്രിമെൻ്റ് ഉണ്ടായി. അപ്പോൾ നോൺ വയലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചെറിയ കഥകളുണ്ടാവാം, പക്ഷേ നോൺ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വലിയ കഥകളും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ജീവിതം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് സ്കെയിലപ്പ് ചെയ്യാന്ന് പറയും. ചെറിയ വിധത്തിൽ നോൺ വയലൻസ് എങ്ങനെ ചെയ്യാൻ കഴിയും, അഹിംസയെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, വലിയ വിധത്തിൽ നോൺ വയലൻസിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് 2019 ഡൽഹിയിൽ നിന്ന് ജനീവ വരെ നടക്കാൻ തീരുമാനിച്ചത്. കാരണം ഇന്ത്യ മാത്രം നോൺ വയലൻസ് കൂടെ മാറ്റിയാൽ പോരാ, ലോകത്തെ മാറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ജീവിത കഥ മുഴുവൻ അതാണ്, നോൺ വയലൻസിനെ മനസ്സിലാക്കുക, അതിനെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് വയലൻസ് ഉപയോഗിക്കുന്നവർക്കുള്ള ആൻസർ.
1: അപ്പം അതിൽ അങ്ങക്ക് ഒരു പ്രകാശ സ്രോതസ്സായിട്ട് വർദ്ധിച്ചിട്ടുള്ളത് ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവുമാണ്, ഒപ്പം വിനോബ ഭാവെ കൂടിയാണ്. താങ്കളുമായിട്ടൊരു വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ജീവിത പാഠങ്ങൾ അങ്ങയുടെ ജീവിതത്തെ ഈ പറഞ്ഞ പോലെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലേക്കും അതിൻ്റെ ഒരു സാക്ഷ്യത്തിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു പോകാൻ വിചാരിക്കുന്നു.
0: അതെ, വിനോബ ഭാവെ എവിടെയാണ് എന്നെ വളരെയധികം ആകർഷിക്കുന്നത്? ഒന്ന്, വിനോബയുടെ സിംപ്ലിസിറ്റിയാണ്. അദ്ദേഹം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുന്നു. സേവഗ്രാമിലിരുന്നാൽ മതി, എല്ലാവരും വന്ന് പൂജിച്ചോളും, എല്ലാവരും വന്ന് കൺസൾട്ട് ചെയ്തോളും. കാരണം നെഹ്റുവും കൂടി വരും അദ്ദേഹത്തെ കാണാൻ, ഇന്ദിരാഗാന്ധി വരും അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.

0: അത്ര വലിയൊരു മഹാത്മാവ്. മഹാത്മാഗാന്ധി പറഞ്ഞുവല്ലോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ അവസാനത്തെ മനുഷ്യനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണമെന്ന്. അതാണ് വിനോബ പിടിച്ചത്. വിനോബ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് ഭൂമിയില്ലാത്തവരുടെ ഭൂമി പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി പോച്ചംപള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറപ്പെടുന്നു. അദ്ദേഹത്തിന് തന്നെ ആശ്ചര്യമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ചോദിക്കുന്നു, ഈ 100 പേർക്ക് ഭൂമിയില്ല ഈ ഗ്രാമത്തിൽ, എല്ലാവരും കഷ്ടപ്പെടുന്നു, അവർക്ക് ഓരോ ഏക്കർ ഭൂമി വേണം. അപ്പോൾ റെഡ്ഡി എഴുന്നേറ്റ് പറയുന്നു, ഇതാ ഞാൻ 100 ഏക്കർ ഭൂമി തരുന്നു. അദ്ദേഹത്തിന് തോന്നി ഈശ്വരനെ വിളിച്ചിരിക്കുന്നു ഈ പ്രവർത്തനത്തിന് വേണ്ടിയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി മനുഷ്യൻ്റെ ഹൃദയം മാറ്റാൻ കഴിയും. എല്ലാ മനുഷ്യൻ്റെ കയ്യിലും ഒരു ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് ടച്ച് ചെയ്യാൻ കഴിയും തോന്നി. അങ്ങനെയാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതാണ് എന്നെ ടച്ച് ചെയ്തത്. ഒരു മഹാനായ വ്യക്തി ഒരാശ്രമത്തിൽ അടങ്ങിയിരുന്ന നേതാവാവാതെ, ഭക്തി മാർഗത്തിൽ കൂടെ പോവാതെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് വിനോബയുടെ ഇൻഫ്ലുവൻസ്. എൻ്റെ വിനോബ ചെയ്ത പ്രവർത്തനത്തെ മുഴുമിക്കലായിരുന്നു എൻ്റെ പണി. അദ്ദേഹം ഭൂദാനത്തിൽ കൂടെ ഭൂമി വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ ഭൂമി സമരങ്ങളിൽ കൂടെ നിയമം മാറ്റി ജനങ്ങൾക്ക് ഭൂമി നേടിക്കൊടുക്കാൻ ശ്രമിച്ചു. ആ പരമ്പര എന്ന് പറയും, ഗാന്ധി വിനോബ കഴിഞ്ഞാൽ ആ വഴിക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായ. അതിനിപ്പം തോക്കും ഗണ്ണും ഒന്നും ആവശ്യമില്ല, ഇത് സത്യാഗ്രഹത്തിൽ കൂടെ കാര്യങ്ങൾ നടത്താമെന്ന് ചെയ്തു മനസ്സിലാക്കി. അതാണ് ഇന്ന് ഞാൻ യുവാക്കളെ പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ. ഇപ്പം ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് എന്താ പഠിപ്പിക്കാനാണ്? ആഫ്രിക്കൻകാർ ഞങ്ങളുടെ ഫിലിം കണ്ടിട്ട് പറയുന്നു, ഓ ഇതാണ് ആഫ്രിക്കയിലെ ആവശ്യം, ഇങ്ങനെയൊന്ന് ചെയ്യാൻ പഠിപ്പിച്ചു തരൂ. നോൺ വയലൻസിൽ കൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു മെത്തേഡിനെയാണ് ഇന്ന് പ്രചരിപ്പിക്കേണ്ടത്. ഞാൻ കേരള ഗവൺമെൻറ്റിനോടും പറഞ്ഞു, നിങ്ങൾക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അഹിംസ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ടില്ല? ഈ അഹിംസയ്ക്ക് പണം ചെലവഴിക്കില്ല, തോക്കിൽ കൂടെ ശാന്തി വരുത്തുന്ന എന്താ വിശ്വസിക്കാൻ കാരണം? അപ്പോൾ എല്ലാവർക്കും തോന്നണം.
1: നമ്മുടെ ഇപ്പോൾ ലോകക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങ് പറയുന്നത് പോലെ ഹിംസയ്ക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ബിൽറ്റപ്പിന് വേണ്ടിയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകം മുഴുവൻ നടക്കുന്നത്.
0: സ്കൂളുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താ? മക്കളെ ഇത് മനസ്സിലാക്കൂ, ഈ വാർ ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടോയ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് കളിപ്പാട്ടത്തിൽ നോക്കിയിട്ട് തോക്കുകളും ഒക്കെ തോക്കിൻ്റെ ഷേപ്പിലാണ്. എന്തിനാത്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ത്രിൽ ഉണ്ടാക്കാനാണ്. ത്രിൽ ഓഫ് വയലൻസ് എന്ന് പറയും. ഈ ഹിംസയിൽ ഒരു ത്രിൽ വരണം, അതാണ്. പിന്നെ നോക്കൂ സോഷ്യൽ മീഡിയ, 80% സോഷ്യൽ മീഡിയ ഉള്ളതൊക്കെ ഓൺലൈൻ ഗെയിംസും അതും ഇതൊക്കെ വാർ വയലൻസാണ്. പിന്നെ ഫിലിം ഇൻഡസ്ട്രി, അതിലും വയലൻസ് വളരെയധികമാണ്. അപ്പോൾ വയലൻസിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു, അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നോൺ വയലൻസിന് വേണ്ടി നടക്കുന്നില്ല, അതാ കഷ്ടം. അപ്പോൾ ഇന്ന് കുറേ പേർ ചെയ്യേണ്ടത് നോൺ വയലൻസിന് വേണ്ടി റിസർച്ച് ചെയ്യണം, ഇന്നൊവേഷൻ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നോൺ വയലൻസിന് വളർത്തെടുക്കാൻ കഴിയുക. ലോകത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, ഇപ്പം ഞാൻ നമ്മുടെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ പഴയ ഡിഫൻസ് മിനിസ്റ്റർ കണ്ടപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് അമേരിക്കയും റഷ്യയും ഒന്നല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഇന്ത്യയും മഹാത്മാഗാന്ധിയാണ് വേണ്ടത്. ആഫ്രിക്കയിലെ പ്രശ്നങ്ങളൊന്നും അമേരിക്കയ്ക്ക് തീർക്കാൻ കഴിയില്ല, കാരണം അവർക്ക് അവിടുത്തെ മിനറൽസാണ് വേണ്ടത്. റഷ്യക്കും തീർക്കാൻ കഴിയില്ല. തീർക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്കും മഹാത്മാഗാന്ധിക്കും തീർക്കാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന് ഈ പഴയ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ശക്തി ആളുകൾക്ക് മനസ്സിലാവുന്നു, അതിനെ അപ്ലൈ ചെയ്യാൻ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിലാണ് നമ്മൾ സഹായിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ നമ്മളുടെ DNA ഉണ്ടല്ലോ. ഇതിൽ ഭഗവാൻ ബുദ്ധനും മഹാവീർ സ്വാമിയും മഹാത്മാഗാന്ധിയും വിനോബ ഭാവേ ഒക്കെ ഉണ്ട് DNA. മറ്റു രാജ്യത്തൊന്നും ഇത്രയധികം അഹിംസയിൽ വിശ്വസിക്കുന്ന മഹാന്മാർ ജനിച്ചിട്ടില്ല, ഇവിടെയാണ് ജനിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ മഹാന്മാർ ജനിച്ചൊരു രാജ്യത്ത് നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ അഹിംസ ടെക്നോളജിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതെങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയും, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഇന്നത്തെ ആവശ്യം എന്ന് ഞാൻ കരുതുന്നു.
1: ഇപ്പോൾ പറഞ്ഞ ഈ അഹിംസ തത്വങ്ങൾ വളരെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യം അങ്ങേക്കുണ്ട് ചമ്പൽ മേഖലയിൽ.
0: അതെ,
1: അവിടെയുള്ള ഇപ്പോൾ അസാധ്യമെന്ന് കരുതുന്ന ചമ്പൽ കൊള്ളക്കാരുടെ ഇടയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഒരു ഒരു ഗ്രാമത്തിലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു ആശ്രമം ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയും അനേകരുടെ സമർപ്പണത്തിലേക്ക് നയിക്കുകയും 600 കൊള്ളക്കാരെ സ്വാധീനിക്കുകയും അവരിൽ ഈ പറയുന്നത് പോലെ മറ്റൊന്നും വിജയിക്കാതിരുന്നിടത്ത് അങ്ങ് പറഞ്ഞ ഈ അഹിംസയുടെ വലിയ ഒരു തത്വം വിജയിക്കുകയൊക്കെ ചെയ്തൊരു അനുഭവമുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് കടന്നു വരേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്?
0: ഒന്ന് ആലോചിച്ച് നോക്കൂ, ചമ്പൽ ഘാട്ടി എന്ന് പറയുമ്പോൾ കുറേ ജില്ലകളാണ്. മധ്യപ്രദേശിലെ കുറേ ജില്ലകൾ, ഉത്തർപ്രദേശിലെ കുറേ ജില്ലകൾ, രാജസ്ഥാനിലെ കുറേ ജില്ലകൾ. എത്ര പണം ചെലവഴിച്ച് കാണും അവർ പോലീസ് സ്റ്റേഷനുകളിൽ കൂടെ ഈ കൊള്ളസംഘത്തെ കീഴടക്കാൻ വേണ്ടി, കൊള്ളസംഘത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി. ഡെക്കായിട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പറേഷനായിരുന്നു, ഒരു പടി പണം ചെലവഴിച്ച് ചെയ്യുന്നൊരു പ്രവർത്തനമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പോയി അവരോട് പറഞ്ഞ്, ഇത്രയൊക്കെ പണം ചെലവഴിക്കണോ ഈ കാര്യത്തിന് വേണ്ടി? കാരണം ഹിംസ തുടങ്ങിയാൽ അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല, അതാണ് കഷ്ടം. കാരണം ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും. ഒരു പോലീസുകാരൻ ഒരു കൊള്ളക്കാരനെ കൊന്നു, അപ്പോൾ ഒരു കൊള്ളക്കാർ 4 കൊന്നു. ഒരിക്കലും തീരാതെ ഈ ചെയിനെ അവസാനിപ്പിക്കേണ്ടി എവിടെയെങ്കിലും. അപ്പോൾ തുടക്കത്തിൽ പോലീസുകാർക്ക് അത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓ ഇതെന്ത് സർവോദയ പ്രവർത്തകരാണോ, ലോകത്തിലെ പ്രശ്നങ്ങൾ അവസാനം

0: ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഭൂമി പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് കൊള്ളക്കാർ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. അപ്പം അങ്ങനെയാണ് ചർച്ച തുടങ്ങിയത്. ആ ഭൂഭാഗത്തൊന്നും സംഭവിക്കുന്നില്ല, കൃഷി ചെയ്യാൻ വയ്യ, സ്കൂളുകൾ നടത്താൻ വയ്യ, ഫാക്ടറികൾ വരാൻ വയ്യ, റോഡുണ്ടാക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ കൊള്ളസംഘം വാഴുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏരിയ മോചിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. അതുമല്ല, ഇങ്ങനെ ഭയത്തിൽ ജീവിക്കുന്നൊരു സമൂഹം എത്ര കാലം ജീവിക്കുക? 5 മണിയായാൽ വാതിലടയ്ക്കുന്നു, എല്ലാ ബസ്സുകളും നിർത്തുന്നു, രാത്രി പുറത്തിറങ്ങുന്ന സംഭവമേ ഇല്ല. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. ആ ഭാഗത്ത് ഈ ചമ്പൽ ഘാട്ടിലെ കൊള്ള സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണം. പക്ഷേ അത് തോക്കിൽ കൂടി ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം, സംസാരത്തിൽ കൂടിയാവുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ സർവോദയ വർക്കേഴ്സും അവിടത്തേക്ക് വന്നത്. കാരണം അതൊരു ഇൻറ്റൻസീവ് ഏരിയ ആയി, എല്ലാവരും വരും, എല്ലാവരും കൂടെ ക്ഷമിക്കാലോ. അതാ ഇപ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ വയലൻസ് ഉള്ള സ്ഥലത്ത് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാ സർവോദയ വർക്കേഴ്സും വന്നു. അവർക്ക് ലീഡർഷിപ്പ് കൊടുത്തതാണ് ഇതൊക്കെ. നാരായൺ ദേശായി, ജയപ്രകാശ് നാരായണൻ വലുതായിരുന്നു, വിനോബ ഭാവയുടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിരുന്നു, ഠാക്കൂർ ദാസ് ബംഗ് ഉണ്ടായിരുന്നു, സിദ്ധരായ ജഡ്ഡ ഉണ്ടായിരുന്നു, എസ് എൻ സുബ്രാവ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയിലുള്ള എല്ലാ വലിയ പേരുകളും അന്ന് ആ പ്രവർത്തനത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഇൻറ്റൻസീവ് വർക്ക് ഏരിയ ആക്കി മാറ്റുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഡയലോഗ് തുടങ്ങുന്നത്. ഇവരാരും ഡയലോഗിന് ആദ്യം തയ്യാറായിരുന്നില്ല, പിന്നെ പതുക്കെ പതുക്കെ തയ്യാറാവുന്നു. ഡയലോഗ് നടത്തണം, എന്ത് വേണം, രാത്രി 3 മണിക്ക് ഡയലോഗിന് ആളെ കിട്ടുള്ളൂ, പകലൊന്നും അവരെ കിട്ടുകയില്ല. അത് നടത്തുന്നത് കാട്ടിൻ്റെ ഉള്ളിലൂടെയും ആയിരിക്കണം, രാത്രി കാത്തിരിക്കണം പോയിട്ട് അവരെ സംസാരിക്കാനായിട്ട്. നമ്മൾ നദിയുടെ ഇങ്ങേ ഭാഗത്തിരിക്കുന്നു, അവർ അങ്ങേ ഭാഗത്ത് നിന്ന് തോണിയിൽ അവിടം വരെ വരുന്നു, സംസാരിച്ച് തിരിച്ചു പോകുന്നു. ആ സമയത്ത് പോലീസുകാരും വരാതിരിക്കാൻ വേണ്ടി കൊള്ള സംഘങ്ങൾ 4 ഭാഗത്തും വളയുന്നു, ഒക്കെ ചെയ്യണം. ഇതൊക്കെ ഈ ഡ്രാമയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഡയലോഗ് തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഡയലോഗിൽ പലപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവും. ഞങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയില്ല, തോക്കെ അറിയുള്ളൂ. അപ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല, മിലിറ്ററിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു, തോക്കുള്ളവർ. അപ്പോൾ പതുക്കെ പതുക്കെ ചർച്ചയിൽ കൂടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ കൊള്ളക്കാരായി മരിക്കലാണോ, അല്ല ഫാമിലിയോട് കൂടി ജീവിക്കലാണോ, ഈ ഏരിയ മുഴുവൻ നിങ്ങൾ കാരണം നശിക്കുന്നു, ഭയം ഉണ്ടാവുന്നു, ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടേ. അങ്ങനെ ഒരു നീണ്ട ഡയലോഗിൽ കൂടെ ആണ് പിന്നെ അവരെല്ലാം കീഴടങ്ങാമെന്ന് തീരുമാനിച്ചത്. അവസാന നിമിഷം വരെ അവിടുത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ മോർസി, അദ്ദേഹം കീഴടങ്ങൂ എന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാധവ് സിംഗ് തയ്യാറായി, രണ്ടാമത്തെ കൊള്ളക്കാരൻ, രണ്ടാമത്തെ വലിയ നേതാവ്. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു, എന്നാൽ മാധവ് സിംഗ് 14-ാം തീയതി കീഴടങ്ങിയാൽ മതി, 14-ാം തീയതി മോർസിംഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോർസിംഗ് എന്നെ തയ്യാറായി വന്നു. അപ്പോൾ പല ഡയലോഗും ആങ്സൈറ്റി ഉണ്ടല്ലോ, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എൻകൗണ്ടർ ഉണ്ടാവില്ലേ, അതെങ്ങനെ അവോയ്ഡ് ചെയ്യുക? അപ്പോൾ വളരെ റെസ്പോൺസിബിലിറ്റി ഒരു റോളായിരുന്നു ഈ 600 പേരെ ഡയലോഗ് ചെയ്യുക, അവരെ മുഖ്യധാരയിലേക്ക് എന്ന് പറയില്ലേ ഇപ്പോൾ, അതിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരെ ജീവിതം മാറ്റിയെടുക്കുക എന്ന വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് കാണണം, അതിനെ വെറും ഒരു 1 ഇൻസിഡൻ്റായിട്ട് കാണാതെ. നമ്മളെല്ലാം പുറപ്പെട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വയലൻസ് ഉള്ള സ്ഥലത്തെല്ലാം നോൺ വയലൻസിലേക്ക് മാറ്റം വരുത്താൻ കഴിയും. അതാണിപ്പം ഞങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് ഗവൺമെൻറ്റിനോട് സംസാരിക്കുന്നത്. മണിപ്പൂരിൽ വലിയ വയലൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് മാറ്റാൻ എല്ലാ സർവോദയ ഗാന്ധിയൻ വർക്കേഴ്സിനെയും അങ്ങോട്ട് അയക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. കാശ്മീർ പ്രോബ്ലം ഉണ്ട്, അവിടെ പോകണം. അപ്പോൾ ഈ സമൂഹ പ്രവർത്തനത്തിൽ പെട്ടവരെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക, മിലിറ്ററി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എല്ലാവരുടെയും ചെയ്യുന്നതിന് പകരം സമൂഹ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടവരെ കൂടി ഉപയോഗിച്ച് അഹിംസാ വഴിയിൽ കൂടെ പ്രവർത്തനം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, എന്തുകൊണ്ട് ചെയ്യേണ്ട? അപ്പോൾ അതാണ് ഒരു വലിയൊരു ചാലഞ്ച്. ഇപ്പോൾ ഈ ഹിംസയിലുള്ള വിശ്വാസത്തെ അഹിംസയിലുള്ള വിശ്വാസമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന ചാലഞ്ചാണ് ഇപ്പോൾ നമ്മളെല്ലാം മുന്നിലുള്ളത്.
1: ഇപ്പോൾ അങ്ങയുടെ ഒരു പ്രവർത്തന ജീവിതത്തെ നോക്കുമ്പോൾ അങ്ങയുടെ മുമ്പിൽ അങ്ങ് ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മാതൃകകൾ, ഇപ്പോൾ അങ്ങ് തൊട്ടറിഞ്ഞ മഹാത്മാക്കൾ, അങ്ങ് ഒരുമിച്ച് ജീവിച്ച മനുഷ്യർ, അത്തരം മനുഷ്യരുടെ ഒരു പ്രഭാവലയം അങ്ങേപോലുള്ള മനുഷ്യരെ ആകർഷിക്കുകയും ആ ആകർഷണീയതയിൽപ്പെട്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കി സ്വയം പരിവർത്തനപ്പെടുകയും സമൂഹത്തിന് വേണ്ടി സ്വയം ജീവിതത്തെ സമർപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ ഒരു നേതൃശേഷി അങ്ങേപോലുള്ള മനുഷ്യർക്ക് ഉണ്ടാവുകയും അതിൻ്റെ തുടർ പ്രവർത്തനം, അങ്ങ് നേരത്തെ പറഞ്ഞ ആ പരമ്പരയുടെ തുടർച്ച, ആ തുടർച്ചയെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുക?
0: ഇപ്പം എന്താ ചെയ്യുന്നത്? യുവാക്കളെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂനെയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരൊരു 10,000 പേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കനഡയിൽ ഞങ്ങളൊരു കൗണ്ടർ പാർട്ടി ഉണ്ട്, അവർ 5,000 പേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടത്. സി, അഹിംസയിൽ വിശ്വസിക്കുന്ന കുറേ യുവാക്കൾ വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ഈ ട്രെയിനിങ്ങിനാണ് ചെലവഴിച്ചത്. അപ്പോൾ 1,000,000 യുവാക്കൾ തയ്യാറായി. ആ 1,000,000 യുവാക്കളുടെ തയ്യാറെടുപ്പ് കൊണ്ടാണ് 25,000 പേരെ കൊണ്ട് ഒരു മാസം ഡൽഹിയിലേക്ക് നടക്കാൻ കഴിയുന്നതും, 100,000 പേരെ കൊണ്ട് ഡൽഹിയിലേക്ക് നടക്കാൻ കഴിയുന്നതും, ഒരു 10,000 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ കഴിയുന്നതൊക്കെ ഈ യുവാക്കളുടെ ശക്തിയിലാണ്. അപ്പോൾ ആ യുവാക്കളുടെ ശക്തി വർദ്ധിക്കുകയാണ് ഇന്നത്തെ ആവശ്യം. അപ്പോൾ പുതിയ പുതിയ തലമുറയെ കണ്ടുപിടിക്കുക, അവരെ ട്രെയിനിങ് കൊടുക്കുക, അവരിൽ ഈ വിശ്വാസം വളർത്തിയെടുക്കുക.

0: എന്നതാണ് ഒരു വലിയ ജോലി നമ്മളൊക്കെ ചെയ്യേണ്ടത്. അത് വേണ്ടത്ര നടക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വാർ ഇൻഡസ്ട്രിയും യുദ്ധം വിൽക്കുന്നവർ ചെയ്യുന്നത് പോലെ അത്ര ശക്തിയായിട്ട് അഹിംസ വിൽക്കുന്നവർക്ക് അഹിംസ പ്രചരിപ്പിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആ മിസ്മാച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മളെ മിസ്മാച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹിംസയിൽ വിശ്വസിക്കുന്നവർ വർദ്ധിക്കും. അവരെല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഹിംസയായിട്ട് കാണും. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ പോലും, ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൽ തന്നെ പോയാൽ അവിടുത്തെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോകാൻ പേടിക്കുന്നു, കുട്ടികൾ ബുള്ളി ചെയ്യുന്നു എന്ന് പറയും. കുട്ടികൾ പേടിച്ചിട്ട് ടീച്ചർക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്ത സ്ഥിതി വന്നാൽ എന്തായില്ലേ? അപ്പോൾ ഈ കയ്യൂക്കുള്ളവൻ എന്ന് പറയുന്നില്ലേ, ഈ കയ്യൂക്കുള്ളവരാണ് ശക്തിക്കാരൻ എന്ന് മനസ്സിലാക്കുന്ന ലോകത്ത് കയ്യൂക്കല്ല ആവശ്യം. ഡയലോഗിൽ കൂടെയും ചർച്ചയിൽ കൂടിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം എന്ന് പഠിക്കണം. അത് വെറും ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രം പോരാ, നമ്മളെപ്പോലെ ഇവിടെ ഉണ്ടായിരിക്കണം, എവിടെയും പോയി ചർച്ച ചെയ്യാൻ കഴിയുന്നവർ. ഇപ്പോൾ നമ്മുടെ ഫിലിപ്പീൻസിലെ മിൻഡനാവോയിൽ ആളുകൾ തോക്കെടുത്തു, മിൻഡനാവോ എന്ന റീജിയണിൽ. അവരെ തമ്മിൽ സംസാരിപ്പിക്കുന്നത് ഗവൺമെൻറ് അല്ല, ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അവരാണ് ആ സമയം കണ്ടുപിടിച്ച് ആ കാര്യം ചെയ്യുന്നത്. അതുപോലെ കഴിവുള്ള കുറേ സോഷ്യൽ വർക്കേഴ്സ് അഹിംസയിൽ വിശ്വസിക്കുകയും ഡിപ്ലോമസിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ടായാൽ ലോകത്തിലെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് P7 എന്ന് പറയും. G7 ഇല്ലേ, G7 പോലെ തന്നെ ഒരു പാരൽ ഓർഗനൈസേഷൻ ഞങ്ങൾ ഗ്ലോബലി ഉണ്ടാക്കിയിരിക്കുന്നത് P7 ആണ്.
1: P7
0: പീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന 7 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അവിടെ കൂടുന്നത് ഗവൺമെൻ്റ് ആയിരിക്കും G7-ൽ. സമൂഹ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്നതിനാണ് P7 എന്ന് പറയുക. അതിൽ ജാപ്പാനുണ്ട്, ഇന്ത്യയുണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, കാനഡയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്. അവരെല്ലാം ചേർത്തുകൊണ്ടൊരു 7 രാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ലോകത്തിലെ അശാന്തിയെയും ഹിംസയെയും അവസാനിപ്പിക്കാൻ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഇമേജിനേഷനാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അഹിംസ ഒരു ലോക്കൽ കാര്യങ്ങൾക്ക് മാത്രം ചെയ്താൽ പോരാ. അഹിംസ എന്ന് പറയുന്നത് ലോക്കലിയും ചെയ്യണം, നാഷണലിയും ചെയ്യണം, ഇൻ്റർനാഷണലിയും ചെയ്യണം. അങ്ങനെ അഹിംസക്കൊരു വലിയ സ്ഥാനം നേടിയെടുക്കലാണ് ഇന്നത്തെ ആവശ്യം. അല്ലെങ്കിൽ യുദ്ധത്തിൽ വിശ്വസിക്കുന്നവർ അതുമാത്രമാണ് ഒരു വഴിയെന്ന് വിശ്വസിച്ച് ഒരുപടി ആളുകളെ കൊന്ന്, ഇപ്പം നമ്മൾ ഒരുപടി നഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് ഒരാളെ തോൽപ്പിച്ച് ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പകരം സ്നേഹത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായൊരു ലോകം ഉണ്ടാക്കണമെങ്കിൽ അതിന് അഹിംസ മാത്രമേ വഴിയുള്ളൂ.
2: അഹിംസ കാലഹരണപ്പെട്ട ആശയമല്ല, മറിച്ച് ഇന്നും പ്രയോഗിക്കാവുന്ന ശക്തമായ ജനാധിപത്യ മാർഗമാണെന്നും പോരാട്ടം എന്നത് എതിരാളിയെ തോൽപ്പിക്കുന്നതിനല്ല മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനാണെന്നും തെളിയിച്ച സാമൂഹ്യ പ്രവർത്തകൻ PV രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
3: റിയൽ FM പോഡ്കാസ്റ്റ്,
4: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
5: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. July 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക് പരിപാടി കേൾക്കാം. തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇരുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ പൊട്ടിക്കിടുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ ബാക്കിയുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനുള്ളിൽ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഹൈഡ്രോസെഫാലസ് രോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള മെഡിക്കൽ ഉപകരണമായ സെറി ഡ്രെയിൻ ഹൈഡ്രോസെഫാലസ് ഷണ്ട് വീണ്ടും വിപണിയിലെത്തും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഉപകരണം HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് ദേശീയപാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ദേശീയപാത അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. രാജ്യപുരോഗതിക്ക് ടാക്സ് കൺസൾട്ടന്റുമാരുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി M. ലിജു. GST 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയുടെ പട്ടയഭൂമിയിൽ വനം വകുപ്പ് തെറ്റായി സ്ഥാപിച്ച 7 ജണ്ടകൾ അധികൃതർ പൊളിച്ചു നീക്കി. കാൽനൂറ്റാണ്ടിലധികമായി തുടർന്ന സ്റ്റാൻലി ജോസഫിന്റെ നിയമ പോരാട്ടത്തിനും ദുരിതത്തിനുമാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടലിൽ പരിസമാപ്തിയായത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക, ഭൂഗർഭ ഉപരിതല ജലസ്രോതസ്സുകളിലെ മലിനീകരണം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി സ്വീകരിക്കേണ്ട നടപടികൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് ഉയർന്ന് 76,923 നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. ശ്രേയസ് അയ്യറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ ലോട്ടറി തട്ടുകൾ

0: നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിലെത്തി. ഈ വർഷത്തെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ONV യുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണമിട്ട് MG ശ്രീകുമാർ പാടിയത് ചിത്രം മിഥുനം.

0: ലക്ഷ്മി ടീച്ചറേ.
1: പറഞ്ഞു ആനു ടീച്ചറെ.
0: ഇത് നോക്കിയേ, ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തൊരു മഴയാ. ഈ മഴയുടെ ശക്തി കാണുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമെന്ന് എനിക്ക് സംശയം. പണ്ടൊക്കെ ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു താളം ഉണ്ടായിരുന്നല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല, തകർത്തങ്ങ് പെയ്യും. ടീച്ചറെ, ഈ വർഷത്തെ പ്രോജക്റ്റ് വിഷയം എന്താണെന്ന് ടീച്ചറിന് അറിയാമോ?
1: എന്തായിരുന്നു?
0: ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ, അഥവാ പ്രളയത്തെ പ്രതിരോധിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന. അതാണ് കൊടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോന്ന്. പക്ഷേ ഈ മൺസൂണിന്റെ പാറ്റേൺ മാറി മാറി വരുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കറക്റ്റ് ആണ് ടീച്ചറെ. ഞാനും ഈ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ 10-30 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒന്നായിരുന്നു ഈ വെള്ളപ്പൊക്കവും പ്രളയവും എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. അത് മാത്രമോ? ഈ പസഫിക് സമുദ്രത്തിലെ എൽനിനോ ലാനിന നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ മഴയുടെ രീതി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. കുറച്ച് സമയം കൊണ്ട് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി ബിൽഡിംഗ് ഒക്കെ പണിയുന്ന രീതി തന്നെ മാറ്റണം. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് വിഷയം വളരെ നല്ലതാ.
0: അതെ, നമ്മളെപ്പോഴും പിള്ളേർക്ക് ടോപ്പിക്സ് കൊടുക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപന്യാസം ടൈപ്പ് പ്രോജക്റ്റുകളല്ലേ കൊടുക്കാറുള്ളത്. അവരത് എവിടുന്നെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനിയിപ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം.
1: തീർച്ചയായിട്ടും.
0: ആ, ശിവൻ സാർ വന്നല്ലോ. സാറേ, സാറേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ സാറേ?
2: ഞാൻ നിങ്ങളുടെ ചർച്ച അവിടുന്ന് കേട്ടോണ്ട് വരായിരുന്നു. ആക്ച്വലി ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെള്ളത്തോടൊപ്പം ജീവിക്കുക, വെള്ളത്തിനെ തടഞ്ഞു നിർത്തണ്ട, വെള്ളം വരും. അപ്പോൾ ആ നമ്മൾ ആ വെള്ളത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ വെള്ളം ഉയർന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം. അതിന് രണ്ട് തരം എഞ്ചിനീയറിംഗ് സമീപനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പിന്നൊന്ന് വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും.
0: ഇത് രണ്ട് കേൾക്കാന്നുള്ള രസമുണ്ട് സാറേ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഫിസിക്സിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെള്ളം ഉയരുമ്പോൾ ചുവരുകളിൽ വലിയ പ്രഷർ ഉണ്ടാകുമല്ലോ.
2: അതെ അതെ, കറക്റ്റ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒക്കെയുള്ള വെള്ളം ഒരു തരത്തിലും വീട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന രീതിയാണ്. അപ്പം നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ പൂർണ്ണമായും വാട്ടർ ടൈറ്റ് ആക്കണം. ഇതാണ് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും ഒന്നും വീട്ടിനകത്തേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വെള്ളം കയറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻസ് ഉപയോഗിക്കും, ഫ്ലഡ് ബാരിയേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ജനൽ പാളികളിൽ ഘടിപ്പിക്കും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് വെള്ളം ഒരു ത്രെഷോൾഡ് ലെവലിൻ്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഏകദേശം 3 അടിയാണെന്ന് തോന്നുന്നു ടീച്ചർ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം, ഈ ചുവരുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പുറത്തെ വോളയത്തിലുള്ള വെള്ളം ചുവരിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കാരണം ചുവരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയായ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് ആണ്.
1: അതെന്താ ശിവൻ സാറേ ഈ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ്?
2: അതായത് വീടിൻ്റെ അടിത്തറയിലൂടെയോ അല്ലെങ്കിൽ തറനിരപ്പിലുള്ള പ്രത്യേക ഭാഗങ്ങളിൽ

0: ലൂടെയോ വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാനായിട്ടുള്ള വഴി നൽകുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വെള്ളം കയറിയാലും അധികം കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നമ്മൾ ഈ താഴ്ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പ്രത്യേക തരം പോളിമേഴ്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ലോഡ് ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെള്ളം കയറും എന്ന സങ്കല്പത്തിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലെവലിൽ ഇടപെടൽ നടത്തുക. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ ആയാൽ തന്നെയും നമ്മൾ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറാൻ ഭാഗമുള്ള പ്രദേശങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയാൽ കേടാവുന്ന തരം ഫർണിച്ചറുകളോ അങ്ങനെ യാതൊന്നും വയ്ക്കാനേ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂംസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ നമ്മുടെ ബെഡ്റൂംസൊക്കെ കഴിയുന്നതും മറ്റ് ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, വെള്ളം എന്തായാലും കയറും എന്നുറപ്പുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ മെയിൻ സ്വിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോ ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അധികം മഴയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് താഴത്തെ നിലയിൽ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഈ നിർമ്മിതിയിൽ കൂടെ ഇത് സുഖമായി ഒഴുകിപ്പോകും. നമുക്ക് അസമിലൊക്കെ ഇത് ആക്ച്വലി അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി താഴത്തെ നിലയിൽ പോയി താമസിക്കാം.
1: അടിപൊളി ഐഡിയ ആണ് സാർ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, കോൺക്രീറ്റ് മതിൽ കെട്ടി വെള്ളത്തെ എല്ലാം പ്രതിരോധിക്കാൻ നോക്കും. പക്ഷേ മഴക്കാലം വരുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും. ശക്തിയോടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനെ തടയുന്നതിനേക്കാളും നല്ലത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതല്ലേ? അതാണല്ലോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലും പറയുന്നത്. സാറേ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റിൽ മോഡൽസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റേതൊക്കെ മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണുള്ളത്? കുട്ടികൾക്ക് ഇത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ?
0: മോഡൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിലുള്ളത് സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. തൂണുകളിൽ നിർത്തി വീട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് ചിലപ്പോൾ ഒരു കാർ ഷെഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ തൂണിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴ്ഭാഗം മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ.
2: അത് പറഞ്ഞപ്പോഴാണ് സാറേ ഓർമ്മ വന്നേ, ഞാൻ ഈയിടെ ഈ കുട്ടനാട് വഴിയൊക്കെ പോയപ്പോഴേ അവിടെ ഈ ഇതുപോലെ വീടുകൾ ഉയർത്തി വെക്കുന്നതായിട്ട് കണ്ടു. ഈ ജാക്കൊക്കെ ഉപയോഗിച്ച് താഴെയിൽ നിന്ന് ഉയർത്തി വെക്കുന്ന ഈ ഒരു ടെക്നോളജി ഈ അടുത്ത് വാർത്തയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു പാർട്ടാണോ?
0: അതെ അതെ, അതും ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിന്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള വീടുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്. രണ്ടാമത്തെ ഡിസൈൻ ആക്ച്വലി ഇതാണ്, ആംഫിബിയസ് ഹൗസസ്. അത് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അത് തവളകളെപ്പോലെ നമുക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്ന വീടുകളാണ്. അപ്പോൾ സാധാരണ സമയത്ത് ഇത് കരയിലുള്ള അടിത്തറയിലായിരിക്കും ഈ വീടുണ്ടാവുക. എന്നാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇതിന് താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലോക്ക്സ്, എക്സ്പാൻഡഡ് പോളിസ്റ്ററീൻ ബ്ലോക്ക്സ് എന്നാണ് പറയാറ്, ഇത് കാരണം ഈ വീട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും ഒരു ബോട്ട് പോലെ. വെള്ളം ഉയരുന്നതിനനുസരിച്ച് വീടും പൊങ്ങും. വീട് ഒഴുകി പോവാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഗൈഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങാൻ നേരത്തെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. നെതർലാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന രീതി ഇതാണ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് മോഡുലാർ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സാണ്. അതായത് കുറഞ്ഞ ഭാരമുള്ളതും എന്നാൽ ശക്തവുമായ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിമുകൾ ഉപയോഗിച്ച് LSGF എന്ന് പറയും, ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് വീട് കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് ഒരു വീട് അസംബിൾ ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെഡ് ലോഡ് കുറവായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ ഈ അടിത്തറയിലെ മണലിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും ഇത് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വീടുകളെ പോലെ പെട്ടെന്ന് വീണ് തകർന്നു പോകത്തില്ല, വളരെ പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും.
2: സാർ, ഈ ആംഫിബിയസ് ഹൗസിൻ്റെയും പ്രീഫാബ് സ്ട്രക്ചേഴ്സിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ സയൻസിലെ വേറൊരു കാര്യം ഓർത്തത്. ഈ നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കേരളത്തിലും വളരെയധികം ഡിസ്കഷനായതാണ്. അതായത് നമ്മുടെ നദികൾക്ക് വരുന്ന പ്രളയ ജലത്തെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് കൊടുക്കുക. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫിയും കൂടെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതേസമയം വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിൽ ഓരോ തരത്തെ ജിയോഗ്രഫിക് സ്ട്രക്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള റെസിലിയൻ ഡിസൈനുകളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്?
0: അതെ അതെ, നമ്മൾ

0: എന്ത് ഡിസൈൻ എടുത്താലും ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ.
1: ശരിയാണ് സാറേ. അതുപോലെ ഈ ഫ്ലഡ് റെസീലിയന്റ് വീടുകൾ ഉണ്ടാക്കുമ്പോഴേ പരമ്പരാഗത മെറ്റീരിയലുകൾക്ക് പകരം ഉപയോഗിക്കേണ്ട നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേറെ ആയിരിക്കുമല്ലോ. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണമല്ലോ. എന്തായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടുകട്ടയും സിമെന്റും ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് എന്തായാലും കേടുവരും അല്ലേ സാറേ?
0: അതെ അതെ, ചൂടുകട്ടകൾ കൊണ്ട് കെട്ടിയാലുള്ള പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കും, ചുവരുകളുടെ ബലം കുറയും, ഈ പ്രശ്നം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരോട് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ആധുനിക മെറ്റീരിയൽ പ്രൊജക്റ്റിൽ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ടെറാക്കോട്ട ജാളി ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വായു സഞ്ചാരമുള്ള ക്യാവിറ്റി വാൾസ് ഉണ്ട്, ക്യാവിറ്റി ചുവരുകൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും വേഗത്തിൽ ഉണങ്ങും, ഈർപ്പം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുപോലെ ഈ ഫൈബർ സിമെന്റ് ബോർഡ്സ് ഉണ്ട്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ്സ് ഉണ്ട്, ഫ്ലൈ ആൻഡ് ഫ്രഷ് ബ്രിക്സ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ ഉള്ളത് ഈ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലെ മുറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാകി വച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് അല്ല പെർമിയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ മണ്ണിലേക്ക് ഒഴുകി പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ടുള്ള ഇട കൂടെ നമ്മൾ കൊടുക്കണം.
1: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ ഉള്ള മൺമുറ്റങ്ങളൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്ട് ഡിസൈനിൽ കുട്ടികൾ വെറും വീടിൻ്റെ പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ വീടിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിനെ എങ്ങനെ ഒരു സ്പോൺസ് സിറ്റി കോൺസെപ്റ്റ് പോലെ എങ്ങനെ മാറ്റാമെന്ന് കൂടി അവർ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, വീടിന് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഈ സ്വാഭാവികമായിട്ടുള്ള തോടുകൾ നിലനിർത്തുക, മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും.
2: അടിപൊളി ഐഡിയ ആണ്. ഇപ്രാവശ്യം നമുക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിലൂടെ നമ്മുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യട്ടെ, നല്ല ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ചെയ്യിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: അതെന്തൊക്കെയാണ് ടീച്ചറേ?
2: നാലഞ്ച് ഘട്ടമുണ്ട് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സർവേ ആൻഡ് മാപ്പിംഗ്,
1: അതായത് ഡേറ്റ കളക്ഷൻ.
2: അതെ, കുട്ടികൾ അവരുടെ പ്രദേശത്ത് മുൻപ് വെള്ളം കയറിയിട്ടുള്ളതിൽ പരമാവധി അളവ് എത്ര വരെയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ ആ സ്ഥലത്തെ മണ്ണിന്റെ തരം ഏതാണെന്നും കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അപ്പൊ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലഡ് റെസീലിയന്റ് വീടിന്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, പ്രോട്ടോടൈപ്പിംഗ്, അതായത് മോഡൽ നിർമ്മാണം. നമ്മൾ ഉപയോഗശൂന്യമായ കാർഡ്ബോർഡോ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാം. അടുത്ത സ്റ്റേജ് നാലാമത്തെ സ്റ്റേജാണ് ടീച്ചറേ. അതിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡല് ഏതെങ്കിലും ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലോ വെച്ചിട്ട് കൃത്രിമമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നോക്കണം. ഇതെങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്, ഇത് തകരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും.
0: ഗ്രേറ്റ് ഐഡിയ ടീച്ചറേ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ പഠിക്കുന്ന മാത്രമല്ല ഒരു ഫിസിക്സിനോടൊക്കെ അവർക്ക് താല്പര്യം വരും. ഒരു പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ പല സ്റ്റേജസ് എന്താണ്. വെറുതെ നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കി ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കുന്നത്.
2: ലക്ഷ്മി ടീച്ചറേ, ആ ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുത്തോ, നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം.
1: അതന്നെ ഇപ്പം തന്നെ ചെയ്യാം.
3: പ്രതിരോധം, അതിജീവനം, ശബ്ദ സാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ, നിർവഹണ സഹായം ജയലക്ഷ്മി എൽ, ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ആകാശവാണി ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേശ്.

അഞ്ചിറ ആദ്യം മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ കലയാമി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ. അവസാനമായി ഭൈരവി രാഗത്തിൽ ജനനീ മാമവ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിച്ച വീണകച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കിങ്ങിണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, തങ്കപ്പൻ നായരുടെ വരികൾ കണ്ണൂർ രാജന്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. ചെങ്ങന്നൂർ ശ്രീകുമാർ ആലപിച്ചത്, രചന വേണു രാമനാട്ടുകര, സംഗീതം കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ.

0: And in men's cricket, India were 124 in 13.3 overs against England in the first T20 international of the five-match series at the Riverside Ground in Chester-Lewis Street when reports last came in. Earlier, Indian skipper Shreyas Iyer won the toss and opted to bat first. Spinners Varun Chakravarti and Ravi Bishnoi have returned to the playing 11 for India, while Vaibhav Suryavanshi has been kept on bench. The men in blue will look to bounce back from their shocking 2-0 defeat to Ireland in the last series. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:07. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.